ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 22 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 16, കൊല്ലവർഷം 1201 ഇടവം 23, 2026 ജൂൺ 6 ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ചോദിച്ചു. കാരണമുണ്ട് പ്രഭു, കൊടുക്കാൻ അധികാരമുള്ളവൻ്റെ പൂർണ്ണ മനസ്സോടുകൂടിയ ദാനമാണ് എനിക്ക് വേണ്ടത്. ഭൃത്യരും മറ്റുള്ളവരും നൽകുന്നത് മനസ്സില്ല മനസ്സോടെയാണ്. അങ്ങയ്ക്കിഷ്ടമാണെങ്കിൽ അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ ഈ ഭിക്ഷാപാത്രത്തിലേക്ക് വല്ലതും ഇട്ടോളൂ, ഇല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം, യാചകൻ പറഞ്ഞു. ശരി, താങ്കൾക്ക് നാം തന്നെ ഭിക്ഷ നൽകാം, രാജാവ് സമ്മതിച്ചു. അപ്പോൾ വീണ്ടും യാചകൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ, എനിക്ക് ഈ കൊച്ചുപാത്രം നിറയെ ഭിക്ഷ നൽകണം. അയാൾ തൻ്റെ ചെറിയ ഭിക്ഷാപാത്രം നീട്ടിക്കാണിച്ചു. അതിന് പ്രശ്നമില്ല, ചക്രവർത്തി സമ്മതിച്ചു. ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം യാചകൻ്റെ കൊച്ചുപാത്രത്തിലേക്ക് നാണയങ്ങൾ ചൊരിഞ്ഞു. എത്ര നാണയങ്ങൾ ചൊരിഞ്ഞിട്ടും പാത്രം നിറയാത്തതുകൊണ്ട് ചക്രവർത്തി അതിശയത്തോടെ ചോദിച്ചു, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? എന്താണ് അങ്ങയുടെ ഈ ഭിക്ഷാപാത്രത്തിൻ്റെ പ്രത്യേകത? യാചകൻ പറഞ്ഞു, ഞാൻ വെറുമൊരു ഭിക്ഷുവാണ് പ്രഭു. എന്നാൽ ഈ കൊച്ചുപാത്രത്തിന് ഒരു സവിശേഷതയുണ്ട്. ഈ പാത്രം മനുഷ്യരുടെ മനസ്സുകൊണ്ട് നിർമ്മിച്ചതാണ്. മനുഷ്യ മനസ്സ് അഗ്നി പോലെയാണ്. വസ്തുക്കൾ ഇടുന്തോറും അഗ്നി വർദ്ധിക്കുകയുള്ളൂ, ഒരിക്കലും തൃപ്തിയാവില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിയടയാൻ മനസ്സ് പാകപ്പെടുത്തണം. ഈ കഥയിൽ വലിയൊരു പാഠം അടങ്ങിയിരിക്കുന്നു. സംതൃപ്തിയും സന്തോഷവും നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനങ്ങളാണ്. എത്ര കിട്ടിയാലും മതിയാവാത്തവരും ആനന്ദം അനുഭവിക്കാത്തവരും നമുക്കിടയിൽ ധാരാളമുണ്ട്. എന്നാൽ ഒന്നുമില്ലാതിരുന്നിട്ടും ആഹ്ലാദം അനുഭവിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരുടെ മനോഭാവവും തീരുമാനവും ആണ് സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിക്കു വേണ്ടി സന്തോഷവും സംതൃപ്തിയും സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അത് തീർച്ചയായും സ്വന്തം മനസ്സിൻ്റെ അവസ്ഥയാണ്. അത്യാഗ്രഹവും സംതൃപ്തി ലഭിക്കാത്ത മനസ്സും കാരണം ജീവിതത്തിലെ ചെറു സന്തോഷങ്ങൾ പോലും ആസ്വദിക്കാൻ കഴിയാത്ത എത്രയെത്ര മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ നിമിത്തം എത്ര കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. മറ്റുള്ളവരെ വഞ്ചിച്ച് പണം സമ്പാദിച്ചും സ്വത്തുക്കൾ തട്ടിയെടുത്തും നിർത്താതെ അവരുടെ മരണം വരെ അവർ ഓടിക്കൊണ്ടേയിരിക്കും. അത്തരം വ്യക്തികളുടെ മനസ്സ് എപ്പോഴും ചക്രവർത്തിയുടെ മുന്നിലെത്തിയ യാചകന്റെ ഭിക്ഷാപാത്രം പോലെയായിരിക്കും. ഒരിക്കലും നിറയാത്ത മനസ്സാവുന്ന പാത്രം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.
2: അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.
1: ഒരിക്കൽ രാജകൊട്ടാരത്തിൽ വിചിത്രനായ ഒരു യാചകൻ എത്തി. യാചകനാണെങ്കിലും ചക്രവർത്തിയുടെ ശരീരഭാഷയായിരുന്നു അയാൾക്ക്. ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട യാചകനെ സൂക്ഷിച്ചു നോക്കി അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ കൊട്ടാരത്തിൽ എത്തിയതിൻ്റെ ഉദ്ദേശം? യാചകൻ പറഞ്ഞു, ഞാൻ ഭിക്ഷ വാങ്ങുവാൻ വന്നതാണ് പ്രഭു. എന്നാൽ എനിക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ചക്രവർത്തി യാചകനെ രൂക്ഷമായി ഒന്ന് നോക്കി, പിന്നീട് ചോദിച്ചു, എന്താണ് താങ്കളുടെ വ്യവസ്ഥ, പറയൂ. യാചകൻ പറഞ്ഞു, കുടുംബാംഗങ്ങളിൽ നിന്നോ വേലക്കാരിൽ നിന്നോ ഞാൻ ഭിക്ഷ സ്വീകരിക്കില്ല. ഈ കൊട്ടാരത്തിലെ പരമാധികാരി ആരാണോ അയാളിൽ നിന്ന് മാത്രമേ ഞാൻ ഭിക്ഷ സ്വീകരിക്കൂ. അല്ലാത്ത ഭിക്ഷ എനിക്ക് ആവശ്യമില്ല, യാചകൻ അറിയിച്ചു. എന്താണ് താങ്കൾക്ക് ഇത്ര വിചിത്രമായ ഒരു വ്യവസ്ഥ? ചക്രവർത്തി അതിശയത്തോടെ

ഭ്രാന്തശാലയായി തീർന്നു നീ രാജ്യമേ. മർത്യശക്തിയും ബുദ്ധിപ്രഭാവവും വിദ്യ പോലും വിപത്തിനായി

0: വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ വേല വേല എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് സ്മിത പി മേനോൻ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റി അറിയിപ്പുകളെ തുടർന്ന് പ്രഭാതഗീതം ജയവിജയ പി ലീല യേശുദാസ് എന്നിവർ പാടിയത്. തുടർന്ന് ശ്രദ്ധ പ്രായോജകർ മുബാറക് ജ്വല്ലറി. ചുറ്റുവട്ടം ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം. തുടർന്ന് ആരോഗ്യം അമൂല്യം ഡോക്ടർ അഷ്കർ ഷെഫീഖ് ടേക്കെ പങ്കെടുക്കുന്നു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറോക്ക് കിഞ്ചന വർത്തമാനം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയ നില. 8:30 ചലച്ചിത്ര സംവിധായകൻ രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൻ സുധീർ കാരാട്ട് പങ്കെടുക്കുന്ന സസ്നേഹം. 9:00 ഓർമ്മച്ചെപ്പ്, MSV സംഗീത പ്രപഞ്ചം, ഗായകനും സംഗീത സംവിധായകനുമായ MS വിശ്വനാഥനെ കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര. രചന KV ശബരിമണി. 9:30 പൂക്കൂട, കോഴിക്കോട് അരിക്കുളം AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ട്യൂയറ്റ്സ്. 12:40 വാർത്താദീപ്തി. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും. 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികളുടെ വാരാന്ത്യ അവലോകനം. 6:50 വയലും വീടും, മഴക്കാലത്തെ കന്നുകാലി പരിചരണം. ഡോക്ടർ KM ജെറീഷ് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 നാടകം വീട് നഷ്ടപ്പെട്ടവൻ്റെ വീട്, രചന രവി കുന്നുമ്മൽ, സംവിധാനം സി കൃഷ്ണകുമാർ. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണി. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി.

പരിപാടി. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റിയാണ് കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യം അയ്യപ്പ സുപ്രഭാതം. ജയവിജയമാർ പാടിയത്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ്. മഴ കൂടുന്നതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപം കൊള്ളുകയും അത് അപകടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നവീകരണ പ്രവൃത്തിയും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന റോഡുകളിലാണ് വെള്ളക്കെട്ടും മണ്ണൊലിപ്പും എല്ലാം വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത്. അത്തരം ചില പ്രശ്നങ്ങളിലേക്കാണ് ശ്രദ്ധ ഇന്ന് കണ്ണോടിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പരപ്പൻപൊയിൽ പുന്നശ്ശേരി റോഡിന്റെ നവീകരണ പ്രവൃത്തി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമാകാറായിട്ടും ഇതുവരെ പണി എങ്ങും എത്താത്ത നിലയിലാണ്. റോഡിന്റെ വീതി കൂട്ടുന്നതിനായി സ്ഥലം ഇടിച്ചിട്ടിടങ്ങളിൽ കെട്ടുകൾ പൂർത്തിയാക്കാത്തതും ഡ്രെയിനേജ് പണി പലയിടത്തും പാതി വഴിയിലായതും റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാക്കിയിരിക്കുന്നു. കോഴിക്കോട് പ്ലാനറ്റേറിയത്തിൽ ജോലി ചെയ്യുന്ന കുളിരാന്തിരി സ്വദേശി അനിലൻ കെ.
4: പരപ്പമ്പൊഴി പുന്നേശ്ശേരി റോഡിന്റെ വർക്ക് തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിയാൻ പോവാം. ഈ റോഡില് ഗവൺമെന്റ് സ്കൂളുകള്, എയ്ഡഡ് സ്കൂളുകളായിട്ടുള്ള 6-7 സ്കൂളുകള് ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഒരു കോളേജ് ഉണ്ട്, ഗോൾഡൻ ഹിൽസ് കോളേജ്. ഇതിലേക്കൊക്കെയുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഒറ്റ മാർഗം പരപ്പമ്പൊയിൽ മുതൽ എളേറ്റ് ഒട്ടോടി നരിക്കിനി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന റോഡ് നമ്മളൊക്കെ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട്, ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഇത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിനെ ഏൽപ്പിച്ചതാണ്. പക്ഷെ ഒരു കൊല്ലമായിട്ടും നമ്മളെ ഈ ഡ്രെയിനേജിന്റെ വർക്കോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കെട്ടുകളോ ഒന്നും ഇതുവരെ കഴിഞ്ഞില്ല. റോഡ് മുഴുവൻ ചെളിക്കുളമായിട്ട് കിടക്കുകയാണ്. കുളിരാന്തരി ഒരു പാലുണ്ട്, ആൾക്കാര് വീണ് അപകടം പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതിലൊന്നും ചെയ്തിട്ട് കാര്യമല്ല. ഇപ്പൊ ഉണ്ടാവാൻ പോകുന്ന അപകടം എന്താ വെച്ചാല്, കുളിരാന്തരി ഈ പാലത്തിന്റെ ഒരു തോടുണ്ട്, തോട്ടിൽ മണ്ണിട്ട് നിർത്തിയിരിക്കാം. നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ തോടും ആ ഭാഗത്തുള്ള പള്ളികളും

0: അതുപോലെ സ്കൂളും ഒക്കെ ഫുള്ള് വെള്ളത്തിലാവും. ഈ ഡ്രെയിനേജിന്റെ വർക്ക് യഥാവിധി നടത്താത്തത് കൊണ്ട് ഡ്രെയിനേജ് വഴി വരുന്ന മണ്ണ് മുഴുവനും ഈ പാലത്തിന്റെ മുകളിലാണ് വന്നിട്ട് ചോറാവുന്നത്. നിരന്തരം യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഇത്ര കണ്ട് ബുദ്ധിമുട്ടിക്കാന്, അതുപോലെ പ്രദേശവാസികൾക്ക് വെള്ളം കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, അത് അവര് നന്നാക്കുന്നില്ല. എന്തു തന്നെയായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു സത്വര നടപടി സ്വീകരിക്കണം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ.
1: ഈ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സി ഹുസൈൻ.
2: പരപ്പുംപൊയിൽ പുന്നശ്ശേരി റോഡ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വർക്ക് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അതിന് ഫണ്ട് അനുവദിച്ചത്. ഈ റോഡിന്റെ സ്ഥലം വിട്ടുകിട്ടേണ്ട പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് 10 മീറ്റർ വേണമല്ലോ, സ്ഥലത്തിന് ഉടമകൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല, അപ്പൊ ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടണം. അപ്പൊ അതുകൊണ്ട് സ്ഥലം കിട്ടാൻ വേണ്ടി നാട്ടുകാരും അതിന്റെ കമ്മിറ്റികളും MLA എല്ലാവരും പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് സ്ഥലമൊക്കെ കിട്ടി. എന്നിരുന്നാലും ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ കിട്ടാനൊക്കെ പല സ്ഥലത്തും ഉണ്ടായി. എന്നാലും വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിൽ വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോയി. എന്നാൽ ഇപ്പൊ ഒരു 4-5 മാസമായി കാര്യമായ വർക്ക് നടക്കുന്നില്ല. അപ്പൊ നമ്മള് അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തി. അപ്പം ഈ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ അവര് പറയുന്നത് പണിക്കാരുടെ കുറവാണ്. പല മീറ്റിംഗുകൾ വിളിച്ച് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വർക്ക് വേണ്ടത്ര സ്പീഡിൽ നടക്കുന്നില്ല. ഇപ്പം മഴയും കൂടെ പെയ്തത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ചളിയും ഇടിയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം പുതിയ MLA വന്ന ശേഷം ഇവരെ ഉദ്യോഗസ്ഥരെ ഈനയും അതുപോലെ മറ്റ് ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അവരും പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഉള്ള പുതിയൊരു വിഷയം അവര് പറഞ്ഞത് ഇവിടെ ജലജീവൻ പദ്ധതിയുടെ ഒരു പൈപ്പ് ഈ റോഡിൽ കൂടെ പോകേണ്ടതുണ്ട്, അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അത് നമ്മൾ പണി പൂർത്തിയായ ശേഷം അത് ചെയ്താൽ റോഡൊന്നായിട്ട് പോകും. അപ്പൊ അവരുടെ ഒരു വർക്കും കൂടെ ഇതിന്റെ കൂടെ പോകുന്നത് കൊണ്ട് കുറച്ചൊരു താമസം വരും എന്നുള്ള രീതിയിലൊക്കെ MLAനോട് പറഞ്ഞത്. അപ്പൊ MLAയോട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കൊല്ലത്തിന്റെ ഇടക്ക് പൂർണ്ണമായി വർക്ക് തീർത്തു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ ടാറിംഗ് വർക്കൊന്നും നടന്നിട്ടില്ലെങ്കിലും പിന്നെ കെട്ടാനുള്ളതൊക്കെ കെട്ടിയും അതുപോലെ ആ രീതിയിലുള്ള കുറെ വർക്കുകളൊക്കെ ചെയ്തു വെച്ചാൽ തന്നെ കുറെ നന്നായി പോവായിരുന്നു. കാരണം പാവപ്പെട്ട ആളുകളൊക്കെ നന്നായി സഹകരിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ സ്ഥലം കൊടുത്തത്. പല സ്ഥലത്തും 5 മീറ്റർ 6 മീറ്റർ 3 മീറ്റർ ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് ഇപ്പൊ 10 മീറ്റർ ആക്കി സ്ഥലം കൊടുത്തിട്ടുള്ളത്. അപ്പം പണിക്കാരിപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. കാരണം പണിക്കാര് കുറവാണ്. ഒരു സ്ഥലത്ത് 2-3 ആളൊക്കെ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ 4-5 സ്ഥലത്ത് പണിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരാളെങ്കില് ഈ കോൺട്രാക്ടർ എടുത്ത ആളുകൾ പറയുന്നത് പണിക്കാർ കിട്ടുന്നില്ല എന്നുള്ളൊരു കാരണം പറയാണ്. പക്ഷേ അതുകൊണ്ട് ആളുകൾ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. ഇപ്പോഴേക്ക് വർക്ക് തീർക്കേണ്ട സമയം കഴിഞ്ഞു, അതാണ് ഇപ്പൊ അതിന്റെ അവസ്ഥ. ആളുകൾ ഏറെ ദുരിതത്തിലാണ് എന്ന് തന്നെ പറയാം.
1: ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വടകരയിൽ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി പ്രശാന്തി.
3: നമ്മുടെ NH 66 വടകരയിലൂടെ കടന്നു പോകുമ്പോൾ വടകരയിലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, വടകര പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വടകര ടൗൺ വരുന്ന ഒരു ഭാഗം ഒരു തണ്ണീർത്തടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന ഒരവസ്ഥ മുമ്പുണ്ടായിരുന്നു. നമ്മൾ അതിനെ എങ്ങനെയാണ് പരിഹരിച്ചത് എന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ഒരു ഡ്രെയിനേജ് സംവിധാനം വടകരയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ദേശീയപാത കടന്നു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു മോണിറ്ററിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിനെ അത്ര പരിഹരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ നിർമ്മാണത്തിന് DPR പറയുന്ന പല നിബന്ധനകളും പാലിക്കാത്ത രീതിയിലാണ് ഡ്രെയിനേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ NH ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രെയിനേജുകളുടെ അതിന്റെ ഒരു ഹൈറ്റും സ്വാഭാവികമായി വെള്ളം ഒഴുകിപ്പോകേണ്ട ഇപ്പോഴത്തെ ഡ്രെയിനേജിന്റെ ഒരു ഹൈറ്റും തമ്മിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, ഇപ്പം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ എല്ലാം മുറിഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. പരസ്പരം അതിന്റെ മൗത്ത് കണക്റ്റഡ് അല്ല, പല സ്ഥലങ്ങളിലും അത് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് വെള്ളം കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകിയതിലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒന്ന് നല്ല രീതിയിൽ ഇതൊന്ന് പഠിച്ച് എന്താണ് ഇവിടെ കുറ്റകരമായ രീതിയിലുള്ള ഒരു അനാസ്ഥ ഇതിന്റെ നിർമ്മാണത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇപ്പൊ തന്നെ നിർമ്മാണത്തിന്റെ അപാകതകള് അനുയോജ്യമായ ഒരു സാങ്കേതിക പരിശോധന നടത്തിയിട്ട് നാടിന്റെയും ജനങ്ങളെയും ഒരു സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു സമയമാണ്. ഇനി നമുക്ക് മുഴുവനും കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ സാധിക്കാത്ത ചില കാര്യങ്ങളെ ഗവൺമെന്റ് ആണെങ്കിലും അതുപോലെ ജനങ്ങളാണെങ്കിലും ഒന്ന് ഇടപെട്ടുകൊണ്ട് അത് കറക്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പം വന്നിരിക്കുന്നത്.
1: കോഴിക്കോട് രാമനാട്ടുകര റോഡിൽ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ പണി ആരംഭിച്ചിട്ട് കുറച്ചു മാസങ്ങളായി. പല കാരണങ്ങളാൽ പ്രവൃത്തിയിലുണ്ടായ വേഗതക്കുറവ്, മഴ കൂടി വന്നതോടെ വാഹന ഗതാഗതം ദുഷ്കരമാക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ചെറുവണ്ണൂർ ഈസ്റ്റ് കൗൺസിലർ സി

0: സന്ദേശ് ശ്രദ്ധയോട്.
1: നമ്മളെ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി നല്ല യുദ്ധകാലാടിസ്ഥാനത്തോടുകൂടി നടന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഒരു സ്ലോ ആയി പോകുന്ന സാഹചര്യം ഉണ്ടായത്. ശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഘട്ടത്തിനകത്ത് അന്യസംസ്ഥാന തൊഴിലാളികളായ ഈ പാലം പണിയിലെ ആളുകൾ ഇവരുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ആ പ്രവൃത്തി ഒരു ചെറിയൊരു ലാഗിങ് അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിസന്ധിയാണ് നിലവില് ആ പ്രവൃത്തി നന്നായിട്ട് കൊണ്ടുപോകുന്നതിനുണ്ടാകുന്നത്. ഇപ്പോ വീണ്ടും നമ്മൾ ഈ കരാറുകാരുമായി വിളിച്ചു ചേർത്ത് MLA എന്നുള്ള നിലയിലേക്ക് കൗൺസിലർ എന്നുള്ള നിലയിൽ നമ്മളും വിളിച്ചു ചേർത്തു പണി അടിയന്തരമായിട്ട് പൂർത്തീകരിക്കുന്നതിനും പ്രവൃത്തി പുരോഗമിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തി. ഇപ്പോ ഒരു ഘട്ടത്തിലുള്ള തൊഴിലാളികൾ വന്ന് പ്രവൃത്തി ഇപ്പോ പുരോഗമിക്കുന്നുണ്ട്. ഒന്നുകൂടി ഒരു ഷിഫ്റ്റ് കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒന്നുകൂടി വേഗത കൂട്ടണം എന്നുള്ള നിലയിലേക്കാണ് ആലോചിച്ചത്. അതിനു പുറമെ അവിടെ ഉണ്ടാവുന്ന ഒരു വിഷയം നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് റോഡുകൾ ഒരു പ്രയാസം നേരിടുന്നുണ്ട്. ഈ പ്രശ്നം നേരത്തെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ തന്നെ ഇത് അതത് ഘട്ടത്തിൽ ഒരു ശ്രമമൊക്കെ നടത്തി. അതിപ്പോ മഴ പെയ്തപ്പോൾ ഒന്നുകൂടി ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ആയി മാറുന്ന സാഹചര്യമുണ്ട്. ഇപ്പോ ഇന്നലെ ഈ കരാറുകാരുമായി UNCC പ്രതിനിധികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവര് മഴയുടെ ഒരു തോത് കുറയുന്നതിനനുസരിച്ച് തന്നെ അത് യോഗ്യമാക്കുന്ന നിലയിലേക്ക് ഇടപെടൽ നടത്താം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് ഡ്രൈനേജ് പൂർത്തീകരിക്കുന്ന നിലയിലേക്കുള്ള ഒരു പണി രാത്രിയും പകലുമായിട്ടൊക്കെ തന്നെ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി ആയി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഇല്ലാതെ നമ്മൾക്ക് ആ റോഡ് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രവൃത്തി പുരോഗമിക്കാനും ഏറ്റവും നല്ല നിലയിൽ നടത്താനും ആവശ്യമായ ഒരു നല്ല ശ്രദ്ധ അവിടെ നടത്തുന്നുണ്ട്.
0: സമയബന്ധിതമായും വേഗത്തിലും റോഡ് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രദ്ധ വേണമെന്ന് അഭിപ്രായപ്പെടുന്നു പൊതുപ്രവർത്തകൻ OM കൃഷ്ണകുമാർ നടുവണ്ണൂർ.
2: ഓരോ വർഷകാലവും ജനങ്ങൾ ഭീതിയോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ റോഡിലൂടെയുള്ള കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും വലിയ പ്രയാസം അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് യൂണിഫോം അണിഞ്ഞു വരുന്ന സ്കൂൾ വിദ്യാർത്ഥികളാണ് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത്. അവർക്ക് വേറെ ഡ്രസ്സ് മാറാനൊന്നും വഴിയില്ല. അവർ നടന്നു വരുന്നവരാണ്. റോഡിന്റെ ഇരുഭാഗത്തും ചളി നിറഞ്ഞിരിക്കുകയാണ്, വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും വാഹനം അശ്രദ്ധമായി പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ആകെ ചളിയിൽ കുളിക്കുന്ന ഒരവസ്ഥ കൂടി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. മുന്നൊരുക്കമില്ലാത്തത് ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മുടെ പൊതുമരാമത്ത് റോഡായാലും ഗ്രാമപഞ്ചായത്ത് റോഡായാലും പൊതുവെയുള്ള ഒരു സ്ഥിതി ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മുന്നൊരുക്കം കുറവ് തന്നെയും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, അത് എപ്പോഴും തീർക്കണമെന്ന് പറയില്ല. അത് മാത്രമല്ല, ഇപ്പൊ പുതുതായിട്ട് റണ്ണിംഗ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. കാരണം നേരത്തെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കണ്ട, അത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എസ്റ്റിമേറ്റ് ഉണ്ടായാൽ മതി. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പൊ വർഷകാലത്തിൽ സത്യത്തിൽ നടക്കുവാൻ കഴിയാത്ത അവസ്ഥ, ജനങ്ങൾക്കൊന്നും നടക്കുവാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ റോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ വർഷകാലം തുടങ്ങിയത് തൊട്ട് തന്നെ അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ആളുകൾ മരണപ്പെടുകയാണ്. കാരണം കുഴി കാണുന്നില്ല. സംസ്ഥാന പാതയായാലും ദേശീയപാതയായാലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ റോഡായാലും BMGSY ആയാലും ഒക്കെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ പ്രത്യേകിച്ച് എഞ്ചിനീയർ വിംഗിന്റെ, അതെനിക്ക് പറയാവുന്ന കാര്യത്തിൽ യാതൊരു പിന്നെ മടിയുമില്ല. കാരണം ഒറ്റ തവണ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുന്നതുകൊണ്ട് തന്നെ എഞ്ചിനീയർ വിംഗ് കൃത്യമായ അവരുടെ പിന്നെ ഡ്യൂട്ടി നിർവഹിക്കാത്തത്, ഇപ്പൊ പല പ്രവൃത്തികളിലും മേൽനോട്ടമില്ലാത്തത്, ഇപ്പൊ ചില വലിയ കമ്പനികൾ എടുക്കുന്ന വലിയ കോൺട്രാക്ടേഴ്സ് കോടിക്കണക്കിന് ആശയമുള്ളവരൊക്കെ എടുക്കുമ്പോൾ ഇതിലൊരു മേൽനോട്ടവും നമ്മുടെ സർക്കാർ തലത്തിലുള്ള സാങ്കേതിക വിഭാഗം നടത്തുന്നില്ല എന്നത് ഈ മേഖലയിൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഇത് റിസ്ക് ഏറ്റെടുക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകമായ അവസ്ഥ. കാരണം എല്ലാവരും സേഫ് സോണിൽ കഴിയുകയാണ്. നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചാൽ ഇപ്പൊ താലൂക്ക് അദാലത്ത് സർക്കാർ നടത്തും, താലൂക്ക് അദാലത്ത് നടത്തിയാൽ കുറെ കാര്യങ്ങൾ നടക്കും. പക്ഷെ അതിന് മറുപടി കൃത്യമായി കിട്ടുമെന്നുള്ളത് കൊണ്ട് എല്ലാവരും പരാതി കൊടുക്കുമ്പോൾ മറുപടി കിട്ടും. പക്ഷെ മറുപടി കിട്ടിയാലും സമയബന്ധിതമായി ഇത് തീർക്കുന്നില്ല എന്ന് ഈ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥയാണ്. ഇതിനൊക്കെ ശാശ്വത പരിഹാരമായി എനിക്ക് പറയാനുള്ളത് സർക്കാർ തലത്തിൽ മഴയ്ക്ക് മുമ്പേ യോഗം വിളിച്ചുകൊണ്ട് മുന്നൊരുക്കം പൊതുമരാമത്ത് വകുപ്പിന്റെ കാര്യത്തിൽ അടിയന്തരമായി ഉണ്ടാവണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുക.
0: റോഡിലെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് കരാർ ഏറ്റെടുത്ത കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യിക്കേണ്ട ചുമതല ഉദ്യോഗസ്ഥരുടേതുമാണ്. തൊടുന്യായങ്ങൾ പറഞ്ഞ് പ്രവൃത്തികൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. ഈ മഴക്കാലത്ത് യാത്രക്കാർക്കും സമീപവാസികൾക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് C. മനോജ്. ആശയം നിർവഹണം.

0: കാരണം ഫഹദ് റാസ.
1: മുബാറക് ലിസ് സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. ചുറ്റുവട്ടം
4: ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ തിങ്കളാഴ്ച വൈകിട്ട് 4 പരിപാടി, നാരങ്കേറ്റിന് സമീപം ചാവറ കൾച്ചറൽ സെന്റർ ഹാളിൽ. ട്രെയിൻ സമയം രാവിലെ 8:07 എത്തേണ്ടിയിരുന്ന മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 2 വൈകിയോടുന്നു. മറ്റു യാത്രാവണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: സ്കൂള് തുറക്കാറായി.
7: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
6: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
7: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
8: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
9: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിൻ്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിൻ്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്ര

0: ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 100,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിൻ്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിൻ്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ചുവപ്പ് ജാഗ്രതയും 6 ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPC കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൗകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 രാവിലെ 6 അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12 മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 മരിച്ചു. ട്രാവലറിൻ്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പരിക്കേറ്റു. ഇതിൽ 5 നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 ലോറിയിൽ 3 ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരം.

0: തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരൻ്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് പി കെ കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിൻ്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൗണ്ടറിലാണ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. യു ജി സി നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർ വെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിൻ്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी गुजरात राज्यस्य सूरतनगरे 18,000 कोटि रूप्यकाधिकमूल्यानां मार्गविद्युतः अथ च औद्योगिकविकासपरियोजनानां शुभारम्भं विहितवान्. सः आदौ हज़ीराक्षेत्रं गत्वा औद्योगिकाधारभूतसंरचनाकार्याणां समीक्षां विहितवान्, सहैव जनसभामपि संबोधितवान्. अनन्तरं प्रधानमन्त्री दमननगरं समागच्छत्, यत्र प्रायः 2,970 कोटि रूप्यकपरिमितानां विविधविकासपरियोजनानाम् उद्घाटनं शिलान्यासं च विहितवान्. अवधेयास्पदं वर्तते यत् एताभिः परियोजनाभिः क्षेत्रस्य विकासः, आजीविकानिर्माणानि तथा जनसुविधानां वृद्धयः च भविष्यन्ति. सीबीएसई इति केन्द्रीय माध्यमिक शिक्षा परिषदा अंकसत्यापनार्थं सहैव पुनर्मूल्यांकनार्थं आवेदनप्रस्तुतेः अन्तिमा तिथिः जूनमासस्य 7 दिनांकपर्यन्तं वर्धिता. सामाजिकान्तर्जालीयपटले एकेन सन्देशेन परिषदा प्रख्यापितं यत् छात्राः इदानीं रविवासरस्य मध्यरात्रिं यावत् स्व आवेदनानि प्रस्तोतुं शक्नुवन्ति. सीबीएसई परिषदा प्रोदीरितं यत् छात्रहितं मनसि निधाय आवेदनप्रक्रियां पूरयितुं छात्रेभ्यः अतिरिक्तसमयप्रदानाय एषः निर्णयः स्वीकृतः. एतस्मात् पूर्वम् आवेदनस्य अन्तिमा तिथिः अस्य मासस्य 6 दिनांकं यावदासीत्. परिषदा सर्वेभ्यः योग्यछात्रेभ्यः परामृष्टं यत् ते निर्धारितसमये एव स्व आवेदनप्रक्रियां सम्पादयन्तु. केन्द्रीय पेट्रोलियम तथा प्राकृतिक गैस मंत्री हरदीप सिंह पुरी अघोषयत् यत् अंडमान द्वीप समूहस्य पूर्व समुद्रीय तटात् प्रायः 15 किलोमीटर दूरे श्री विजयपुरम त्रिक

0: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് എവറസ്റ്റ് ഉൾപ്പെടെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയും പർവ്വതാരോഹകനുമായ ഷെയ്ഖ് ഹസൻ ഖാൻ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: പർവ്വതാരോഹണം ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗണ്ടനറിംഗ് പഠിച്ചതിന് ശേഷമാണ്. ആദ്യമായിട്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിംഗും ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ബേസിക്കും അഡ്വാൻസും കോഴ്സ് ചെയ്യാൻ പഠിച്ചത്. മൗണ്ട് എവറസ്റ്റ് കയറുന്നതിന് മുമ്പ് നമ്മൾ വേറെ കുറച്ച് പീക്കുകളൊക്കെ കയറിയിരിക്കണം. അങ്ങനെ ഇന്ത്യയിൽ കുറച്ച് പീക്കുകളൊക്കെ കയറി. ആദ്യമായിട്ട് വിദേശത്ത് പോയിട്ട് കയറിയ ഒരു പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് കിളിമഞ്ചാരോ ആണ്. അത് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതൊരു സ്റ്റാൻഡ് അലോൺ വോൾക്കാനോ ആണ്. അത് 2021 ഞാൻ ക്ലൈംബ് ചെയ്യുന്നത്. അതൊരു ട്രക്കിംഗ് പീക്കാണ്, നമുക്ക് ക്ലൈംബിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു രാജ്യത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണെങ്കിലും അതൊരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കയറി ഇറങ്ങാം. അവസാന ദിവസങ്ങളിൽ മാത്രമേ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ. അത് കയറി ശേഷമാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ 2022 മൗണ്ട് എവറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 40 ലക്ഷം രൂപയും ഒരു 60 ദിവസവും വേണം. കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങുകളും നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2022 പോയത് ഭാഗ്യം കൊണ്ട് 10 വർഷത്തിലെ ഏറ്റവും നല്ല സീസൺ ആയിരുന്നു. വിൻഡൊക്കെ വളരെ കുറവായിരുന്നു. സാധാരണ ആൾക്കാർ എവറസ്റ്റിൽ പോകാന്ന് പറയുമ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എല്ലാവരും പോകുന്നത്. എവറസ്റ്റ് പോയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇന്ത്യയിലും കേരളത്തിലും തന്നെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 56 to 60 days വേണം, 60 ദിവസം വേണം. നമ്മൾ മൗണ്ടൻ ഉണ്ടായിരിക്കണം, കാരണം ബേസ് ക്യാമ്പിൽ എത്താൻ ഒരു 10 ദിവസം എടുക്കും. അതിനുശേഷം നമ്മൾ ഒരു 6000 മീറ്റർ ഉള്ള ഒരു പീക്ക് സബ്മിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരും. അതിനുശേഷം എവറസ്റ്റിന്റെ ഒരു ക്യാമ്പ് 3 വരെ പോയിട്ട് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിൽ വരും. ഇത് നമ്മൾ അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിന് റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. എന്നാലേ നമ്മുടെ ബോഡി ആ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിന് വേണ്ടിയിട്ട് പരുവമാകത്തുള്ളൂ. അതിനുശേഷം നമ്മൾ വെതർ വിൻഡോ എന്ന് പറയും, ആ നല്ല വെതറുള്ള ഒരു സമയം കണ്ടെത്തുന്ന ഒരു ടൈമാണ്. ആ സമയത്തിന് വേണ്ടി നമ്മൾ ഈ റൊട്ടേഷന് ശേഷം കാത്തിരിക്കും. അതാണ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ എല്ലാം കൂടെ നടക്കണമെങ്കിൽ 2 മാസം വേണം. ഇപ്പം എവറസ്റ്റിൽ പോകുന്നവർക്ക് ഒരുപാട് ഹെൽപ്പുണ്ട്, കാരണം ഷെർപ്പ എന്നാണ് അവിടുത്തെ ആൾക്കാരെ പറയുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല എക്യുപ്മെന്റ്സ് ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. പണ്ടത്തെ 1953 ആദ്യമായിട്ട് എവറസ്റ്റിൽ പോകുന്ന സമയത്തും അതിനുശേഷമൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ മോശമായിരുന്നു, ഭയങ്കര ഹെവി വെയിറ്റ് ആയിരുന്നു, പിന്നെ ഇത്ര സേഫ്റ്റി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഹെലികോപ്റ്ററൊക്കെ നമ്മുടെ ഏകദേശം 6500 മീറ്റർ ഒക്കെ പറന്നു വരും, പിന്നെ സാറ്റലൈറ്റ് ഫോണുകളായി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കുറവുണ്ടെങ്കിലും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അറൌണ്ട് 7000 മീറ്റർ എബോയിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ടാണ്. അത് എല്ലാ കാലത്തും ബുദ്ധിമുട്ട് തന്നെയാണ്.

8000 മീറ്റർ എബോയ്ക്ക് പറയുന്നത് ഡെത്ത് സോൺ എന്നാണ് പറയുന്നത്. എവറസ്റ്റിന് നാല് ക്യാമ്പുകളാണ് ഉള്ളത്. നമ്മൾ ഫോർത്ത് ക്യാമ്പിൽ നിന്നാണ് ലാസ്റ്റ് സമ്മിറ്റിലേക്ക് പോകുന്നത്. നമ്മൾ രാത്രിയാണ് മിക്കവാറും സമ്മിറ്റിന് പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐസും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ റിജിഡ് ആയിട്ട് ഇരിക്കുന്ന സമയതായിരിക്കും. അപ്പൊ അങ്ങനെ രാത്രിയാണ് യാത്ര. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഓക്സിജൻ സിലിണ്ടറിലുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഫുള്ളായിട്ട് ഓക്സിജൻ എനിക്ക് ശരീരത്തിലേക്ക് കയറുകയും ഞാനൊരു ഹാലൂസിനേറ്റഡ് സ്റ്റേജിലായി ഞാൻ എവറസ്റ്റിന്റെ മുകളിലേക്ക് പറന്ന് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലെങ്കിലും സത്യമായിരുന്നു. പിന്നെ അങ്ങനെ പറന്ന് കയറി 8400 മീറ്റർ വരെ എത്തണം. 8400 മീറ്ററിലാണ് അടുത്ത ഓക്സിജന്റെ സിലിണ്ടർ ഇരിക്കുന്നത്. അതിന് 20 മീറ്റർ വെച്ച് താഴെ വെച്ചിട്ട് ഈ എൻ്റെ ഈ സിലിണ്ടർ തീർന്നുപോയി. പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല. നമ്മൾ കാറ്റ് പോയൊരു ബലൂണിനെ പോലെ മലയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ കയറിപ്പോയി. അവസാനം ഭാഗ്യം കൊണ്ട് എൻ്റെ കൂടെ ഉള്ള ഷെർപ്പ അദ്ദേഹം ഒരു ഓക്സിജൻ സിലിണ്ടറായിട്ട് താഴേക്ക് വന്നു. കാരണം ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിൽ കൈയും കാലും അനക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എൻ്റെ രണ്ട് കൈയും ഒരു കാലും ഏകദേശം മരവിച്ചു പോയതാണ് അവിടെ ഇരുന്നിട്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഷെർപ്പ ഓക്സിജൻ സിലിണ്ടറായിട്ട് വന്നു. അദ്ദേഹം വന്ന് ഈ ഓക്സിജൻ സിലിണ്ടർ എനിക്ക് തരാൻ നോക്കിയപ്പം സിലിണ്ടറിന്റെ ത്രെഡും റെഗുലേറ്ററിന്റെ ത്രെഡും തമ്മിൽ കണക്ട് ആവുന്നില്ല. കാരണം ഈ ഐസ് അതിന്റെ ത്രെഡിൽ ഘനീഭവിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ മാസ്കും സിലിണ്ടറും എനിക്ക് തന്നിട്ടാണ് ഞാൻ 8400 മീറ്ററിൽ എത്തുന്നത്. 8800 മീറ്ററിലാണ് ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അതൊരു ലാസ്റ്റ് ഹഡിലാണ്, എവറസ്റ്റിന്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിട്ട് ഒരു ഇടുങ്ങിയ പ്ലേസ് ആണ്. ഒരു ചെറിയൊരു മലയുടെ ഒരു വെട്ടിലൂടെ നമ്മൾ മേളിലേക്ക് പോകണം. എവറസ്റ്റിന്റെ മുകളിൽ ഏകദേശം 200 ഡെഡ് ബോഡികളുണ്ട്. കാരണം ഈ എവറസ്റ്റിന്റെ 7800 മീറ്റർ എബോ എന്ന് പറയുന്ന ഡെത്ത് സോൺ എന്നാണ്. അവിടെ നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ആവത്തില്ല. അപ്പോൾ കൂടുതൽ പേരും മരിക്കുന്നത് ചിലപ്പോൾ ഡിസെൻഡ് ചെയ്യുമ്പോഴായിരിക്കും. സബ്മിറ്റ് ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ ബോഡി അവിടെ എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്ന വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. കാരണം ഒരു എക്സ്പെഡീഷന്റെ പൈസ ചിലപ്പോൾ ആവും, 40 ലക്ഷം 50 ലക്ഷം ആവും ഈ ബോഡി പോയി എടുത്തുകൊണ്ട് വരാൻ. പിന്നെ പല ആൾക്കാർക്കും ബന്ധുക്കളൊന്നും കാണത്തില്ല വിദേശത്തുള്ള ആൾക്കാർക്ക്. പിന്നെ പല ആൾക്കാരും മരിച്ച അവരുടെ ബോഡി ഈ എവറസ്റ്റിന്റെ മുകളിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും എവറസ്റ്റിന്റെ മുകളിൽ നിന്ന് ബോഡികൾ റിക്കവർ ചെയ്യാറില്ല. ഡിഫിക്കൽട്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സഹിച്ച് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ഉണ്ടാകുമെന്ന്. അപ്പൊ അങ്ങനെ ഈ ഡെഡ് ബോഡിന് മുകളിൽ ഞാൻ ഉണ്ടടിച്ച് വീണിട്ട് ക്രാമ്പോണൊക്കെ തെറിച്ചുപോയി. എന്നിട്ട് ഒരു കാലിൽ ക്രാമ്പോൺ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല. നടക്കുമ്പോൾ ഐസിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാല് തെന്നി പോകും. അപ്പൊ അങ്ങനെ ഒരു കാല് ഗ്രിപ്പ് ഉണ്ട്, ഒരു കാല് ഗ്രിപ്പ് ഇല്ല. അങ്ങനെ അങ്ങനെ നടന്നിട്ടാണ് വീണ്ടും ഞാൻ എവറസ്റ്റിന്റെ മുകളിൽ എത്തുന്നത്. അവിടുന്ന് പിന്നെ തിരിച്ചിറങ്ങുക എന്നുള്ളതായിരുന്നു മെയിൻ ദൗത്യം. കയറി അടങ്ങും എന്നുള്ളൊരു ആഗ്രഹവും പിന്നെ ഒരു സെൽഫായിട്ടുള്ളൊരു മോട്ടിവേഷനും കൊണ്ട് മാത്രമാണ് എനിക്ക് എവറസ്റ്റിന്റെ മുകളിൽ എത്താൻ സാധിച്ചത്. എവറസ്റ്റിന്റെ മുകളിൽ കൊണ്ടുപോയ പടുകൂറ്റം പതാക എവറസ്റ്റിന്റെ മുകളിൽ ഉയർത്താൻ പറ്റത്തില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം എവറസ്റ്റിന്റെ മുകളിൽ അത്രയും വലിയ പതാക ഉയർത്താനുള്ള സ്ഥലമില്ല. മാത്രമല്ല അത് നമ്മൾ വിടർത്തി കഴിഞ്ഞാൽ പറന്ന് കയറുമ്പോൾ ടിബറ്റിലോട്ട് പോകും. അപ്പൊ അങ്ങനെ താഴെ 26,000 അടി ക്യാമ്പ് 4 ഈ പതാക ഉയർത്തിയത്. അത് തന്നെ ഒരു ലോക റെക്കോർഡാണ്. കാരണം അത്രയും ഉയരത്തിൽ ഈ 30 അടി നീളവും 20 അടി വീതിയുള്ള ഒരു പതാക ഇതുവരെ ആരും ഉയർത്തിയിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ പതാകയാണ് ഉയർത്തിയത്. അങ്ങനെ എവറസ്റ്റ് എക്സ്പെഡീഷൻ സക്സസ് ആയി. പിന്നെ 3-4 മാസം അതിൽ ട്രീറ്റ്മെന്റിലൊക്കെയാണ്. എൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അപ്പൊ അങ്ങനെ എവറസ്റ്റ് ക്ലൈം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി. അപ്പം സ്പോൺസർമാരെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. കാരണം ആദ്യം നമ്മൾ പോയി ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമുക്ക് പറയാൻ നമ്മൾ എന്താണെന്ന് പറയാനില്ല. അപ്പൊ അങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടാൻ വലിയ പാടാണ്. എവറസ്റ്റ് കയറിയ ശേഷം ആ പ്രശ്നങ്ങൾ മാറി. അങ്ങനെ ഞാൻ കുറച്ച് സ്പോൺസർമാരെ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷ്യം വേണമെന്നുള്ള എൻ്റെ ഒരു ആദർശം കൊണ്ടാണ് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചത്. അത് എവറസ്റ്റ് കയറുന്നതിനേക്കാളും വലിയ ദൗത്യമാണ്. കാരണം 7 ഭൂഖണ്ഡങ്ങളിലും പോകണം, അവിടെ പോയി അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കയറണം. അത് വലിയ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. മാത്രമല്ല ബജറ്റ് ഏകദേശം 1.5 കോടി രൂപയോളം ബജറ്റും വേണമായിരുന്നു. നമുക്ക് സാധാരണ ഒരു മനുഷ്യന് ഇത്രയും പൈസ കണ്ടെത്താൻ വലിയ പാടാണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും പറ്റുന്ന ആൾക്കാരൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് സ്പോൺസറെ കിട്ടി. അങ്ങനെ എവറസ്റ്റിന് ശേഷം നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ദെനാലി കയറി. മൗണ്ട് ദെനാലി അലാസ്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നോർത്ത് അമേരിക്കയിലെ. അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിനേക്കാളും കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള പർവ്വതമാണ്. എവറസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഷെർപ്പയും ടീമും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്, നമ്മുടെ ടീം മാത്രമേ കാണത്തുള്ളൂ. അത് ഹെൽപ്പ് ചെയ്യാൻ ആരും കാണത്തില്ല. ഞാനും എൻ്റെ അമേരിക്കക്കാരായിട്ടുള്ള 3 ഫ്രണ്ട്സും ചേർന്നിട്ടാണ് പോയത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് സമയത്ത് ഈ ക്രിവാസുകളിലൊക്കെ വീഴുകയും ആ ക്രിവാസിൽ ജസ്റ്റ് എസ്കേപ്പ് ആയിട്ട് ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു കയറി വരികയും ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്രിവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഗർത്തമാണ്, ഈ ഗ്ലേഷ്യറിന്റെ ഇടയ്ക്കുള്ള ക്രാക്സ് ആണ്. അതിനകത്താണ് ആൾക്കാർ വീണ് മരിക്കുന്നത്. പിന്നെ പോയതാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എൽബ്രൂസ്. അത് കൊക്കേഷ്യസ് പർവ്വതനിരകളിലാണ് ഇരിക്കുന്നത്, റഷ്യയിലാണ്. അതില് ഏകദേശം കിളിമഞ്ചാരോടൊക്കെ ഹൈറ്റ് ആണ് അതിനുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ മഞ്ഞ് മൂടിയ പർവ്വതമാണ്, അതും കയറാൻ പറ്റി. ഞങ്ങൾ മേളിലെത്തുന്ന സമയത്ത് മഴയും ഇടിവെട്ടമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം സീസൺ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും ഒരു എൻ്റെ

0: വീട് അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗുകാരനാണ്. അപ്പം മുകളിലെത്തി ഞങ്ങൾ മുകളിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞു തിരിച്ചു പോകാൻ ഇനി കയറാൻ പറ്റത്തില്ല, കാരണം അവിടെ ഇടി വെട്ടാൻ പോവാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇടി വെട്ടുന്നതിന് മുമ്പ് അവിടെ ചാർജ് ചെയ്യും പോലും മലയുടെ മുകളിൽ വെച്ച്. അപ്പം നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഞാൻ നിർബന്ധിച്ച് മുകളിലെത്തി തിരിച്ചിറങ്ങി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇടി വെട്ടി. ഞങ്ങൾ മുകളിലായിരുന്നു, ഞങ്ങളെ ഇടി വെട്ടി ഞങ്ങൾ മരിച്ചു പോയേനെ. അതിനുശേഷമാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് വിൻസൺ കയറിയത്. മൗണ്ട് വിൻസൺ കയറുന്ന ആദ്യത്തെ മലയാളിയും കൂടിയാണ് ഞാൻ. അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല പോയത്, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മലയാളിയായി. നമ്മുടെ ഒരു ബോയിങ് 757 വിമാനം ചിലിയിലെ പുന്റാരീനാസിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൽ കൊണ്ട് ഇറക്കുന്നത്. നമുക്ക് പോകേണ്ട പർവ്വതം ഇരിക്കുന്ന അന്റാർട്ടിക്കയുടെ നടുക്ക. സാധാരണ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന അന്റാർട്ടിക്കയുടെ ചുറ്റുമുള്ള സ്ഥലത്താണ് പോകുന്നത്. അപ്പം നമുക്ക് വിമാനത്തിൽ പോയേ പറ്റും. സാധാരണ വിമാനങ്ങൾക്കൊന്നും അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം അവിടെ വിമാനത്താവളൊന്നുമില്ല. ബ്ലൂ ഐസ് റൺവേ എന്ന് പറയും. ബ്ലൂ ഐസിന്റെ മുകളിലാണ് ഈ വലിയ വിമാനം കൊണ്ട് ഇറക്കുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ലാൻഡിംഗ് ആണ്. മാത്രമല്ല വിമാനം വാടകയ്ക്ക് എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ചെലവ്. ആ വിമാനം നമ്മളവിടെ കൊണ്ടുവിടും. അവിടെ നമ്മളൊരു ക്യാമ്പിൽ പോയി താമസിക്കും. അതിനുശേഷം നമ്മൾ ചെറിയ വിമാനം 8 പേർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു വിമാനം എടുത്തിട്ടാണ് ഈ മൗണ്ട് വിൻസന്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. അതിന്റെ മുകളിലെത്തിയപ്പോൾ ഭയങ്കര അനുഭവമായിരുന്നു, കാരണം അന്റാർട്ടിക്കയുടെ മുകളിൽ വളരെ ബ്യൂട്ടിഫുൾ വെതർ ആയിരുന്നു. പിന്നെ അന്റാർട്ടിക്കയിലെ പീക്കിന്റെ മുകളിലെത്തിയപ്പോൾ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു 30 സെക്കൻഡ്സ് ഞാൻ ഗ്ലൗസ് ഊരി മാറ്റിയതേ ഉള്ളൂ കയ്യിൽ നിന്ന്. പക്ഷെ എന്റെ കയ്യിൽ ഫ്രോസ് ബൈറ്റ് ആയി, അവസാനം വിരലുകളൊക്കെ മുറിച്ച് കളേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അത് തരണം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ച് വലിയ ഗ്ലൗസ് ഒക്കെ ഇട്ടു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു 6 മാസത്തേക്ക് ഈ ഒരു വിരൽ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. പക്ഷെ എനിക്ക് അന്റാർട്ടിക് എക്സ്പെഡീഷനോട് ചേർന്ന് തന്നെ അടുത്ത 5-ാമത്തെ ദിവസം എനിക്ക് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതവും കയറണമായിരുന്നു. അങ്ങനെ ഈ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റും വെച്ചുകൊണ്ടാണ് ഞാൻ ബാക്കി 2 പർവ്വതങ്ങളും കയറുന്നത്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്. കാരണം നമുക്ക് ഒരു വേദന ഉണ്ടെങ്കിൽ അതുമ്പിച്ച് കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടി ആയിരിക്കും. നമുക്ക് സിബ് തുറക്കാനോ നമുക്ക് ബാത്റൂമിൽ പോകാനോ നമുക്ക് മുഖം കഴുകാനോ പോലും വിരലുകൾ നമുക്ക് ഫ്രീ ആയി കിട്ടത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, 2 കയ്യിൽ ഓരോ വിരളായിരുന്നു. അത് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കയറി, ഇതൊക്കെ കയറി. അതിനുശേഷം അവസാനം നമുക്ക് ബാക്കി വന്നതാണ് ഓസ്ട്രേലിയയിലെ ഹയസ്റ്റ് പീക്ക്, അത് മൗണ്ട് കോസിയോസ്കോ എന്നാണ് പറയുന്നത്. അത് ഞാൻ 2024 നവംബറിൽ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാൻ സാധിച്ചത്. അത് ഫസ്റ്റ് ടൈമാണ് ഒരു മലയാളി അങ്ങനെ ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏകദേശം ഒരു 600-650 പേരെ ഇത് ചെയ്തിട്ടുള്ളൂ. 2024 ഈ മൗണ്ട് ധനാലിയിൽ വീണ്ടും പോയായിരുന്നു. എൻ്റെ തമിഴ്നാട്ടിലെ ഒരു സുഹൃത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. 2-ാമത്തെ പ്രാവശ്യം പോയ സമയം 2025 ജൂണിലായിരുന്നു. പോയ സമയത്ത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് കൊടുങ്കാറ്റിൽ വിടുകയും ഞങ്ങളുടെ ഉള്ള ഫുഡ്, നമ്മൾ ഈ മൗണ്ടനിൽ ഫുഡ് ഒരു 18 ഡേയ്സ് ഫുഡ് കൊണ്ടുപോകുമെങ്കിലും ഒരുമിച്ചെല്ലാം കൂടെ കയ്യിൽ വെച്ചേക്കത്തില്ല. നമ്മൾ പല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ട് കുഴിച്ചിട്ടായിരിക്കും പോകുന്നത്, ക്യാഷ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പം നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഫുഡ് മാത്രമേ കയ്യിൽ വെക്കത്തുള്ളൂ. ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആ പ്ലാനിനെ തെറ്റിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് വരികയും ഞങ്ങളൊരു ഒരു ക്യാമ്പിൽ പെട്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഇതിൽ ഫുഡൊക്കെ തീരാറായി. എൻ്റെ കൂടെ വന്ന ലേഡി വളരെ ബുദ്ധിമുട്ടായി, അവർക്ക് ശാരീരികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവസാനം അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പം അങ്ങനെ ഞാൻ സാറ്റലൈറ്റ് ഫോണിൽ നാട്ടിലേക്ക് അറിയിച്ചു, നമ്മുടെ കയ്യിൽ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അലാസ്ക ഗവർണർക്ക് കത്തുപോയി. അങ്ങനെ അലാസ്ക ഗവർണർ അവിടെ നിന്ന് നമ്മളുടെ ഈ മൗണ്ട് ധനാലി നാഷണൽ പാർക്കിലെ റേഞ്ച് ഓഫീസിൽ വിവരം അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് റേഞ്ചർമാർ ഞങ്ങളെ തേടി വന്നു. കാരണം വളരെ ഡിഫിക്കൽട്ടാണ് അവിടെ വരിക എന്ന് പറയുന്നത്. ഏകദേശം 17,000 അടിയിലാണ് ഞങ്ങൾ പെട്ട് കിടക്കുന്നത് ഒരു മലയുടെ സൈഡിൽ. അങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഹെൽപ്പൊക്കെ ഓഫർ ചെയ്തു. പുള്ളിക്കാരിക്ക് കുറച്ച് ഡീഹൈഡ്രേഷൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തു. മോറൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് തന്നു. അപ്പോൾ അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ സാധാരണ ഈ മലയിൽ പെട്ട് കിടക്കുന്ന 2 പേർക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം നമുക്കൊരു ഹെൽപ്പ് ഓഫർ ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തന്നെ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അനുഭവം കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഹെൽപ്പ് അത് വലിയ അനുഗ്രഹമായി. ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ദേശീയ പതാക അതിൻ്റെ മുകളിൽ പറപ്പിക്കാനായിരുന്നു ഞാൻ പോയത്. അതെല്ലാം പറപ്പിച്ചു, അങ്ങനെ വലിയ സന്തോഷമായി. ഇത്രയും പർവ്വതങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് റിയലൈസേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ മൗണ്ടനിൽ കൂടെ നടന്നു പോകുന്നത് മാത്രമല്ലേ ആൾക്കാർ കാണാത്തുള്ളൂ, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് മാത്രമല്ലേ ആൾക്കാർ കാണത്തുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ലോങ് ടൈം ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, നമ്മൾ ഏകാന്തമായിട്ടിരിക്കുന്ന ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചു തുടങ്ങും. അങ്ങനെ എനിക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പവർ കിട്ടുകയും മെൻ്റലായിട്ട് ഒരുപാട് സ്ട്രോങ് ആകുകയും ചെയ്ത ഒരവസ്ഥ മൗണ്ടനറിങ് എനിക്ക് തന്നു. പിന്നെ ഏത് പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടില്ലായ്മ, ഇതൊക്കെ മൗണ്ടനറിങ് എനിക്ക് തന്ന ഒരു ഭയങ്കര ഗിഫ്റ്റുകളാണ്. ഈ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികളുടെ കഥകളും മാതൃഭൂമി ഒരു മനുഷ്യൻ 7 കൊടുമുടികൾ എന്ന ഒരു ബുക്കായിട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഇൻസ്പിറേഷൻ തരുന്ന ഒരു ബുക്കാണത്. അടുത്ത തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു എയിം തന്നെ. അത് ഈ ബുക്കിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
1: എവറസ്റ്റ് ഉൾപ്പെടെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളിയും പർവ്വതാരോഹകനുമായ ഷെയ്ഖ് ഹസൻ ഖാൻ പങ്കുവച്ച അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: ആരോഗ്യം അമൂല്യം.
1: കാൽമുട്ട് വേദന, കാരണങ്ങളും യുനാനി ചികിത്സയും. സംസാരിക്കുന്നത് തിരൂർ തലക്കാടുള്ള ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ യുനാനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
2: നമ്മുടെ വീടുകളിലൊക്കെ ഇന്ന് വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കാൽമുട്ട് വേദന. പണ്ടൊക്കെ കൂടുതലായും പ്രായമായവരിൽ കണ്ടുവന്നിരുന്ന ഈ പ്രശ്നം ഇന്ന് ചെറുപ്പക്കാരിലും വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് മുട്ടുവേദന കൂടുതലായി കണ്ടുവരുന്നത്. നമ്മുടെ കാൽമുട്ട് ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ്. നടക്കാനും ഇരിക്കാനും പടികൾ കയറാനും ഇരുന്ന് എഴുന്നേൽക്കാനുമെല്ലാം കാൽമുട്ട് നമ്മളെ സഹായിക്കുന്നു. തുടയല്ല്, കാലല്ല്, മുട്ട് ചിരട്ട എന്നിവ ചേർന്നാണ് നമ്മുടെ കാൽമുട്ട് രൂപപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കുഷൻ പോലെയുള്ള കാർട്ടിലേജ്, ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ്, കൊലാട്രൽ ലിഗമെൻറ്റ്, മെനിസ്കസ് എന്ന് പറയുന്ന മുട്ടിൻ്റെ പാട, എല്ലുകളെ പൊതിയുന്ന ജോയിൻ്റ് ക്യാപ്സ്യൂൾ, എല്ലുകൾ തമ്മിൽ ഉരയാതിരിക്കാനുള്ള സൈനോവിയൽ ഫ്ലൂയിഡ്, ഇവയെല്ലാം അടങ്ങിയതാണ് നമ്മുടെ കാൽമുട്ട്. ഇവയെല്ലാം ശരിയായി പ്രവർത്തിക്കുമ്പോഴാണ് മുട്ട് സുഖമായി പ്രവർത്തിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തിന് ചെറിയൊരു പ്രശ്നം വന്നാൽ മതി മുട്ടുവേദന തുടങ്ങാൻ. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കയറിയിറങ്ങുമ്പോഴും ശരീരഭാരം മുഴുവൻ ഏറ്റുവാങ്ങുന്ന പ്രധാന ജോയിൻ്റാണ് കാൽമുട്ട്. അതുകൊണ്ട് തന്നെ ദീർഘസമയം നിന്ന് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ, പോർട്ടർമാർ, സെക്യൂരിറ്റി ജീവനക്കാർ, നഴ്സുമാർ, ടീച്ചർമാർ തുടങ്ങിയവരിൽ ഇന്ന് മുട്ടുവേദന വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. മുട്ടുവേദന ഇന്ന് വളരെയധികം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ്. നമ്മുടെ പൂർവികരൊക്കെ ഒരുപാട് നടക്കുകയും നിലത്തിരിക്കുകയും കാലുമടക്കിയിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുട്ടുകൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതലായി കസേരയിലിരിക്കുന്ന ശീലമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഇതുകൊണ്ട് തന്നെ മുട്ടുമടങ്ങുന്ന ശീലം നന്നേ കുറഞ്ഞു. ടോയ്ലറ്റിൽ പോകുമ്പോഴോ നിസ്കരിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ നിലത്തിരിക്കുന്നതും കാലുമടക്കി വെക്കുന്നതും നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇത് കാൽമുട്ടിനൊരു മുറുക്കം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടുമടങ്ങുന്ന രീതിയിലുള്ള ലളിതമായ വ്യായാമങ്ങൾ ശീലിക്കുന്നത് നല്ലതാണ്. മറ്റൊരു പ്രധാന കാരണം അമിതവണ്ണമാണ്. ശരീരഭാരം കൂടുമ്പോൾ മുട്ടിന് കൂടുതൽ ഭാരം വരും. അത് നേരിട്ട് വേദനയിലേക്ക് മാറും. ഇതുകൂടാതെ കാൽസ്യക്കുറവ്, വൈറ്റമിൻ ഡിയിലുണ്ടാകുന്ന കുറവ്, ഹോർമോൺ മാറ്റങ്ങൾ എന്നിവയും മുട്ടുവേദന ഉണ്ടാക്കാം. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആർത്തവ വിരാമമായാൽ കാൽസ്യം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥ വരാം. ഇതും വേദന കൂടാൻ കാരണമാവാറുണ്ട്. പലർക്കും കളിക്കിടെ ഉണ്ടാകുന്ന പരിക്ക്, വീഴ്ച എല്ലാം ലിഗമെൻറ്റ് ഇഞ്ചുറി, മെനിസ്കസ് ടിയർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അത് ശരിയായി ചികിത്സിക്കാതെ പോയാൽ പിന്നീട് സ്ഥിരമായ മുട്ടുവേദനയായി മാറാം. ആദ്യം ചെറിയ രീതിയിലായിരിക്കും വേദന ആരംഭിക്കുക. പടികൾ കയറുമ്പോൾ വേദന, കൂടുതൽ നടന്നാൽ വേദന, കുറച്ച് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് തുടക്ക ലക്ഷണങ്ങൾ. പിന്നീട് നീര് വരാം, മുട്ടുമടക്കാൻ ബുദ്ധിമുട്ട് വരാം, ചിലപ്പോൾ ക്രിക്കർ ടക് ടക് ശബ്ദവും ഉണ്ടാവാം. മുട്ടുവേദനയെ ചെറിയ പ്രശ്നമായി കാണരുത്. തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ ശരിയായ വ്യായാമങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, ആവശ്യമായ ചികിത്സ എന്നിവയിലൂടെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും.
1: കാൽമുട്ട് വേദന, കാരണങ്ങളും യുനാനി ചികിത്സയും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം. സംസാരിച്ചത് ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.

0: നീ എന്തിനാ ഓഫീസിന്ന് നേരെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞത്?
1: ഇന്ന് ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇത് കാരണം പോയില്ല.
2: രാജീവേട്ടാ, ഓർമ്മക്കുറവുണ്ടെങ്കിൽ വല്ല ബ്രഹ്മിയും കഴിക്കുന്നത് നല്ലതാ.
1: ഓ, ഈ 50-ാമത്തെ വയസ്സിലാ ഓർമ്മശക്തിക്ക് മരുന്ന് കഴിക്കുന്നത്. ഇനിയിപ്പോ കഴിക്കണമെന്ന് വെച്ചാലും അത് കഴിക്കാൻ ഓർമ്മ ഉണ്ടാവില്ല.
2: ചങ്ങമ്പുഴയുടെ രമണനൊക്കെ ഇടയ്ക്ക് ചൊല്ലാറുണ്ടല്ലോ.
1: കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മശക്തിയായിരുന്നു. പിന്നെ തങ്കപ്പൻ സാറിന് അടിയും. 2003 ഏപ്രിൽ 1-നാണ് കൃത്യമായിട്ട് പറഞ്ഞാല് എന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടത്.
2: എന്തൊരോർമ്മ!
1: നമ്മള് പ്രായമാവുമ്പോ ആവശ്യമുള്ളത് മാത്രേ
0: നമ്മുടെ തലച്ചോറ് സ്വീകരിക്കൂ,
1: അല്ലാത്തത് അങ്ങോട്ട് ഒഴിവാക്കൂ.
2: അപ്പൊ രാജീവേട്ടന്റെ തലച്ചോറ് പഞ്ചസാര ഒഴിവാക്കി അല്ലേ? നന്നായി.
1: ഓ മൈ ഗോഡ്, ഓർമ്മ വന്നു. രാവിലെ പഞ്ചസാര ഇല്ലാത്തത് കൊണ്ട് വിത്തൗട്ട് ആണല്ലോ ദൈവമേ കുടിച്ചത്. ഓ, വിത്തൗട്ടായി ചായ കുടിക്കുന്നതിലും നല്ലത് ചായ തന്നെ അങ്ങോട്ട് ഒഴിവാക്കുക.
2: ഇങ്ങനെ ഓരോന്നായി ഒഴിവാക്കിയ പിന്നെ വെപ്പും തീനും ഒക്കെ നിർത്താം. കിച്ചൺ ക്ലോസ്ഡ്. പക്ഷെ എന്റെ കാര്യോ?
1: നിന്റെ എന്തു കാര്യം?
2: അല്ല, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വീടടിച്ചു വാരലും തിരുമ്പലും ഒക്കെ? പോരാത്തതിന് മനു സ്കൂളിൽ നിന്ന് ഒരാനയെ തിന്നാനുള്ള വിശപ്പുമായിട്ടാ വരിക. ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൻ കിട്ടിയത് തിന്നും. രാജീവേട്ടൻ സൂക്ഷിച്ചോ.
1: അയ്യോ, അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് വേഗം എന്തായാലും സൂപ്പർമാർക്കറ്റിൽ പോവാം. ആട്ടെ, നീ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ?
2: ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ, എണ്ണിച്ചുട്ട അപ്പം കൊണ്ട് വേണ്ടേ ഒരു മാസം കഴിയാൻ.
1: ശരിയാ, പച്ചക്കറിക്ക് വില നല്ലവണ്ണം കൂടുന്നുണ്ട്. വെള്ളരി 42, മുരിങ്ങക്ക 95, കാരറ്റ് 90, ബീട്രൂട്ട് 75. പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. റംബൂട്ടാനൊക്കെ നല്ല രുചിയാ, പക്ഷേ കിലോയ്ക്ക് 250-ഉം 300-ഉം ഒക്കെ കൊടുക്കണ്ടേ. ഇറച്ചിയുടെ മീനിന്റെയും കാര്യം പിന്നെ പറയാതിരിക്കുക നല്ലത്. ഛേ, ഈ സർക്കാർ ജോലിക്ക് പോണതിന് പകരം വല്ല ബിസിനസ്സും തുടങ്ങിയാൽ മതിയായിരുന്നു. എന്റെ ക്ലാസ്മേറ്റ് ആയ ഷാജിക്ക് ബസ് സ്റ്റാൻഡിനടുത്ത് ഹോൾസെയിൽ പച്ചക്കറിയും ഹോട്ടലും ഒക്കെ ഉണ്ട്. മാസം 3 ലക്ഷമാണ് അവന്റെ ലാഭം.
2: ഇതൊന്നും തൃപ്പുത്രം കേക്കണ്ട, അവന്റെ ഉള്ള പഠിപ്പ് കൂടി പോ. ദേ, സ്കൂൾ ബസ് വന്നു എന്നാ തോന്നുന്നു.
3: അമ്മേ വിശക്കുളു.
2: നിന്റെ മാത്സ് പേപ്പർ കിട്ടിയോ? 90 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് ഇന്നൊന്നും തരണ്ടെന്നാ അച്ഛൻ പറയുന്നത്.
3: അമ്മേ, അച്ഛന് മാത്സിൽ കുറച്ച് വിവരമൊക്കെ ഉണ്ട്. ഛേ, അച്ഛൻ എന്തിനാ അമ്മയെ കല്യാണം കഴിച്ചത്? അപ്പുറത്തെ സിന്ധു ചേച്ചി കല്യാണം കഴിച്ചാ മതിയായിരുന്നു, അവര് മാത്സില് സൂപ്പറാ.
2: നിർത്തടാ, അവന്റെ ഒരു തമാശ.
1: മോനെ, ഓരോ വിഷയത്തിനും നല്ല മാർക്ക് കിട്ടാൻ അച്ഛൻ ഓരോരുത്തരെ കല്യാണം കഴിക്കാൻ തുടങ്ങിയാലേ പിന്നെ അതിനേ അച്ഛന് സമയം ഉണ്ടാവും.
2: അല്ല, അച്ഛനമ്മമാർക്ക് നല്ല ബുദ്ധി ഉണ്ടായാൽ മാത്രം മതിയോ? മക്കള് പഠിക്കൊന്നും വേണ്ടേ?
3: അച്ഛാ, DNA കുറിച്ച് ഇന്ന് ബയോളജി ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
2: നിന്റെ ബയോളജി ടീച്ചറെ ഒന്ന് കാണട്ടെ.
1: അല്ല, എന്താ ടീച്ചറുടെ പേര്?
2: രാജീവേട്ടാ.
1: ഒരു തമാശ പറഞ്ഞതല്ലേ, അതൊക്കെ പോട്ടെ. മോനെ, ഞങ്ങള് സൂപ്പർമാർക്കറ്റിൽ ഒന്ന് പോവാ.
3: ഞാനും വരാച്ചാ, എനിക്ക് നൂഡിൽസും കോൺഫ്ലേക്സും പിന്നെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങാനുണ്ട്. പിന്നെ സമൂസയും ജിലേബിയും പാർസലും വാങ്ങണം. എത്ര ദിവസമായി കഴിച്ചിട്ട്?
1: ചോക്ലേറ്റോ? നീ ഇപ്പൊ തന്നെ ഓവർവെയിറ്റാ. പിന്നെ പോരാത്തതിന് കുട്ടികളുടെ ഭക്ഷണത്തിൽ മധുരം, ഉപ്പ്, എണ്ണ ഇതൊക്കെ കുറയ്ക്കണമെന്നാ പറയണത്.
2: വെയിറ്റ് കൂടിയാ പിന്നെ കുറയ്ക്കാൻ പാടാ. നിനക്കാണെങ്കിൽ വ്യായാമം ഇല്ലല്ലോ.
3: അപ്പുറത്തെ ശ്യാമേട്ടൻ ജോഗിങ്ങിന് പോയിട്ട് നായ കടിച്ചത് മറന്നോ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ.
1: മോനെ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങള് പരമാവധി ഉപയോഗിക്കണം. മുരിങ്ങ, ചേമ്പ്, പിന്നെ അച്ഛന്റെ വീട്ടിൽ സുലഭമായിട്ടുണ്ടായിരുന്ന ചക്ക, മാങ്ങ ഇതൊക്കെ ഉപയോഗിച്ച തടിയും കുറയും, ആരോഗ്യം ഉണ്ടാവും.
3: പിന്നെ ചെലവ് ചുരുക്കാം അല്ലേ അച്ഛാ?
1: അച്ഛന് 30,000 രൂപയല്ലേ ഉള്ളൂ ശമ്പളം, അതുകൊണ്ട് വേണ്ടേ എല്ലാ ചെലവും കഴിയാൻ?
3: ഹാ, അച്ഛൻ നല്ലോണം പഠിച്ചിരുന്നെങ്കില് വലിയ ജോലി ഇട്ടായിരുന്നു. ഹാ, അതുപോട്ടെ. എന്തായാലും അച്ഛന്റെയും അമ്മയുടെയും ഡയറ്റ് കേട്ടപ്പോ തന്നെ എന്റെ വയറ് ഫുള്ളായി. ഇനി ഇതൊക്കെയാണ് വീട്ടിലെ മെനുവെങ്കില് ജീവിച്ചിരിക്കോ തന്നെ വല്ല ജ്യോത്സ്യന്മാരോടും ചോദിക്കേണ്ടി വരും. അപ്പോ മധുര പലഹാരങ്ങള് ആരോഗ്യത്തിന് ഹാനികരാന്ന് എല്ലായിടത്തും എഴുതി വെക്കാൻ പോവല്ലേ? ഇതൊക്കെ കണ്ടാ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റൂ. ഛേ, ആർക്ക് വേണം ഇതൊക്കെ?
2: കിട്ടാത്ത മുന്തിരി പുളിക്കും മോനെ.
4: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
5: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്, മിത്ര എം.
4: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തിരങ്കാവ്.
7: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
9: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: മീനങ്ങാടി IHRD മോഡൽ കോളേജിൽ കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസികയിൽ നിയമനം നടത്തുന്നു. കൊമേഴ്സ് വിഷയത്തിൽ ഈ മാസം 8-നും കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ 9-നും രാവിലെ 10:30 അഭിമുഖം നടക്കും. ഫോൺ നമ്പർ 8547-00507. കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസന പാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
1: വർഷ 2025-26 മേ ഭാരത് 7.7% കി ഗ്രോത്ത് റേറ്റ് ഹാസിൽ കിയേ ഓർ പിച്ചല ക്വാർട്ടർ ജോ 31 മാർച്ച് കോ ഖത്മ ഹുവാ ഉസ്മേ ബി ഭാരത് കി ഗ്രോത്ത് 7.8% റഹിയേ ഓർ യേ ദുനിയാ മേ തേജ് ഗതി സേ ആഗേ ബഡ്നേ വാലി ബഡി ഇക്കോണമി ഹേ.
0: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 11,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താസമ്മേളനം

0: സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ ജി ഡി പി വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ യു എസിൽ നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നു. ഇന്ത്യ യു എസ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയി 57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 വരെ നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
2: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിങ്ങുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രയേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ.

ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും യു എന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന എഫ് പി ഐകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. യു എൻ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: English Matters.
1: നിങ്ങളെ ഞാൻ ഇന്നലെ തിയേറ്ററിൽ കണ്ടുവല്ലോ.
2: ഒരു സിനിമ കാണാൻ പോയതായിരുന്നു. അഡിയോസ് അമിഗോ.
1: അഡിയോസ് അമിഗോ, അതെന്ത് ഭാഷയാണ്?
2: സ്പാനിഷ് ഭാഷയിലുള്ള ഒരു ഫ്രേസ് ആണ് അഡിയോസ് അമിഗോ. ADIOS, അഡിയോസ് എന്നാൽ ഗുഡ് ബൈ അഥവാ വിട. അമിഗോ, AMIGO, അമിഗോ, ഫ്രണ്ട്, സുഹൃത്ത്. അഡിയോസ് അമിഗോ എന്നാൽ ഗുഡ് ബൈ ഫ്രണ്ട്, വിട സുഹൃത്തേ. സുഹൃത്തുക്കൾ ആണെങ്കിൽ അമിഗോസ്, AMIGOS, അമിഗോസ് എന്ന് പറയും. വിട സുഹൃത്തുക്കളെ എന്നാൽ അഡിയോസ് അമിഗോസ്. ഇംഗ്ലീഷിന് ചാരുതയേകുന്ന അന്യഭാഷാ പ്രയോഗങ്ങൾ അനേകമുണ്ട്. വിട ചൊല്ലാൻ ഉപയോഗിക്കുന്ന രണ്ട് ഫ്രഞ്ച് പദങ്ങൾ ഇന്ന് പരിചയപ്പെട്ടാലോ? ടു ഫ്രഞ്ച് വേർഡ്സ് യൂസ്ഡ് ടു സേ ഗുഡ് ബൈ ആർ അഡിയു ആൻഡ് ഓ റെവ. അഡിയു, ADIEU, അഡിയു എന്നാൽ ഗുഡ് ബൈ അഥവാ വിട. ബിഡ് അഡിയു, BID, ബിഡ്, ADIEU, അഡിയു. ബിഡ് അഡിയു എന്നാൽ വിട ചൊല്ലുക. വിദേശത്തേക്ക് പോകുന്ന സുഹൃത്തിനോട് യാത്ര പറയാൻ ഞങ്ങൾ എല്ലാവരും എയർപോർട്ടിലേക്ക് പോയി. ഓൾ ഓഫ് അസ് വെന്റ് ടു ദി എയർപോർട്ട് ടു ബിഡ് അഡിയു ടു ആ ഫ്രണ്ട് ഹു വാസ് ഗോയിങ് അബ്രോഡ്. ഈ സെന്റൻസിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഹു വാസ് ഗോയിങ് അബ്രോഡ് ആണ്, ഗോയിങ് ടു അബ്രോഡ് അല്ല. ഓൾ ഓഫ് അസ് വെന്റ് ടു ദി എയർപോർട്ട് ടു ബിഡ് അഡിയു ടു ആ ഫ്രണ്ട് ഹു വാസ് ഗോയിങ് അബ്രോഡ്. പ്രിയ താരത്തിന് അവർ നിറകണ്ണുകളോടെ വിട നൽകി. വിത്ത് ടിയർഫുൾ ഐസ് ദേ ബെയ്ഡ് അഡിയു ടു ദേ ഫേവറേറ്റ് സ്റ്റാർ. കളിക്കാരുടെ വിട പറയലോടെ ഒളിമ്പിക്സ് സമാപന ചടങ്ങ് വൈകാരികമായി മാറി. ദി ഒളിമ്പിക്സ് ക്ലോസിംഗ് സെറമണി ടേൺഡ് ഇമോഷണൽ ആസ് ദ പ്ലേയേഴ്സ് ബെയ്ഡ് അഡിയു. ബെയ്ഡ്, BADE, ബെയ്ഡ്. ബിഡ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബെയ്ഡ്.

0: ഒറെവോ, AURREVOIR, റെവോ. ഒറെവോ മീൻസ് ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗൈൻ, ഇനി കാണും വരെ വിട, വിട, പോയി വരട്ടെ എന്ന് നമ്മൾ സാധാരണയായി പറയാറില്ലേ, അതിന് തുല്യമാണ് ഒറെവോ എന്ന ഈ പ്രയോഗം. ഇറ്റാലിയൻ ഭാഷയിലും കൂടി ഒരു അഭിവാദനമായാലോ, ചാവ്. CIAO, ചാവ് ഇസ് എൻ ഇറ്റാലിയൻ വേർഡ്. ഇൻഫോമൽ അഥവാ അനൗപചാരികമായ പദമാണ് ചാവ്. ഹെല്ലോ എന്നും ഗുഡ് ബൈ എന്നും ഉള്ള അർത്ഥത്തിൽ സന്ദർഭോചിതമായി പ്രയോഗിക്കാം. ചാവ് ക്യാൻ മീൻ ഹെല്ലോ ഓർ ഗുഡ് ബൈ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. സുഹൃത്തുക്കൾ കണ്ടുമുട്ടുമ്പോൾ ഹെല്ലോ എന്ന് പറയുന്നതിന് പകരം അനൗപചാരികമായി ചാവ് എന്ന് പറയാം. അതുപോലെ തന്നെ പിരിയാൻ നേരം സി യു, ബബായ്, ഗുഡ് ബൈ എന്ന് പറയുന്നതിന് സമാനമായി ചാവ് എന്ന് പറയാവുന്നതാണ്.
1: English Matters, presented by Smita Manikoth.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: രാത്രി ഉറക്കപ്പാതിയിൽ ഫോൺ മണിയടിക്കാൻ തുടങ്ങി. ആദ്യം അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചുവെങ്കിലും മനസ്സുണർന്നു പോയിരുന്നു. കറുത്ത ഫോൺ റിസീവർ ബെഞ്ചമിൻ ആകാംക്ഷയുടെ കാതിലമർത്തി.
4: ഹലോ സാറേ, ഞാൻ ശല്യപ്പെടുത്തിയോ?
3: ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നില്ല. നീളൻ ഗുഹയുടെ അറ്റത്തു നിന്ന് ഇഴഞ്ഞിഴഞ്ഞു വരുന്ന കഫക്കൂറുള്ള സ്വരം.
4: സാറേ, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കറിയായാന്നേ.
3: എന്തു വേണം?
4: ഒന്നും വേണ്ടായേ. സാറ് നാളെ വരുമോ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടേ.
3: അതാ, ഉണ്ണിച്ചക്കനെ കുറിച്ചാണോ?
4: അതേന്നേ, അത് പറഞ്ഞില്ലേ എനിക്കൊരു സമാധാനം കിട്ടൂല സാറേ.
3: ഉണ്ണിച്ചക്കൻ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ?
4: സാറ് നാളെ വാ, എല്ലാം വിശദമായിട്ട് പറയാന്നേ.
3: കറിയെ ഫോൺ വെച്ച് കളഞ്ഞു. ബെഞ്ചമിന് വല്ലാതെ ദേഷ്യം വന്നു. പിന്നെ നേരം വെളുക്കാറായപ്പോഴാണൊന്ന് കണ്ണടച്ചത്. ഒരു രാത്രിയെ തീർത്തും നിശ്ചലമാക്കിയ ആ ഫോൺ വിളി അയാളുടെ സമനില തെറ്റിക്കുമെന്ന് തന്നെ തോന്നി. കണക്കുകൂട്ടൽ തെറ്റിച്ച് രാവിലെ തന്നെ ഒറ്റക്കൊമ്പൻ വീട്ടിലേക്ക് വന്നു. രാത്രി കറിയെ വിളിച്ചുറക്കം മുടക്കിയ കാര്യം പറഞ്ഞപ്പോൾ ഒറ്റക്കൊമ്പൻ ചിരിച്ചു. അതുതന്നെ അയാൾക്കും സംഭവിച്ചു അത്രേ. ആ ഫോൺ വിളിക്ക് ശേഷം രാത്രി അയാളും ഉറങ്ങിയില്ല. ഒറ്റക്കൊമ്പന്റെ ഫോൺ ബുക്കിൽ നിന്ന് നമ്പർ തപ്പിയെടുത്ത് കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാജൻ സാറിന്റെ വീട്ടിലേക്ക് വിളിച്ച് കറിയയോട് കുറിച്ച് പരുക്കനായി തന്നെ സംസാരിച്ചു. കറിയ അപ്പന്റെ പേരിൽ ആണയിട്ട് പറഞ്ഞു താനങ്ങനെ മദ്യപിക്കുകയോ രാത്രി വിളിക്കുകയോ ചെയ്തില്ലെന്ന്. എന്തായാലും കറിയെ അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു. അത് പറയാനാണോ ഇയാൾ വിളിക്കേ പോകുന്നത്?
4: അല്ല, കറുപ്പന്റെ മോൻ രാവിലെ വീട്ടിൽ വന്നു, സാറിനെ ഒന്ന് കാണണം, അത്യാവശ്യമാണെന്ന്.
3: ബെഞ്ചമിൻ ആലോചനയിലായിരുന്നു. അവരാജൻ സാറിന്റെ ശവാടക്ക് ഉച്ചതിരിഞ്ഞാണ്, കറുപ്പനെ നമുക്കൊന്ന് കണ്ടിട്ട് പോണയല്ലേ നല്ലത്. തൊട്ടടുത്തായിരുന്നു കറുപ്പന്റെ വീട്. നന്നേ ശ്വാസമുട്ടലുണ്ടെങ്കിലും കറുപ്പൻ സംസാരിച്ചു.
4: ഇതിലൊരു സങ്കീർണതയും ഇല്ലെന്നേ. ഉണ്ണിച്ചക്കൻ സാറ് വലിയൊരു തുരങ്കത്തിന്റെ വാതിൽ തുറന്നിട്ട് തന്നില്ലേ?
3: അതിൽ കൂടെ പോയാൽ എല്ലാ സത്യവും പുറത്തുവരും. തുരങ്കത്തിന്റെ തുടക്കത്തിൽ ഇരുട്ടും വെളിച്ചവും കലർന്ന ഇടത്തു തന്നെ ഞുണ്ടുകാലുള്ള കുഞ്ഞുമാക്കോത് നിൽക്കുന്നുണ്ട്. അയാളുടെ വല്യാപ്പനും മന്ത്രവാദിയായിരുന്നു, മരിച്ചവരോട് സംസാരിക്കാൻ പാങ്ങുള്ളവൻ, ഉയരം കുറവെങ്കിലും തണ്ടും തടിയുമുള്ള ഒത്ത മനുഷ്യൻ. മണികെട്ടിയ നീളൻ വടിയുമായാണ് നടപ്പ്. പറയക്കിടാങ്ങൾക്ക് രോഗം വന്നാൽ കുടികളിൽ ചെന്ന് കവിട് നിരത്തി പൂജ നടത്തി ചരട് ജപിച്ച് കെട്ടും. കൃഷിപ്പണിക്ക് പാടത്തേക്ക് കൊണ്ടുപോകാനുള്ള കാളകളുടെ കാക്കെടുക്കുന്നതും വല്യാപ്പനാണ്. കാളയുടെ തല മുക്കാലിയിൽ ഞാത്തിക്കെട്ടി രണ്ടു കാലുകളും കൂട്ടിക്കെട്ടിയാണ് വൃഷണമുടയ്ക്കുക. കുഞ്ഞുമാക്കോത കാളയുടെ കാക്കെടുക്കാൻ പോലും തയ്യാറല്ലായിരുന്നു. മന്ത്രവാദിയുടെ കോഴിവെട്ട് മാത്രമാണ് കൃത്യമായി അയാൾ ചെയ്തു പോകുന്നത്, അതും വിഷുത്തലേന്ന്. കുഞ്ഞുമാക്കോതയ്ക്കും കറുപ്പനും ഒരേ പ്രായമായിരുന്നില്ല. ഏഴോ എട്ടോ വയസ്സിന്റെ മൂപ്പുണ്ട് കുഞ്ഞുമാക്കോതയ്ക്ക്. പ്രേതങ്ങളാലും മന്ത്രവാദത്താലും കടുംകെട്ടുകളിട്ട മനസ്സായിരുന്നു അയാളുടേത്. അതിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ടെന്ന് അക്കാലത്ത് തോന്നിയതിനാലാണ് കറുപ്പൻ തന്റെ പരിഷ്കരണവാദത്തിലേക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കും അയാളെ കൂട്ടിക്കെട്ടാതിരുന്നത്. എന്നാൽ അച്ചമ്പിയുടെ കൈയിലേക്ക് തലവച്ചു

0: അടുത്തതോടെ കുഞ്ഞുമാക്കോത് വെറുമൊരു അടിമ മാത്രമായി മാറിപ്പോയി. അയാളുടെ മനസ്സിന്റെ തുറന്ന ഇടങ്ങളും അടരുകളും ചന്തവും അടിമ എന്ന വാക്കിനുള്ളിലേക്ക് ചുരുങ്ങിപ്പോയി. അനുസരിക്കുക, ഉടയോൻ ഉടലും ഉയിരും വിട്ടുകൊടുത്തിട്ട് ഒടുക്കം വെറുതെ അങ്ങ് ചത്തുപോവുക. അതിനപ്പുറം ഒന്നുമല്ലാതായിത്തീർന്നു. ചീരയ്ക്കും അതറിയാമായിരുന്നു. അവളൊരിക്കൽ വായനശാലയിലേക്ക് കയറി വന്നു. കർപ്പഞ്ചേട്ടാ, എനിക്ക് കുറച്ച് പറയാനുണ്ടായിരുന്നു.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ദേശീയ ഗാനമായിരുന്ന വഞ്ചീശമംഗളം 2019 റിലീസായ 18-ാം പടി എന്ന മലയാള ചിത്രത്തിൽ ഒരു ഗാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എ എച്ച് കാഷിഫിന്റെ സംഗീതത്തിൽ മഞ്ചരി ആലപിച്ച ആ ഗാനം ഇങ്ങനെയാണ്.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ശിവരഞ്ജിനി എന്ന രാഗത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മോഹനരാഗവുമായിട്ട് വളരെ സാമ്യമുണ്ട്. മോഹനത്തിൻ്റെ അന്തരഗാന്ധാരം സാധാരണ ഗാന്ധാരമാക്കിയാൽ ശിവരഞ്ജിനിയായി.

ശിവരഞ്ജിനി, ഈ ഒരു സാമ്യം ഒരു സാധ്യതയായി കണ്ട് വളർത്തിയെടുത്ത ഒരു രാഗമാണ് മിശ്ര ശിവരഞ്ജിനി. ഹിന്ദുസ്ഥാനിയിൽ പല രാഗങ്ങളും ഇതുപോലെ മറ്റ് സ്വരങ്ങൾ ചേർത്ത് മിശ്ര എന്ന് ചേർത്ത് പറയാറുണ്ട്. കർണാടക സംഗീതത്തിലും ശിവരഞ്ജിനി ഇതുപോലെ മിശ്ര ശിവരഞ്ജിനി എന്നുള്ള പേരിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശിവരഞ്ജിനിയുടെയും മോഹനത്തിൻ്റെയും സ്വരങ്ങൾ മാത്രമല്ല ശുദ്ധ ദൈവതവും ഇതിനുപയോഗിക്കാറുണ്ട്. മിശ്ര ശിവരഞ്ജിനിയിലെ ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിക്കവയും വളരെ മനോഹരമായ ഗാനങ്ങളാണ്. ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു പ്രശസ്തമായ ഹിന്ദി ചലച്ചിത്ര ഗാനമാണ്, കിഷോർ കുമാറിൻ്റെ ശബ്ദത്തിൽ മേരേ നേനാ.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: തമിഴ്നാടിന്റെ നാടൻ ശൈലീ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി ലയിപ്പിച്ച് തന്റേതായ ഒരു ശൈലി ഇളയരാജ രൂപപ്പെടുത്തി. ആ ശൈലിയിൽ അഭിരമിച്ച സംഗീതപ്രേമികൾ ഇന്നും ഇളയരാജയുടെ സംഗീതത്തിനായി കാത്തിരിക്കുന്നു. 1978 6 മണിക്കൂർ എന്ന മൊഴിമാറ്റ ചിത്രത്തിലൂടെയാണ് രാജയുടെ മലയാള ചലച്ചിത്ര രംഗപ്രവേശം. എന്നാൽ ആ ഗാനങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല, പടവും വിജയിച്ചില്ല. പിന്നീട് 1978 തന്നെ അഭയം മൂവീസിന്റെ ബാനറിൽ കെ.ജി. ജോർജ് സംവിധാനം ചെയ്ത വ്യാമോഹം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായി. അന്ന്

ഗാനരചനയിൽ സജീവമായിരുന്ന ഡോക്ടർ പവിത്രൻ രചിച്ച്, യേശുദാസ്, എസ് ജാനകി എന്നിവർ ആലപിച്ച ഈ ഗാനം ശ്രോതാക്കൾക്കും പനിനീർ മഴയിൽ കുളിർ കോരി നിൽക്കുന്ന അനുഭവം സമ്മാനിച്ചു.

0: കൃഷിദീപം.
1: കൊക്കോയെ ബാധിക്കുന്ന പ്രധാന മഴക്കാല രോഗമാണ് കറുത്ത കായ രോഗം. എല്ലാ പ്രായത്തിലുള്ള കായകളെയും ഈ രോഗം ബാധിക്കാം. കായകളിൽ തവിട്ടു നിറത്തിലുള്ള ചെറിയ പൊട്ടുകൾ കാണുകയും പിന്നീട് മുഴുവൻ കായും കറുത്ത് ചീഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണങ്ങൾ. രോഗബാധിത കായകളിൽ വെളുത്ത പൂപ്പൽ വളർച്ചയും കാണാം. തുടർച്ചയായ മഴ, കൂടിയ ഈർപ്പം, തണൽ കൂടുതലുള്ള തോട്ടങ്ങൾ എന്നിവ രോഗവ്യാപനത്തിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഇതിനുള്ള നിയന്ത്രണ മാർഗങ്ങളായി രോഗബാധിത കായകൾ ശേഖരിച്ച് നശിപ്പിച്ചു കളയുക. തോട്ടത്തിൽ നല്ല വായു സഞ്ചാരം ലഭിക്കുന്ന വിധം കമ്പുകോതി തണൽ നിയന്ത്രിക്കുക. മഴ തുടങ്ങുന്നതിന് മുൻപായി ട്രൈക്കോഡെർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ജൈവ നിയന്ത്രണമായി ഉപയോഗിക്കാം.
2: പ്രകാശവും തിളക്കവുമുള്ള ഒലീവ് എണ്ണയുടെ മേന്മയും ഉപയോഗങ്ങളും അനവധിയാണ്. ആരോഗ്യത്തിന് ഉത്തമമായ മോണോ അൺസാച്ചുറേറ്റഡ് അഥവാ അപൂരിത കൊഴുപ്പുകൾ അടങ്ങിയ ഒലീവ് എണ്ണയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിന് ശരീരത്തിനകത്തുണ്ടാവുന്ന വീക്കങ്ങൾ, ചതവുകൾ, മുറിവുകൾ എന്നിവ ഭേദമാക്കാനുള്ള കഴിവുണ്ട്. രക്തസ്രാവം, പക്ഷാഘാതം എന്നിവ തടയും.

ചെയ്യാനും ഹൃദയത്തെ സംരക്ഷിക്കാനും ശരീരവണ്ണം നിയന്ത്രിക്കാനും ഒലീവെണ്ണ ഉത്തമമാണ്. ഒലീവ് ഓയിലിൽ 14% പൂരിത കൊഴുപ്പുകളും 11% ഫാറ്റി ആസിഡുകളായ ഒമേഗ 6, ഒമേഗ 3 എന്നിവ അടങ്ങിയ പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുണ്ട്. ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന മോണോ അൺസാച്ചുറേറ്റഡ് ഒലീക് ആസിഡ് 73% ഇതിലുണ്ട്. കഠിനമായ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒലീക് ആസിഡ് ഒലീവെണ്ണയിൽ ഉള്ളതിനാലാണ് ഒലീവെണ്ണ പാചകത്തിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയെപ്പോലെ ചൂടിൽ ഇതിന് രൂപഭേദം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ഈ ഒലീക് ആസിഡ് നമ്മുടെ കോശങ്ങളിലെ ക്യാൻസറുമായി ബന്ധമുള്ള ജീനുകളുമായി ചേർന്ന് പ്രവർത്തിച്ച് ക്യാൻസറിനെ പ്രതിരോധിക്കും. നിരോക്സികാരികളായ വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വാതരോഗം പോലുള്ള അസുഖങ്ങൾക്കെതിരായും ഒലീവ് ഓയിൽ പ്രവർത്തിക്കും. നീരുവീക്കം തടയുന്ന ഔഷധമാണിത്. ഇതിലുള്ള ഒലീക് ആസിഡ് നീരുവരുത്തുന്ന ഘടകങ്ങളെ നശിപ്പിക്കും. ശുദ്ധമായ ഒലീവ് ഓയിൽ ഹൃദയ

വെണ്ണയിൽ ഉള്ളതിനാലാണ് ഒലീവെണ്ണ പാചകത്തിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയെപ്പോലെ ചൂടിൽ ഇതിന് രൂപഭേദം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ഈ ഒലീക് ആസിഡ് നമ്മുടെ കോശങ്ങളിലെ ക്യാൻസറുമായി ബന്ധമുള്ള ജീനുകളുമായി ചേർന്ന് പ്രവർത്തിച്ച് ക്യാൻസറിനെ പ്രതിരോധിക്കും. നിരോക്സികാരികളായ വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വാതരോഗം പോലുള്ള അസുഖങ്ങൾക്കെതിരായും ഒലീവ് ഓയിൽ പ്രവർത്തിക്കും. നീരുവീക്കം തടയുന്ന ഔഷധമാണിത്. ഇതിലുള്ള ഒലീക് ആസിഡ് നീരുവരുത്തുന്ന ഘടകങ്ങളെ നശിപ്പിക്കും. ശുദ്ധമായ ഒലീവ് ഓയിൽ ഹൃദയാഘാതമുണ്ടാക്കുന്ന കൊളസ്ട്രോളിന്റെ ഓക്സീകരണം തടഞ്ഞ് ഹൃദയത്തെ സുരക്ഷിതമാക്കുകയും രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുകയും ചെയ്യും.

കൃഷിദീപം. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
1: എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്.
0: മലയാള സിനിമ അതിന്റെ ശൈശവ ദശയിലൂടെ കടന്നുപോയ കാലത്ത് ലോകോത്തര നിലവാരമുള്ള ചലച്ചിത്രങ്ങൾ സൃഷ്ടിച്ച് സിനിമാ ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാസംവിധായകനായിരുന്നു രാമു കാര്യാട്ട്.
2: അവരെന്നെ വള്ളത്തിൽ കൊണ്ടുപോയില്ല എന്ന് വെച്ച് ഞാൻ തോക്കാനും മറ്റും പോണില്ല.
3: വള്ളത്തെ പോകാതെ നമ്മളിങ്ങനെ കഴിയും?
2: എന്റെയും കൂടെ ആണ്ട് ഈ കടല്. കടലിലെ പണിക്ക് പളനിയെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. ഈ കടൽ ഇവിടെ ഉണ്ടെങ്കിൽ പളനിയും പളനിയുടെ മരക്കാത്തിയും.
0: ചെമ്മീൻ, നീലക്കുയിൽ, മുടിയനായ പുത്രൻ, നെല്ലേ തുടങ്ങിയ ഒരുപിടി സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒട്ടനവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കി.

0: സസ്നേഹത്തിൽ രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൻ സുധീർ കാര്യാട്ട്.
1: ഏത് മേഖലയിലും ചില ആളുകളുണ്ടാവും, പിൽക്കാലത്ത് കടന്നു വരുന്ന ആളുകൾക്ക് മുഴുവൻ വെളിച്ചമായി നിലകൊള്ളുന്ന ചില പ്രതിഭകൾ. മലയാള സിനിമയെ സംബന്ധിച്ച് അത് രാമു കാര്യാട്ടായിരുന്നു. ഒരു കൊച്ചു പ്രദേശമായ കേരളത്തിൽ ഞങ്ങൾ നിങ്ങളെക്കാൾ മികച്ച സിനിമകൾ ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമായി അഭിമാനത്തോടെ മലയാളികൾക്ക് ലോകത്തിന് മുൻപിൽ പറയാൻ കഴിഞ്ഞ ചില സിനിമകളുണ്ടായത് രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിലായിരുന്നു. അന്ന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നത് എങ്ങനെയാണ്?
2: അച്ഛൻ പണ്ടേ കുറെ വായിച്ച് കൂട്ടുന്ന ആളായിരുന്നു, പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പിന്നെ വളർന്നതൊക്കെ ചെറിയൊരു ചേറ്റുവാന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ് തൃശ്ശൂര്. അപ്പോ അവിടുന്ന് ഇങ്ങനെ ഫസ്റ്റ് ഒരു പടം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ തന്നെ, പരീക്കുട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്.
1: പി കെ പരീക്കുട്ടി.
2: അപ്പൊ അങ്ങോട്ട് ആ സൗഹൃദ ബന്ധമാണ് അങ്ങനെ ഫസ്റ്റ് പടമായ നീലക്കുയിലേക്ക് കാലുവെക്കാനുള്ള ഒരു ഇത് കിട്ടിയത്. നമ്മൾക്ക് കുറെ ബന്ധങ്ങളുണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പാണ് അങ്ങോട്ട് മെയിൻ തിങ്. അതാണ് അങ്ങോട്ട് ഇതിലേക്കൊക്കെ. പിന്നെ നാടകത്തിലുണ്ട്, നാടകം കുറെ ചെയ്തിട്ടുണ്ട്
1: സിനിമയിൽ എത്തുന്നതിന് മുൻപ്.
2: അപ്പൊ അതിന്റെ ഒക്കെ ഇതാണ് അങ്ങോട്ട് ഈ സിനിമ എന്നുള്ള ഒരു ഇതിലേക്ക് കയറാനുള്ള ഒരു കിട്ടിയിട്ടുള്ളത്.
1: നീലക്കുയിലിനെ കുറിച്ച് പറയുമ്പോ, അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന ചിത്രം, മലയാളത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം, അത് കോഴിക്കോടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോഴിക്കോട് ആകാശവാണിയെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം അന്ന് പി ഭാസ്കരൻ ഇതിന്റെ സംവിധാനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയിലുണ്ടായിരുന്നു. സംഗീതം ചെയ്ത രാഘവൻ മാഷ് അന്ന് കോഴിക്കോട് ആകാശവാണിയിലെ സ്റ്റാഫാണ്. പിന്നെ തിരക്കഥ എഴുതിയ ഉറൂബ് അന്ന് ഇവിടെയുണ്ട്. അപ്പോ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഇതിന്റെ പ്രാഥമിക ചർച്ചകൾ അദ്ദേഹം നടത്തിയതെന്ന് പറയാറുണ്ട്.
2: അപ്പൊ നമ്മൾക്കൊരു ചാൻസ് കിട്ടിയൊഴിക്കും അങ്ങോട്ട് രാഘവൻ മാസ്റ്ററും എല്ലാരും അതിനെ വേണ്ടിട്ട്. അങ്ങോട്ട് പടത്തില് പാട്ടുകൾ എന്ന് പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് ആണ്. അങ്ങോട്ട് പാട്ടിനോടത്ര

0: പാട്ടില്ല എന്നാണ് ഇടയ്ക്ക് പറയാറുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് പ്രാവശ്യം പറയും. പക്ഷെ അങ്ങോര പടത്തിന്റെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ്സ്.
1: അതെ അതെ.
0: പിന്നെ അതിനു വേണ്ടിട്ടുള്ള ആൾക്കാരെ അങ്ങനെ കണ്ടുപിടിച്ച് വിടുകയും ചെയ്യും. ഇപ്പൊ സലിൽ ചൗധരി ആയാലും പിന്നെ മല്ലാട് അവരൊക്കെയും അച്ഛൻ തന്നെ ഒരു അസംബ്ലിങ് പവർ ഭയങ്കര
1: നല്ലൊരു ഓർഗനൈസർ ആയിരുന്നു അല്ലേ.
0: ഓർഗനൈസർ ഓർഗനൈസേഷൻ വാസ് സൂപ്പർ.
1: ഇപ്പൊ ഈ മന്നാടയുടെ കാര്യം പറഞ്ഞു, അതായത് അദ്ദേഹം ഒരുപാട് അന്യഭാഷയിൽ നിന്നും പ്രത്യേകിച്ച് ഹിന്ദിയിൽ നിന്നും അവിടെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗായകരെ മലയാളത്തിൽ കൊണ്ടുവന്ന് പാടിപ്പിച്ചിട്ടുണ്ട്. മന്നാടയും ലതാ മങ്കേഷ്കറും തലത്ത് മെഹമ്മൂദും ഒക്കെ അതിനുദാഹരണങ്ങളാണ്. അവരുടെ ഉച്ചാരണം ശരിക്കും ഒരു വിമർശന ബുദ്ധിയോടുകൂടി നോക്കുമ്പോൾ ശരിക്കും മലയാളത്തിൽ അത്ര കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണമൊന്നുമല്ല, പക്ഷെ ആ ഭാവം വളരെ തീവ്രമായിട്ടുള്ള ഭാവം കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോ അവരെ പരീക്ഷിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം?
0: അതൊക്കെ പഴയ പാട്ടുകൾ കേട്ടുള്ള ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ പോലെ സലിൽ ചൗധരി തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യും. അതൊരു സ്റ്റൈലായി മാറിയത്. അത് ഷാറ്റിങ് നമ്മുടെ മലയാളത്തിലാണ് തുടങ്ങിയിട്ടുള്ളത്, മലയാളിയാണ് ഷാറ്റിട്ടുള്ളത്. ആക്ച്വലി അവർ ഞാൻ പറഞ്ഞു കേട്ടുള്ളത് കടലിനക്കരെ പോണവരെന്നുള്ള പാട്ട് തന്നെ ലതാ മങ്കേഷ്കറിനെ കൊണ്ട് പാട്ടുപാട്ട് ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ പിന്നെ അത് അവർക്ക് പാടാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് യേശുദാസ് കൊണ്ട് പഠിച്ചത് ഞാൻ കേട്ടത്. നമ്മളൊക്കെ അച്ഛനായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്റെ ലൈഫ് ഫുൾ ഹോസ്റ്റലാണ്. ചെന്നൈയിലും തൃശ്ശൂരൊക്കെ ഹോസ്റ്റലായിരുന്നു സ്ട്രെങ്ത് വരിക്കും. അപ്പോ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മോദന ഫാദർ, അവര് നമ്മളടുത്ത് കൂടുതൽ സംസാരിക്കില്ല ഒന്നുമില്ല. പക്ഷെ അങ്ങോട്ട് ഒരു നോട്ടത്തിൽ നിന്ന് നമുക്കറിയാം വാട്ട് ഇസ് ലുക്കിംഗ്. നമ്മുടെ മനസ്സിനുള്ളിലേക്കാണ് നോട്ടം. കാരണം അത് തീർച്ചയായിട്ടും, കാരണം അത് നമ്മളൊക്കെ കൂടുതൽ സംസാരിക്കില്ല ഒന്നും ചെയ്യില്ല. എല്ലാ കമ്മ്യൂണിക്കേഷൻ ടോട്ടലി വിത്ത് അമ്മയാണ്. നീലക്കുയിലിന് മുമ്പ് ആ സമയത്താണ് കൊണ്ട് കല്യാണം നടന്നിട്ടുണ്ട്.
1: മക്കള് നിങ്ങള്?
0: ഞങ്ങൾ അച്ഛൻ മൂന്ന് പേരാണ്. മൂത്ത് സിസ്റ്റർ സുമാമ, ചേച്ചി ദേവന്റെ ഭാര്യയാണ്.
1: ദേവന്റെ
0: അല്ലാതെ ദേവന്റെ ഭാര്യയാണ് സുമാ. ചേച്ചി ഒരു കുറച്ച് കൊല്ലം മുമ്പ് മരിച്ചു പെട്ടെന്ന്. ദേവൻ ആക്ച്വലി അച്ഛന്റെ മാമന്റെ മകനാണ്. അങ്ങോട്ട് കാലിപ്രകണ്ടാണ് അച്ഛൻ ചേച്ചിനെ കല്യാണം വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ സെക്കൻഡ് ഒരു ബ്രദർ ഉണ്ടായിരുന്നു സോമൻ. ചേട്ടൻ ചെറുത്തലേയും മരിച്ചുപോയി. ചേട്ടന്റെ മകനാണ് അച്ഛനെ കുറച്ച് വളരെയധികം ദുഃഖിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടായത്. പിന്നെ ഞാനാണ് ചെയ്തത് ആക്ച്വലി. എനിക്ക് അതിനെ പറ്റി ആർക്കും അതിയാർത്ഥി ഒന്നുമില്ല. പക്ഷെ ഞങ്ങള് ഈ ഫീൽഡില് ആക്ച്വലി ഞങ്ങൾക്ക് ഒന്നാമതേ ഒരു 1000 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ആഡ് ഫിലിംസ്
1: പരസ്യങ്ങൾ
0: സ്റ്റാർട്ടിങ് കൊറേ ജ്വല്ലറിയുടെയും പിന്നെ സോപ്പ് സാറ്റ്സ് ഒക്കെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് മ്യൂസിക് തന്നെ ചെയ്തിട്ട് ഏറെ അമ്മാണ്.
1: അപ്പോ അച്ഛന്റെ മകൻ തന്നെയാണെന്ന് പറയാറുണ്ടോ ആളുകള്?
2: ആയിരത്തി 1927 February 1 തൃശൂർ ജില്ലയിലെ കടലോര ഗ്രാമമായ ചേറ്റുവയിൽ ജനിച്ച രാമു കാര്യാട്ട് ആധുനികതയുടെ പുതുകിരണങ്ങൾ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ പ്രതിഭയായിരുന്നു. രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ആദ്യ തെന്നിന്ത്യൻ ചലച്ചിത്രമായി. മുടിയനായ പുത്രൻ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. 1965 ചെമ്മീൻ രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം കൂടി സ്വന്തമാക്കിയതോടെ രാമു കാര്യാട്ട് എന്ന മലയാളി സംവിധായകൻ ഇന്ത്യൻ ചലച്ചിത്ര വീഥിയിൽ ഇതിഹാസ തുല്യനായി മാറി.
1: അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ, ഇപ്പോ പരസ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ സിനിമകളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ആ ഒരു കാലത്തെ അതിജീവിച്ച സിനിമയാണെന്ന് തോന്നാറുണ്ടോ?
0: തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴും നെല്ല് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോഗ്രാഫി ബാലുമാധുരാണ്. ഇപ്പോഴും അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഫ്രെയിമിങ്ങും അതിന്റെ കളർ കോമ്പിനേഷൻസും അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിന്റെ ഒരു ഇതാണ് അതിന്റെ വേ പ്രസന്റേഷൻ ഒക്കെ. ഇപ്പം ബാലുമാധുര ഫസ്റ്റ് ഫിലിം ആയിരുന്നു നെല്ല്. അപ്പൊ അതിന്റെ ഒക്കെ ആ ഫോട്ടോഗ്രാഫി വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ടോട്ടലി ഔട്ട്സ്റ്റാൻഡിങ്. ശരിക്കും ഒരു ഡയറക്ടറിൽ കം ഫോട്ടോഗ്രാഫി ഫിലിം ആണ് ആക്ച്വലി.

0: രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് മകൻ സുധീർ കാര്യാട്ട്.
1: അച്ഛനിൽ ക്വാളിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര, നമ്മൾക്ക് അധികം സംസാരമൊന്നുമില്ല. പക്ഷെ എവിടെ ഫോറിനിൽ ഫിലിം ഫെസ്റ്റിവലിന് പോയാൽ അങ്ങനെ ഒരു കാർഡ് ആയിരിക്കും. കാർഡ് എന്ന് പറഞ്ഞാൽ ആ കൺട്രിയുടെ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡ്, പോസ്റ്റ് കാർഡ്. ഞാൻ ഹോസ്റ്റലായിരിക്കും, എനിക്ക് ഒരു കാർഡ് വരും, ജയ സുധി, ഞാൻ ഇങ്ങനെ ഫിലിം ഫെസ്റ്റിവലിലാണ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, യു ആർ രാമു കാര്യാട്ട്. ഇത്രേ ഉള്ളൂ, ഇത് മാത്രം ഉണ്ടാവും, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ മൈ ലവിങ് സൺ, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അത് പുറത്ത് കാണിക്കില്ല.
2: അദ്ദേഹം പക്ഷെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നോ?
1: അല്ലല്ല, സുഹൃത്തുക്കൾ തന്നെ ഒരു ഭയങ്കര ഇതാണ്, ഗ്രൂപ്പാണ്, അവര് ഫ്രണ്ട്ഷിപ്പ്. എല്ലാ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരുണ്ട്. ഞാനുള്ളപ്പോ ചെറുപ്പത്തിലുള്ളപ്പോ അവരൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട്. എനിക്ക് തകഴ്ശിപ്പിള്ള, അങ്ങോട്ട് വൈഫ്, അവരൊരു ഗ്രൂപ്പാണ്.
2: സാഹിത്യകാരന്മാർ തന്നെ ആയിരുന്നു പ്രധാനമായിട്ടും സുഹൃത്തുക്കൾ,
1: പ്രധാനമായിട്ട് ഫ്രണ്ട്ഷിപ്പ്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അവർക്ക് ഇപ്പഴും അച്ഛനെ പറ്റി എപ്പോഴും പറയുമ്പോ ഈവൺ ഇപ്പോഴും അവർക്ക് ഭയങ്കര വലിയ കാര്യമാണ്.
2: സാഹിത്യകാരന്മാരുമായിട്ട് ഉള്ള ബന്ധം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിനിമകൾ നോക്കുമ്പോ അന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്ത സിനിമകൾ എന്ന് വെച്ചാല് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ പ്രധാന രചനകളാണ് അദ്ദേഹം സിനിമയാക്കിയതൊക്കെ. അതോടൊപ്പം തന്നെ ഇപ്പോ അഭയം പോലെയുള്ള സിനിമയൊക്കെ എടുത്തു നോക്കിയാല് അതിലെ ഗാനങ്ങൾ മിക്കവാറും എല്ലാം കവിതകളായിരുന്നു. 10-ൽ കവിതകൾ ഉൾപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു അഭയം. അതിൽ പ്രധാനപ്പെട്ട എല്ലാവരുടെയും, വള്ളത്തോൾ, ചങ്ങമ്പുഴ, കുമാരനാശാൻ, സുഗതകുമാരി, ശ്രീകുമാരൻ തമ്പി, പി ഭാസ്കരൻ, വയലാർ, ഇങ്ങനെ എല്ലാവരുടെയും കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനങ്ങളായിരുന്നു ആ സിനിമയിലുണ്ടായിരുന്നത്. എന്നതുപോലെ തകഴിയുടെയും തോപ്പിൽ ഭാസിയുടെയും എസ് കെ പൊട്ടിക്കാട്ടിന്റെയും പെരുമ്പടവത്തിന്റെ ഒക്കെ കഥകൾ, അപ്പോ അതാ അദ്ദേഹത്തിന് അകത്തുള്ള ഒരു സാഹിത്യ വാസന തന്നെയായിരുന്നു അത് കാണിച്ചിരുന്നത്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇവൻ അങ്ങനെ ഒരു സബ്ജക്ട് നക്ഷത്രങ്ങളെ കാവൽ, അത് ആക്ച്വലി അങ്ങനെ ഒരു പടം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ലെറ്റർ അയച്ച ലെറ്റർ ഉണ്ടായിരുന്നു. പത്മരാജന്റെ മകന്റെ ഒരു റിപ്പോർട്ടിൽ എഴുതിട്ടുണ്ടായിരുന്നു ഈ സംഭവം. ബിക്കോസ് പണ്ടൊക്കെ നോവൽസ് ആണല്ലോ, കഥകളാണല്ലോ, അത് അധികം സിനിമ ആക്കണം. അപ്പൊ അതില് അങ്ങനെ അതില് വലിയ താല്പര്യം. ഇവൻ പിന്നെ എല്ലായാലും മിക്ക പടങ്ങളും നോവൽസ് ആണ്.
2: അന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വായന രീതിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇപ്പോ വീട്ടിലൊക്കെ ഒരുമിച്ചുള്ളപ്പോ?
1: തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോ, ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഗോൾഡൻ ഫ്രൈഡേ, അപ്പൊ ഞങ്ങൾക്ക് ഫ്രൈഡേ പുറത്ത് വരാം മന്ത്ലി വൺസ്. അപ്പൊ 3 ഡേയ്സ് ഞങ്ങൾ വീട്ടിലുണ്ടാവും. അപ്പൊ അച്ഛൻ ഫ്രീ ആണ്. എപ്പൊ നോക്കിയാലും അച്ഛന്റെ റൂമിൽ പേസിട്ട് അങ്ങോട്ട് എപ്പം പുസ്തകങ്ങൾ വായിച്ചോണ്ടിരിക്കും. അപ്പൊ അടുത്തേക്കൊന്നും ആരും വിടൂല്ല. അമ്മയൊന്നും, അയ്യോ അല്ല, അച്ഛൻ്റെ ഷർട്ട് എഴുതുന്നിട്ട് വിടൂല. അപ്പൊ ഈ അങ്ങോട് ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ ആ പുസ്തകങ്ങൾ കാച്ചിട്ട് കിടന്നു വരെ, വർക്കില്ലാത്ത സമയത്ത് അങ്ങോട്ട് ചില 2 കൊല്ലം കൂടുമ്പോ 3 കൊല്ലം കൂടുമ്പോ ഒരു പഴക്കുള്ളൂ.
2: അതെ അതെ.
1: അല്ലാണ്ട് പലിച്ചു വലിച്ചു ചെയ്യണ ആളുമല്ല ഞങ്ങൾ പണ്ട്.
2: അതെ.

0: രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് മകൻ സുധീർ കാര്യാട്ട്.
1: ഈ ചെമ്മീനൊക്കെ വന്ന ശേഷം പൊതുവെ പറയാറുള്ള ഒരു കാര്യം, ചെമ്മീൻ ലോകപ്രസിദ്ധി ആർജിച്ച ഒരു സിനിമയായി മാറിയപ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന രണ്ട് സിനിമാക്കാരായിരുന്നു അന്ന് ലോകത്തുണ്ടായിരുന്നത്. ഒന്ന് രാജ് കപൂറും രണ്ട് രാമു കാര്യാട്ടും ആയിരുന്നു എന്ന് പറയാറുണ്ട്.
2: കാരണം രാജ് കപൂറും ആ സ്റ്റൈലാണ്, അച്ഛനും ആ സ്റ്റൈലാണ്, അങ്ങനത്തെ ഫിഗറും ആ സ്റ്റൈലും ആ പേഴ്സണാലിറ്റിയും അങ്ങനെ വരുമ്പോ തന്നെ നമ്മളെ അറിയാണ്ട് ഇറ്റ് പോകും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു രാജ് കപൂറിന്റെ സമയത്തൊക്കെ. ആ ബോബിയൊക്കെ സ്പെഷ്യല് എത്രയോ മാസങ്ങളോട് കൂടിയ പടത്, ആ സമയത്ത് ഇങ്ങോരും കൂടി പോവാറുണ്ട് ടാസ്കൻ ഫിലിം ഫെസ്റ്റിവൽ. ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ജൂറി ഇങ്ങോട്ട് മാത്രമായിരുന്നു. അങ്ങനെ പലയിടത്തും ക്യൂബൻ ഫിലിം ഫെസ്റ്റിവല്, മിക്കതും അങ്ങോട്ട് റഷ്യൻ ഫിലിം ഫെസ്റ്റിവലിന് അങ്ങോട്ടാണ് മിക്കതും പോവാറ്. അപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, ഈ രാജ് കപൂറിനെയും അച്ഛനും വെച്ചുള്ള കമ്പാരിസൺ.
1: അവരുമായിട്ടൊക്കെ വലിയ അടുപ്പമുണ്ടായിരുന്നോ മറ്റ് ഇൻഡസ്ട്രിയിലെ ആളുകളുമായിട്ടൊക്കെ?
2: അച്ഛനും ഭയങ്കര അടുപ്പമായിരുന്നു. അവരൊക്കെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു നമ്മുടെ ആൽബത്തിലൊക്കെ കാണാൻ.
1: മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ, നേരത്തെ നമ്മൾ സലീൽ ചൗധരിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോ ചെമ്മീനിലൊക്കെ കൊണ്ടുവന്ന ആളുകൾ, ഋഷികേഷ് മുഖർജി ആയിരുന്നു എഡിറ്റിങ്ങിന് വന്നത്, ഛായാഗ്രഹണം ചെയ്തത് മാർക്കസ് ബട്ട്ലി ആയിരുന്നു. ഇങ്ങനെ മറ്റു ഭാഷകളിലെ ഏറ്റവും ഉന്നതരായ ആളുകളെ തന്നെ സ്വന്തം സിനിമയിൽ പരീക്ഷിക്കാൻ, അത്രയും വലിയൊരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം.
2: തീർച്ചയായിട്ടും
1: കൺമണി ബാബു,
2: വളരെ യങ് ആയിരുന്നു,
1: 20 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ് അദ്ദേഹം ചെമ്മീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
2: അപ്പൊ അങ്ങോട്ട് അതിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള അത്രയും അറ്റാച്ച്മെന്റ് ആദ്യം തങ്ങൾ, ഋഷികേഷ് മുഖർജി ആയാലും സലീൽ ചൗധരി ബംഗാളി, അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ ഇതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നത്. അങ്ങോട്ട് സ്റ്റൈൽ എന്ന് വെച്ചാല് പടം റിലീസ് ചെയ്യുന്ന മുമ്പ് തന്നെ അവാർഡുകൾ വിളിച്ചു വിട്ടു. അത് ഫുൾ ഫിലിം കാണിക്കുന്നുണ്ടാവില്ല, ചിലപ്പോ ഒരു റീലൊക്കെ

0: കൊണ്ടുപോയി കാണിക്കണോ എന്ന് പറയാൻ സിനിമ റീലാണ്. ഒരു റീലൊക്കെ ഉണ്ടായിട്ടാണ് അങ്ങ് ഒരു അവാർഡ് വാങ്ങിച്ചു തന്നെ. പിന്നെ ഫുൾ ഫിലിമിനൊക്കെ കാണിക്കുള്ളൂ. ഞങ്ങളുടെ കൂടെ ഞാൻ ഇടയ്ക്ക് ഒരു ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ദീപിന്റെ ഷൂട്ടിങ്ങിന് തൃശ്ശൂര് കാഴ്ച ബംഗ്ലാവിലായിരുന്നു ഷൂട്ടിംഗ്. ആ സമയത്ത് പോയിട്ടുണ്ട്.
1: ഈ ഷൂട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പോ കുട്ടികളെ നിർബന്ധം പിടിക്കുമ്പോഴാണോ കൊണ്ടുപോകുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അദ്ദേഹം വരാൻ പറയുമായിരുന്നോ?
0: അങ്ങോട്ട് അതൊന്നും ബോധമല്ല. അത് അങ്ങനെ നമ്മളൊന്നും അന്ന് വാശി പിടിക്കാനേ പറ്റിയില്ല. അങ്ങനെ ചാൻസ് വരുന്നില്ല,
1: അതിനുള്ള സ്പേസ് ഇല്ല അല്ലേ.
0: ആ അതിനൊന്നും അതിനൊന്നും ഇതില്ല. നമ്മള് ഹോളിഡേസ് ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഷൂട്ടിങ് നടക്കുന്നെങ്കിൽ സ്കൂളിൽ സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. നെല്ലിന്റെ ഷൂട്ടിങ്ങിനെ ഫുൾ അമ്മയൊക്കെ കൂടി ഉണ്ടായിരുന്നു.

0: അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു 1965.
1: പക്ഷേ അത് എന്തോ
0: ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് ആ സഭ പിരിച്ചുവിടേണ്ടി വന്നു.
1: അതെ,
0: 65 എന്ന് വെച്ചാല് ചെമ്മീൻ ഇറങ്ങിയ വർഷമാണ്. അപ്പൊ അത്രയും തിരക്കുകൾക്കിടയിൽ നിൽക്കുമ്പോഴും ഈ പൊതുസേവനത്തിനൊക്കെ അദ്ദേഹത്തിന് ഒരു സമയം കണ്ടെത്താൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങണം എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നോ?
1: തീർച്ചയായിട്ടും. അച്ഛനപ്പുറം ഫ്രീ ഉള്ള സമയത്ത് അച്ഛൻ ഇതിനൊക്കെ വെച്ച ഇടപെടാറുണ്ട്. ബന്ധങ്ങളും കൂടുതലാണ്.
0: അദ്ദേഹം ഉണ്ടാക്കി വെച്ച കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സിനിമകൾ 50-60 വർഷം കഴിഞ്ഞിട്ടും ഇന്നും പുതുമയോടെ കൂടി നിലനിൽക്കുകയാണ്. കറുത്തമ്മയും പരീക്കുട്ടിയും ഒക്കെ ഇന്നും നമ്മളെ മോഹിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോ ആ അച്ഛന്റെ മകനാണ് എന്ന് പറയുമ്പോ ഇപ്പോഴും ആളുകൾ തരുന്ന ഒരു ആദരവ് എങ്ങനെയാണ്?
1: ഇപ്പോഴും നമുക്കൊരു സീറ്റാണ്. ഞങ്ങൾക്ക് തന്നെ സ്റ്റേറ്റ് വൈസ് പോയാലും തൃശ്ശൂർ പോയാലും ഞങ്ങൾക്ക് സീറ്റ് ഇട്ടങ്ങ്.

0: ചെയ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും വെച്ച് ചോദിച്ചാൽ ഈവണ്ണോ ഇപ്പോഴും ഇത്രയും വലിയൊരു കാനവാസ് സംഘം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതന്നെ വലിയൊരു വലിയൊരു കാര്യമാണ്.
1: 1979 ഫെബ്രുവരി 10 രാമു കാര്യാട്ട് വിട പറഞ്ഞു. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അദ്ദേഹം സമ്മാനിച്ച കഥാപാത്രങ്ങളും കഥാപരിസരവും ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്നു. ലോക സിനിമാ ഭൂപടത്തിൽ മലയാള സിനിമയ്ക്ക് സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്ന ചലച്ചിത്രകാരൻ എന്ന നിലയിൽ രാമു കാര്യാട്ട് എക്കാലവും സ്മരിക്കപ്പെടും. രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൻ സുധീർ കാര്യാട്ട്. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പി ജയചന്ദ്രനും പി സുശീലയും പാടിയത് ചിത്രം ലജ്ജാവതി. ഗാനരചന അൻവർ സുബൈർ, സംഗീതം കെ ജെ ജോയ്.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം.
1: 17ാം ഭാഗം.
0: രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

0: കുട്ടിക്കാലം തൊട്ടേ ഗായകനാവുക, അഭിനേതാവാകുക എന്നതായിരുന്നു എം എസ് വിശ്വനാഥന്റെ സ്വപ്നം. ആദ്യകാലത്ത് നാടകങ്ങളിൽ അഭിനയിച്ചു വിജയിച്ചില്ലെങ്കിലും പിന്നീട് പത്തിലേറെ ചലച്ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിക്കാൻ അദ്ദേഹത്തിനായി. സംഗീതത്തെ ആരാധനയായോ അനുഷ്ഠാനമായോ ദർശിച്ച വിശ്വനാഥൻ ഗാനങ്ങൾ തലമുറകൾ കൈമാറി അനശ്വരത നേടേണ്ടവയാണെന്നും പാട്ടു വാഴണമെങ്കിൽ മീറ്റർ അഥവാ ഈണം മാത്രമാകാതെ മാറ്ററും അഥവാ സാഹിത്യവും ശരിയായ അളവിൽ ചേർത്തിരിക്കണമെന്നും വിശ്വസിച്ച സംഗീതജ്ഞനാണ്. നാനൊരു രസികൻ, അപ്പുറം താൻ കലയിഞ്ചൻ, അതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം. ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് സംഗീതം നൽകിയാലേ അവ ജനപ്രിയമാകൂവെന്നും മരണമുള്ള മനുഷ്യനെ സംഗീതം അമരനാക്കുന്നുവെന്നും വിശ്വസിച്ചു എം എസ് വി.
1: സംഗീതം അറിഞ്ഞാൽ മാത്രം പോരാ, ഇംഗീതം അറിയണം. എനിക്ക് ഇംഗീതം ദൈവം തന്നിട്ടുണ്ട്. ആ ഇംഗീതം കൊണ്ടാണ് വാഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ. എന്നും സംഗീതം ഇംഗീതം രണ്ടും ചേർന്ന് എല്ലാവരും നന്നായിരിക്കണം, ദൈവത്തിനെ പറച്ചുകൊണ്ടിരിക്കണം, അതാണ് എൻ്റെ ജോലി.
2: പാട്ടിൻ്റെ വരികളുടെ മ്യൂസിക് ഉണ്ട്, അതായത് സംഗീതമുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ലിരിക്കലെ ലിരിക് കഴിഞ്ഞിട്ട് മെട്ടിടുമ്പോൾ ആ ലിരിക്കിലേയും മെട്ടുണ്ട്. ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ മെട്ട് കൊടുത്ത് അവർ ലിരിക് എഴുതും. ചില ടൈമത്ത് അവർ പാട്ട് എഴുതിയിട്ട് മാറ്ററിന് മീറ്റർ കൊടുക്കും. മാറ്റർ മീറ്റർ മെലഡി മൂന്ന് മുന്നേറിയാണ്.
3: മലയാളിയായ എം എസ് വിശ്വനാഥന്റെ സംഗീത പ്രതിഭ കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് തമിഴ് ചലച്ചിത്ര രംഗമാണ്. തമിഴിൽ ആധുനിക സംഗീതത്തിന്റെ ആദ്യ പ്രയോക്താവും എം എസ് വി ആണ്. അതോടൊപ്പം പാട്ടുകളിൽ കോറസ്, ഹമ്മിംഗ്, വിസിലിംഗ് എന്നിവ ഉൾപ്പെടുത്തി സംഗീതം നൽകാൻ ആരംഭം കുറിച്ചതും എം എസ് വിശ്വനാഥനാണ്.
0: റോക്ക് ആൻഡ് റോൾ, ഡിസ്കോ, ഭാങ്ക്ഡ, ഗസൽ, അറേബ്യൻ, യൂറോപ്യൻ, പേഴ്സ്യൻ സംഗീതം, മറ്റു പാശ്ചാത്യ സംഗീതം, ഭാരതീയ നാടോടി സംഗീതം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ സംഗീത വിഭാഗങ്ങളെയെല്ലാം അദ്ദേഹം സ്വന്തം സംഗീത ശൈലിയുമായി നവീനതയോടെ ചേർത്തുവെച്ചു.
3: പ്രണയത്തിന്റെ മനോഹാരിതയും ഭക്തിയുടെ തീവ്രതയും ആനന്ദത്തിന്റെ ആവേശവും നർമ്മത്തിന്റെ സമൃദ്ധിയും വിരഹത്തിന്റെ വേദനയും ആഘോഷത്തിന്റെ സമ്പന്നതയുമെല്ലാം ഒട്ടും കുറയാതെ ആസ്വാദകന് നൽകിയ സംഗീതജ്ഞനാണ് എം എസ് വിശ്വനാഥൻ.
0: ഭക്തിയുടെ തീവ്രതയ്ക്ക് നിദർശനമായി മൂന്ന് ഗാനങ്ങൾ എടുത്തു പറയാം.
3: ആദ്യത്തേത് കൃഷ്ണഗാനം എന്ന സംഗീത ആൽബത്തിന് വേണ്ടി എം എസ് വി ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. കണ്ണദാസന് താൻ എഴുതി എം എസ് വി സംഗീതം നൽകിയ ഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അഭിപ്രായപ്പെട്ട ഗാനം. എം എസ് വിയുടെ കച്ചേരികളിൽ ഈ പാട്ടുപാടി ആരംഭിക്കണമെന്ന് എം എസ് വിയോട് കണ്ണദാസൻ

ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് MSV ഈണം നൽകി യേശുദാസും സംഘവും പാടിയ ഈ ഗാനം മികച്ച ക്രിസ്തീയ ഭക്തിഗാനത്തിന് ഉദാഹരണമാണ്.

1971 മാർച്ച് 5 പ്രദർശനത്തിനെത്തിയ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രത്തിനു വേണ്ടി വാലി രചിച്ച് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനവും മികച്ച ഭക്തിഗാനത്തിന് ഉദാഹരണമാണ്.

0: ഗാനരചയിതാവ് വാലി ഒരിക്കൽ പറഞ്ഞത്, വിശ്വനാഥൻ എന്ന സംഗീതജ്ഞനെ കാണുന്നതിനു മുമ്പ് തനിക്ക് ഭക്ഷണം കഴിക്കാൻ പണമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ കണ്ടതിനു ശേഷം തനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടായിരുന്നില്ല എന്നാണ്.
1: ഇത് മുതല വിശ്വനാഥൻ പക്കത്തില ഉക്കാന്ന് പേസറതേ അധിക പ്രസംഗിതനം. വാട്ട് ഐ ആം ടുഡേ ഐ ഓഹി വിശ്വനാഥൻ ഇൻറേക്ക് വാലിനു ഒരുത്തനർക്കാനാ അത് വിശ്വനാഥൻ ഇട്ട പിച്ചൈ
2: ഉങ്ക ഇസൈക്ക് നാടിമേ
3: എം എസ് വിശ്വനാഥനെ സന്ദിപ്പതിക്ക് മുന്നാൽ എനക്ക് സോറ്റുക്കേ വത്തില്ലേ.
4: കെ ബാലചന്ദ്രനെ പോലെയുള്ള സംവിധായകരുടെയും അഭിനേതാക്കളായ എം ജി ആർ, ശിവാജി ഗണേശൻ, ജയലളിത തുടങ്ങിയവരുടെയും എല്ലാം ജീവിത വിജയത്തിൽ എം എസ് വിയുടെ സംഗീതം ചെലുത്തിയ സ്വാധീനം ഒട്ടും ചെറുതായിരുന്നില്ല.
0: ആയിരത്തി തൊള്ളായിരത്തി 1970 തമിഴ്നാട് ഗവൺമെന്റ് എം എസ് വിശ്വനാഥന് കലൈമാമണി പുരസ്കാരം നൽകി ആദരിച്ചു.
4: 2004 ചെന്നൈ തമിഴിസൈ സംഘം സംഗീത മഹാജ്ഞാനി പദവി നൽകി ആദരിച്ചു.
0: 7th കമുകര അവാർഡ്, ഡോക്ടർ ശിവാജി ഗണേശൻ അവാർഡ്, 2002 കണ്ണദാസൻ അവാർഡ്, 2006 പരമാചാര്യ അവാർഡ്, 2009 ഇശൈ നായകൻ അവാർഡ്,
4: 2002 ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, സൂര്യ ഫിലിം ആൻഡ് സ്റ്റേറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, 2013 ഏഷ്യ വിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്,
5: 2006 ചെന്നൈ സത്യഭാമ സർവകലാശാലയുടെയും
0: 2013 തിരുനെൽവേലിയിലെ മനോന്മണ്യം സുന്ദരനാർ സർവകലാശാലയുടെയും ഓണററി ഡോക്ടറേറ്റ് ബിരുദം തുടങ്ങിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എം എസ് വിശ്വനാഥനെ തേടിയെത്തി.
4: മികച്ച ചലച്ചിത്ര സംഗീത സംവിധായകനുള്ള തമിഴ്നാട് ഗവൺമെന്റിന്റെ പുരസ്കാരം 3 അദ്ദേഹത്തിന് ലഭിച്ചു.
0: 1968 ലക്ഷ്മി കല്യാണം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക്.
6: തങ്കത്തേരോടും

0: കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. 1974 ചന്ദ്രകാന്തം, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നീ ചിത്രങ്ങളിലെ മികച്ച സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു.
1: തെലുങ്കിലെ മികച്ച ചലച്ചിത്ര സംഗീത സംവിധായകനുള്ള ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ നന്ദി അവാർഡ് 1978 എം എസ് വിശ്വനാഥന് ലഭിച്ചു. നാലാഗ എന്തരോ എന്ന ചിത്രത്തിലെ മനോഹര ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതിന്.

കെ ബാലചന്ദർ രചനയും സംവിധാനവും നിർവഹിച്ച് 1978 മെയ് 19 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമാണ് മാരോ ചരിത്ര. തമിഴ്നാട്ടിലും കർണാടകയിലും ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച തെലുങ്ക് ചിത്രമെന്ന ഖ്യാതി നേടിയ ചിത്രത്തിനുവേണ്ടി MS വിശ്വനാഥൻ ഈണം പകർന്ന ഗാനങ്ങൾ ഏറെ പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചു. മലയാളത്തിൽ തിരകളെഴുതിയ കവിത എന്ന പേരിൽ മൊഴിമാറ്റം നടത്തി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് മങ്കൊമ്പ് ഗോപാൽ.

0: 1952 ഒരു തെളിനീരുറവയായി ഉയർത്ത ആ സർഗസംഗീത ഹൃദയവാഹിനി തമിഴകത്തിന്റെ ചലച്ചിത്ര സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പലതരത്തിലുള്ള ചലനങ്ങൾക്ക് കാരണമായി അടുത്ത തലമുറകളിലെ സംഗീതജ്ഞരെ പോലും സ്വാധീനിക്കത്തക്ക വിധത്തിൽ മുന്നോട്ടൊഴുകി.
1: തമിഴ് ചലച്ചിത്ര സംഗീത രംഗം പിന്നീട് വന്നവർക്ക് പോലും അനുകരണീയമാം വിധത്തിൽ വളർച്ച പ്രാപിച്ചത് MS V പ്രതിഭാസമ്പന്നതയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നു.
2: MS വിശ്വനാഥനെ കുറിച്ച് സംഗീത സംവിധായകനും ഗായകനുമായ ഇളയരാജ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു.
3: ഞാൻ ഒരു ഇസൈ കലങ്ങനാ ഇങ്ങേ ഇന്ത ഉലകത്തിൽ നടമാടിക്കൊണ്ടിരിപ്പതൻ മുഖ്യമാണ് കാരണം ഇങ്ങേ ഇരിക്കുന്ന അണ്ണൻ MS V അവരും മെല്ലിസൈ മന്നർ TK രാമമൂർത്തി അവരും தான்.
4: அண்ணா அவர்கள் கை தொட்டு இன்றும் அவரை சொல்றதுக்கு வார்த்தையே இல்லை. ஏன்னா எனக்கு மனசுல என்னுடைய நாடி நரம்புகளில் ஊறி போன இசையெல்லாம் அவருடைய இசைதான், அவரிட்ட பிச்சைதான். அதற்கு நான் நன்றி கூறிக்கொள்கிறேன்.

മലയാളിയാണെങ്കിലും തമിഴ് ജനതയുടെ ഹൃദയം കവർന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്ത് നിറസാന്നിധ്യമായി തലമുറകളുടെ സംഗീതാനുഭൂതി നിയന്ത്രിച്ച ഗാനസഹസ്രങ്ങളുടെ സൃഷ്ടാവായ MS വിശ്വനാഥൻ എന്ന സംഗീത നക്ഷത്രം 2015 ജൂലൈ 14 തന്റെ 87-ാമത്തെ വയസ്സിൽ നിത്യതയിൽ ലയിച്ചു.

0: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. 2. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. 3. ആഖ്യാനം C കൃഷ്ണകുമാർ P നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം സരിത. ഗാനശില്പികൾ സത്യൻ അന്തിക്കാട്, ശ്യാം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ആകാശവാണി കോഴിക്കോട്.

0: പൂ കൂട കുട്ടികളുടെ പരിപാടി.
1: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കോഴിക്കോട് അരിക്കുളം AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാം.
2: ആദ്യം തന്നെ
3: ലളിതഗാനം ആലാപനം ലിയ.
4: പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമൂടെ ഞാൻ നിന്നു.

0: കനവിൽ വിസ്മയമൂടെ ഞാൻ നിന്നു.
1: തുടർന്ന് ഒരു നാടൻ പാട്ട് കേൾക്കാം. പാടുന്നത് മാളവിക ശ്രീപാർവതി.

0: ഇനിയൊരു മാപ്പിളപ്പാട്ടായാലോ? മോയിൻകുട്ടി വൈദ്യരുടെ ഉഹുദ് പടപ്പാട്ടിൽ നിന്നുള്ള ഏതാനും വരികൾക്ക് ശബ്ദം നൽകുന്നു ഫാത്തിമ.
1: താരം എണ്ടുറച്ചവൻ വീരുത്താനെ ജനതന ബഹുത്താനെ വശിമടുത്താനെ സമയത്തിൽ പൂലി ഹംസൈടെ ദൂരം പട്ടക്കൊട്ട് തളർന്നോരം കുനിവില നീ

0: കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും പുസ്തകങ്ങൾ ഇഷ്ടമല്ലേ? വായനാശീലവും കുട്ടികളും എന്ന വിഷയത്തിൽ പ്രസംഗം അവതരിപ്പിക്കുന്നു തനൈ ഡി എം.
1: അക്ഷരങ്ങളുടെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ വായനയുടെ മധുരസ്മരണകളോട് ചേർന്ന് നിന്ന് ഞാൻ കുറച്ചു വാക്കുകൾ പങ്കിടുന്നു. പുസ്തകം മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് ഒരു പഴമൊഴിയുണ്ട്. ഈ വാക്കുകൾ എത്ര സത്യമാണ്! ഓരോ പുസ്തകവും നമ്മുടെ ചിന്തകൾ പുതിയ ദിശകൾ നൽകുകയും നമ്മുടെ മനസ്സിനെ വിപുലമാക്കുകയും ചെയ്യുന്നു. ഒരു നല്ല പുസ്തകം വായിക്കുന്നത് ഒരു മഹാനായ വ്യക്തിയുമായി സംസാരിക്കുന്നത് പോലെയാണ് എന്ന് എവിടെയോ

0: വായിച്ചതുപോലെ ഏതൊരു രാജാവും രാജ്യം കീഴടക്കുന്നതിന് മുന്നേ ഗ്രന്ഥശാലകൾ കീഴടക്കിയിരുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ചിരുന്നു. കാരണം ചിന്താശേഷിയുള്ള ഒരു തലമുറയെ നശിപ്പിക്കുവാൻ അതിന് കഴിയും എന്ത് തന്നെ. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജോർജ് മൂന്നാമൻ പറയുകയുണ്ടായി, ഞാനൊരു രാജാവായിരുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരൻ ആവുമായിരുന്നുവെന്ന്. പുസ്തകങ്ങളുടെ, വായനയുടെ, അക്ഷരങ്ങളുടെ പ്രാധാന്യം തന്നെയാണ് അദ്ദേഹം അടിവരയിടുന്നത്. പുസ്തകങ്ങൾ അവ വെറും അച്ചടിച്ച അക്ഷരങ്ങളല്ല, ജീവന്റെ നെടുകെ വിളഞ്ഞ ചിന്തകളാണ്. ഓരോ പേജും ഓരോ സ്വപ്നത്തിന്റെ കവാടം, ഓരോ വരിയും ഒരു അനുഭവത്തിന്റെ സുഗന്ധം. വായന അത് മനസ്സിന്റെ സംഗീതമാണ്, ആത്മാവിന്റെ ഉണർവും അറിവിന്റെ അഗ്നിക്കനലുമാണ്. ഒരു കുട്ടിയുടെ കണ്ണിൽ ജ്വലിക്കുന്ന കൗതുകം വായനയിലൂടെ മാത്രമേ നിത്യമായി നിലനിൽക്കൂ. വായിക്കുന്ന ഒരു വിദ്യാർത്ഥി മേഘങ്ങൾക്കപ്പുറത്തേക്ക് നോക്കുന്ന പക്ഷിയെ പോലെയാണ്. അവൻ ചിന്തിക്കുന്നു, ചോദിക്കുന്നു, അന്വേഷിക്കുന്നു. ബഷീറിന്റെ ചിരിയിൽ നിന്ന്, സുഗതകുമാരിയുടെ വാക്കുകളിൽ നിന്നും, MT കഥകളിൽ നിന്നും നാം മനുഷ്യനെ തിരിച്ചറിയുന്നു. വായന തരുന്നത് വിജയം മാത്രമല്ല, മനുഷ്യത്വമാണ്. ഓരോ ദിവസവും കുറച്ച് മിനിറ്റുകൾ വായനയ്ക്കായി മാറ്റിവെക്കുക. പത്രം, കഥ, കവിത, ആത്മകഥ എന്തെങ്കിലും ആവട്ടെ, അത് നമുക്ക് പുതിയൊരു ലോകം തുറക്കപ്പെടും. ഇന്ന് മൊബൈൽ തിളങ്ങുമ്പോൾ പുസ്തകങ്ങൾ മൗനമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്ക്രീനുകൾ കണ്ണുകളെ ഇരുട്ടിലാക്കുമ്പോൾ പുസ്തകങ്ങൾ മനസ്സിനെ മുളപ്പിക്കും. അതിനാൽ കൂട്ടുകാരെ, വായനയെ ശീലമാക്കൂ. ശിക്ഷയായി അല്ല, പ്രണയമായി, യാത്രയായി. വായന ഒരു പതിവല്ല, ഒരു പ്രകാശമാണ്. വായിക്കുക, വെളിച്ചമാവുക, ലോകം മാറ്റുക.
1: ഇനി കുരീപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം എന്ന കവിതയിലെ വരികളുമായി വർണിക വിനോദ്.
2: കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിന്റെ ഈണച്ചതിച്ചേലറിഞ്ഞു ചിരിച്ചൊരാൾ ഞെട്ടിത്തെറിച്ചു

ജന്മമലയാളം, അന്യമായി പോകുന്ന ജീവമലയാളം. ഓർക്കുക, അച്ഛനും അമ്മയും.

0: ഇനിയൊരു സംസ്കൃത പദ്യം കേൾക്കാം. ആലാപനം മാളവിക ശ്രീപാർവതി.
1: കശ്ചിത് കാന്താവിരഹ ഗുരുണാ സ്വാധികാരാത് പ്രമക്ത

0: നാഥ മേലബ്ധ കാമ.
1: അടുത്തതായി മൈ പേപ്പർ ബോട്ട്സ് എന്ന ഇംഗ്ലീഷ് പദ്യം അവതരിപ്പിക്കുന്നു വർണിക വിനോദ്.
2: ഡേ ബൈ ഡേ ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് വൺ ബൈ വൺ ഡൗൺ ദ റണ്ണിംഗ് സ്ട്രീം. ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ് ഐ റൈറ്റ് മൈ നെയിം ഓൺ ദം ആൻഡ് ദ നെയിം ഓഫ് ദ വില്ലേജ് വെർ ഐ ലിവ്. ഐ ഹോപ്പ് ദാറ്റ് someone in some strange land will find them and know who I am. I load my little boats with tulip flowers from the garden and hope that these blooms of the dawn will be carried to some safe land in the night. I know not what playmate of mine

0: in the sky. Since then, down the air to race with my boats. When night comes, I bury my face in my arms and dream that my paper boats float on and on under the midnight star. The fairies of sleep are sailing in them, and their landing is the basket full of dreams.
1: അവസാനമായി മാപ്പിളപ്പാട്ടിന്റെ ഇശലുമായി ആയിഷ നഷ്വ, രചന ഹംസ നാരോക്കാവ്. ഇശൽ തിരുപ്പുകൾ.

സൊഫിയല്ല ചതുർവിധം ഹറ ബോളിത്തരമേലും ഹല മനസ്സിലും തക്ക തക ബിണ്ട് കണ്ട് കൊണ്ട് ബിണ്ട് മഹീന്ദരെ കണ്ട് ശിരസിലും പക്ക പക്ക.

ഊക്കിനാൽ ഹക്ക് വമ്പര് നോക്കി നോശക്ക് ആക്കവും കാക്ക് നോക്കി നിക്കുവാർ പക്ക ശേഷണമേ തിമൃതം ഗാസവിശേഷണമേ.

നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിക്കോട് അരിക്കുളം AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മനസ്സിലൊരു മഞ്ഞുതുള്ളി, ഈ ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ആദ്യം. രചന MT രാജേന്ദ്രൻ, സംഗീതം രവി ബോംബെ.

പോച്ചൽ ഖാദർ എഴുതി, ഗംഗൈ അമരൻ സംഗീതം നൽകി, യേശുദാസും വാണി ജയറാമും പാടിയത്. ചിത്രം പ്രേമാഭിഷേകം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയെ മാറ്റിമറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 60% കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറച്ചതായും അദ്ദേഹം ദാമനിൽ അറിയിച്ചു. ലക്ഷദ്വീപ് കടമത്ത് കൽപ്പേനി ദ്വീപുകളിൽ 4 തുറമുഖ ജെട്ടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ തറക്കല്ലിട്ടു. ദാമനിലെ പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിൻ്റെ വികസനത്തിന് കരുത്തു പകരുന്ന 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിട്ടത്. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് ഫോർ വികസിത് ഭാരത് മൈ ഭാരത് യൂത്ത് കൺവെൻഷൻ ന്യൂഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവാദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻ ഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാറെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. ബിംസ്റ്റെക് ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ആശംസ നേർന്നു. ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ഉടനീളം അഭിവൃദ്ധി, കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിംസ്റ്റെക്കിന് കഴിഞ്ഞതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടലിലെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിലെ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് രൂപീകരിച്ച സംഘടനയാണ് ബിംസ്റ്റെക്. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലെ ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിൻ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിൻ്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷി രീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം. രാജ്യവ്യാപകമായി ഇതുവരെ 17,800 ക്യാമ്പയിൻ സംഘടിപ്പിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ലാറ്റിനമേരിക്കൻ കരീബിയൻ വ്യാപാര നിക്ഷേപ കരാർ സമ്മേളനം ഇൻഡോറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 15 ലാറ്റിനമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായി MG യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ S. നിസാമിനെ നിയമിച്ചു. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം കലക്ടറേറ്റിൽ ജീവനക്കാർക്കായി 2 ദിവസത്തെ ക്ലോത്ത് കളക്ഷൻ ഡ്രൈവ് ആരംഭിച്ചു. ജില്ലാ കലക്ടർ G. പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങൾ പുനരുപയോഗിക്കുകയാണ് ഡ്രൈവിൻ്റെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരിൽ നിന്ന് ശേഖരിക്കുന്ന പഴയ വസ്ത്രങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിക്കുകയോ പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത രീതിയിൽ സംസ്കരിക്കുകയോ ചെയ്യും. ജില്ലാ ശുചിത്വ മിഷൻ, ഗ്രീൻ വേംസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 12ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി

സുഭാഗാനന്ദ മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ വിശ്വമതാദർശനം എന്ന ഗ്രന്ഥം സന്ദർശനവേളയിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർ വെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൗണ്ടറിലാണ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. കോഴിക്കോട് സിറ്റി പോലീസിലെ ഉദ്യോഗസ്ഥരുടെ സൈബർ കുറ്റാന്വേഷണ ശേഷി ശക്തിപ്പെടുത്താൻ സംഘടിപ്പിച്ച സമഗ്ര സൈബർ കുറ്റാന്വേഷണ പരിശീലന പരിപാടി സമാപിച്ചു. സമാപന ചടങ്ങ് സിറ്റി പോലീസ് കമ്മീഷണർ മ്രിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം, ഡിജിറ്റൽ തെരുവുകളുടെ ശേഖരണവും വിശകലനവും, ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ, സൈബർ നിയമങ്ങൾ, മൊബൈൽ ഫോൺ വെബ്സൈറ്റ് സംബന്ധമായ അന്വേഷണം, വിവിധ സൈബർ പോർട്ടലുകളുടെ ഉപയോഗം, ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു പരിശീലനം. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധനകൾ കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. കഴിഞ്ഞ ദിവസം കുന്ദമംഗലം ബസ് സ്റ്റാൻഡ്, സ്കൂൾ പരിസരം, IAM പരിസരം എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. പ്രത്യേക പരിശീലനം ലഭിച്ച 296 ബ്ലാക്കി എന്ന സ്നിഫർ ഡോഗിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. കെ പ്രവീൺകുമാർ MLA സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ പ്രൈസ് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്ക് സമ്മാനച്ചെപ്പ് വിതരണം ചെയ്തു. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ വീരവഞ്ചേരി LP സ്കൂളിലെ കുട്ടികൾക്ക് ചെപ്പുകൾ നൽകിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. CPIM സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് ചേരും. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. ഇവ സമാഹരിച്ച് സംസ്ഥാന സെന്റർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് നാളെ സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചേക്കും. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിൻ്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൗൺ പോലീസ് പിടികൂടി. പ്രഭാത് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:30 ഗോവയിലാണ് മത്സരം. Under-18 പുരുഷ ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. ഇന്ത്യൻ സമാധാന സേനാംഗം മേജർ അഭിലാഷ ബരാക്കിനെ ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡ് നൽകി ആദരിച്ചു. ഇന്ത്യൻ ആർമിയിലെ ആദ്യ വനിതാ കോമ്പാക്ട് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ. ഈ അവാർഡ് ലഭിക്കുന്ന 3-ാമത്തെ ഇന്ത്യക്കാരി ആണിവർ. ലെബനനിലെ ഐക്യരാഷ്ട്ര സംഘടനാ ഇടക്കാല സേനയുടെ ഇന്ത്യൻ ബറ്റാലിയൻ സേവനമനുഷ്ഠിക്കുന്ന മേജർ ബരാക്കിനെ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോട് അനുബന്ധിച്ച ചടങ്ങിൽ ഗുട്ടറസ് ആദരിച്ചു. സ്ത്രീകളുടെയും ദുർബല വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഓസ്ട്രേലിയ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൗണ്ടിൽ വിജയ കിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ്മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. തുടർന്ന് ജനപ്രതിനിധികളുടെ ടീമും ജില്ലാ കളക്ടർ നയിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് ടീമും മത്സരിക്കും. 2018 കോഴിക്കോട് സംഘടിപ്പിച്ച ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായെന്ന പരാതിയിൽ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2021 നവംബറിൽ മുൻ വോളിബോൾ താരം സെബാസ്റ്റ്യൻ ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ചും കോഴിക്കോട് വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നു. 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് ഇന്ന് 2200 രൂപ താഴ്ന്ന് 112,000 14,000 രൂപയാണ് ഗ്രാമിന്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്ന്യന്നൂരിൽ നിന്ന് 337.74 ഗ്രാം MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി ഗഫൂറിനെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്.

0: കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ എ സി ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10:25:18. 438.6 മീറ്ററിലുള്ള പ്രഭാത പ്രക്ഷേപണം കഴിഞ്ഞു. അടുത്ത പ്രക്ഷേപണം 12 മണിക്ക് കേൾക്കാം. നമസ്കാരം.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കെ പി സി സി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീയിൽ ഒപ്പിട്ട് പണം വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഒപ്പിടുന്ന കാര്യത്തിൽ തീരുമാനം എന്നും അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും ഷംസുദ്ദീൻ

0: വ്യക്തമാക്കി. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന നൽകുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യം. കൃഷിവകുപ്പിനെ കർഷകർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന മേഖലയാക്കുമെന്നും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും മന്ത്രി അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ആരംഭിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കം നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് യോഗം പുരോഗമിക്കുന്നത്. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച വ്യക്തിയായിരുന്നു മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. തെന്നലയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KPCC ആസ്ഥാനത്ത് പുഷ്പാർച്ചനയും നടത്തി. CPIM സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത് ചേരും. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. ഇവ സമാഹരിച്ച് സംസ്ഥാന സെന്റർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് നാളെ സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചേക്കും. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഫാമിലെ 85 പന്നികളെയും 165 പന്നിക്കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കി. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ ചേർന്ന പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്.
0: സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായി MG യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ S നിസാമിനെ നിയമിച്ചു. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു. ഇന്ത്യ US കരസേനകളുടെ 29th പതിപ്പ് ഹവായിൽ പൂർത്തിയായി. കരസേന ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ, US ആർമി പസഫിക്കിന്റെ ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വവൽ എന്നിവർ ചേർന്നാണ് ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം, സംയുക്ത പ്രവർത്തനക്ഷമത, പൊതുവായ സുരക്ഷാ താൽപര്യങ്ങൾ, സൈനിക സഹകരണം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. ഇരു രാജ്യങ്ങളിലെയും കരസേനകൾ തമ്മിൽ വർദ്ധിച്ചുവരുന്ന സഹകരണത്തെ അഭിനന്ദിച്ച ചർച്ചയിൽ ഇന്ത്യ US തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ബിംസ്റ്റെക് ദിനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ആശംസ നേർന്നു. ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ഉടനീളം അഭിവൃദ്ധി, കണക്ടിവിറ്റി, പ്രതിരോധ ശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിംസ്റ്റെക്കിന് കഴിഞ്ഞതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടലിലെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിലെ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് രൂപീകരിച്ച സംഘടനയാണ് ബിംസ്റ്റെക്. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കേശവ് നേഗി എന്ന ഹോട്ടൽ പാചകക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 3 തീപിടുത്തത്തിൽ 21 പേർ മരിക്കുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹോട്ടലുടമയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല. വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവാദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻ ഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 ഉയർത്തി. 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയത്. പഞ്ചാബിലെ

0: ജംഷഡ്പൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. രാജസ്ഥാനിലെ ഓൾറൗണ്ടർ മാനവ് സുധാറും ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന മത്സരമാണ് മുല്ലൻപൂരിലേത്. അഫ്ഗാനിസ്ഥാൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ നങ്കേയാലിയ ഗെരോട്ടെ ഇന്നാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കെ എസ് ഭരത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ടെസ്റ്റ് മത്സരങ്ങളിൽ 7 തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന മത്സരം 2024 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. അണ്ടർ 18 പുരുഷ ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റ് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. തുടർന്ന് ജനപ്രതിനിധികളുടെ ടീമും ജില്ലാ കലക്ടർ നയിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സ് ടീമും മത്സരിക്കും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:00 ഗോവയിലാണ് മത്സരം. എറണാകുളം ചേരാനല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110 ഗ്രാമിലധികം MDMA 3 പേരെ എക്സൈസ് പിടികൂടി. അമൃതനഗറിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 185,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. തൃശൂർ ഒല്ലൂർ സ്വദേശി ലാറി ജോൺ, മുകുന്ദപുരം സ്വദേശി ഐവിൻ വിൻസെന്റ്, എറണാകുളം കടമക്കുടിയിലെ നിഖിൽ പീറ്റർ എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്നന്നൂരിൽ നിന്ന് 337.74 ഗ്രാം MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി ഗഫൂറിനെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൗൺ പോലീസ് പിടികൂടി. പ്രഭാസ് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധനകൾ കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരിമരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. 2018 കോഴിക്കോട് സംഘടിപ്പിച്ച ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായെന്ന പരാതിയിൽ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2021 നവംബറിൽ മുൻ വോളി താരം സെബാസ്റ്റ്യൻ ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ചും കോഴിക്കോട് വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നു. 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. കൊല്ലത്ത് ടിപ്പർ ലോറി കയറി 9-ാം ക്ലാസ്സുകാരൻ മരിച്ചു. അയത്തിൽ സ്വദേശി സൽമാൻ ഫാരിസാണ് മരിച്ചത്. പാൽക്കുളരങ്ങയ്ക്ക് സമീപം രാവിലെയായിരുന്നു അപകടം. വയനാട് പാടിച്ചിറയിൽ പുലർച്ചെ വളർത്തുനായയെ വന്യജീവി കൊന്നു. സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തി. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ എ സി ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നാളെ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. കോഴിക്കോട് സിറ്റി പോലീസിന്റെ ഉദ്യോഗസ്ഥരുടെ സൈബർ കുറ്റാന്വേഷണ ശേഷി ശക്തിപ്പെടുത്താൻ സംഘടിപ്പിച്ച സമഗ്ര സൈബർ കുറ്റാന്വേഷണ പരിശീലന പരിപാടി സമാപിച്ചു. സമാപന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് വയനാട് കോളിയാടി AUP സ്കൂളിലെ 30 വിദ്യാർത്ഥികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ, ബത്തേരി എന്നിവിടങ്ങളിലാണ് ചികിത്സ തേടിയത്. സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക സി കൃഷ്ണൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. PM ശ്രീയിൽ ഒപ്പുവെക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കോഴിക്കോട്. വാർത്താ ദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. വേണം പഠനത്തോടൊപ്പം കുട്ടികൾക്ക് കാലവർഷകാല സുരക്ഷയും.
2: സംസ്ഥാനത്ത് കാലവർഷം എത്തി. കലിതുള്ളി പെയ്യുന്ന കാലവർഷം എന്ന വിശേഷണം അന്വർത്ഥമാകുമോ എന്ന് പറയാൻ വയ്യെങ്കിലും ആവശ്യത്തിന് മഴ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം. ഓരോ മഴക്കാലവും ഓരോ പാഠങ്ങൾ തന്നാണ് കടന്നുപോകുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സർവർക്കും അത്രമേൽ ഇഷ്ടമാണെങ്കിലും ഈ അടുത്ത കാലത്തായി മഴക്കാലം ദുരന്തങ്ങളുടേതു കൂടിയാണ്. പരിസ്ഥിതി ലോല മേഖലകളിൽ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നു. പുത്തുമലയും മുണ്ടക്കയും ചൂരൽമലയും മനസ്സിലെ

0: ആഴമേറിയ മുറിപ്പാടായി ഇന്നുമുണ്ട്. ഓരോ ദുരന്തവും മുതിർന്നവരിൽ മാത്രമല്ല ആഘാതങ്ങൾ ഉണ്ടാക്കുന്നത്, കുട്ടികളിലുമാണ്. ദുരന്തമുണ്ടായാൽ കുട്ടികളുടെ മാനസിക നില ദുർബലമാകും. കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയിലും വികാസത്തിലും ക്ഷേമത്തിലും അത് ഗുരുതരമായ തടസ്സമാണ് ഉണ്ടാക്കുക.
1: മഴക്കാലത്തിന്റെ ആരംഭത്തിൽ തന്നെയാണ് സ്കൂളുകളിലെ പ്രവേശനോത്സവവും. കുഞ്ഞുങ്ങൾ ആഹ്ലാദാരവങ്ങളോടെ മഴവെള്ളത്തിൽ പിഞ്ചു കാലടികൾ വെച്ച് ചിരിച്ചു കളിച്ച് വർണ്ണക്കുടകളും ചൂടി സ്കൂളുകളിലേക്ക് പോകുന്ന കാഴ്ച സുന്ദരമാണ്. ഓരോ രക്ഷിതാവിന്റെയും മനം കുളിർപ്പിച്ചാണ് അവരുടെ യാത്ര. പഴയകാലത്ത് സംഘം ചേർന്ന് നടന്നാണ് കിലോമീറ്ററുകൾ താണ്ടി സ്കൂളുകളിലേക്ക് പോയിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി അതല്ല. വിദ്യാലയങ്ങൾ തമ്മിൽ അകലം കുറഞ്ഞു, സൌകര്യങ്ങൾ വർദ്ധിച്ചു, വീട്ടുമുറ്റത്ത് വാഹനങ്ങൾ എത്തും.
0: എന്നാൽ എല്ലാവരുടെയും സ്ഥിതി അതല്ല. മലയോരങ്ങളിലും പുഴയോരങ്ങളിലും കായലുകൾക്കരികിലും വിവിധ ഉന്നതികളിലും താമസിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ വഴി അത്രയൊന്നും സുരക്ഷിതമല്ല. അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് കുഞ്ഞുങ്ങളുടെ സുരക്ഷാ കാര്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധിക്കണം. വഴികളിൽ പതിഞ്ഞിരിക്കുന്ന ആപത്തുകളെക്കുറിച്ച് മുതിർന്നവരെ പോലെ അവർ ബദ്ധശ്രദ്ധരാകണമെന്നില്ല. വഴിയരികിലെ വെള്ളക്കെട്ടുകൾ അവർക്ക് കൗതുകം ജനിപ്പിക്കുന്നതാണ്. ഒഴുക്കിന്റെ മനോഹാരിത, അതിലെ മത്സ്യക്കുഞ്ഞുങ്ങൾ, സസ്യജാലങ്ങൾ തുടങ്ങി പലതും കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചെന്നിരിക്കും.
2: പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. അധ്യയന വർഷം എല്ലാ കുട്ടികളെ സംബന്ധിച്ചും ഒരുപാട് പ്രതീക്ഷയോടുകൂടി സ്കൂളിൽ പോകുന്ന ഒരു അവസ്ഥയാണ്.
1: വനിതാ ശിശുവികസന വകുപ്പിലെ ശിശുവികസന പദ്ധതി ഓഫീസർ അനുരാധ.
2: അധ്യയന വർഷത്തിലേക്ക് കുട്ടികൾ പ്രവേശിക്കുമ്പോൾ കുട്ടികളോടൊപ്പം തന്നെ രക്ഷിതാക്കളും അധ്യാപകരും പലതരത്തിലും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. പഠനാന്തരീക്ഷം മാത്രമല്ല, കുട്ടിയുടെ ആരോഗ്യവും കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങളും കുട്ടിയുടെ സുരക്ഷയും വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾ പൊട്ടി വീണ ഇലക്ട്രിക് ലൈനുകൾ പോയി പിടിക്കാതിരിക്കുക, അതുപോലെ തന്നെ അറിയാത്ത കയങ്ങളിലേക്ക് പോയി ചെന്ന് ചാടാതിരിക്കുക, അറിയാതെ ആൾക്കാരുടെ കൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, സുരക്ഷിതമല്ലാത്ത ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യാതിരിക്കുക, ഇതൊക്കെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ് നല്ലൊരു സ്നേഹവും അതുപോലെ തന്നെ പരിചരണവും. ഇത്തരത്തിൽ കുട്ടികൾക്ക് സുരക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും ഉള്ള ഒരു അധ്യയന വർഷം കുട്ടികൾക്ക് ലഭിക്കട്ടെ.
1: ജലോപരിതലത്തിലെ ആകർഷണീയതയ്ക്കപ്പുറത്തെ ആഴക്കയം അതവർ ശ്രദ്ധിക്കുന്നതേ ഉണ്ടാവില്ല. ഒറ്റയ്ക്കും കൂട്ടുചേർന്നും പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ മഴക്കാലത്താണേറെയും എന്നതിനാൽ നാം ജാഗ്രത പാലിച്ചേ മതിയാകൂ. മഴക്കാലത്ത് കൂടുതൽ ജാഗരൂകരാകാൻ ഭരണകൂടങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശാനുസരണം എല്ലാ ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകളിൽ കാലവർഷക്കെടുതികൾ നേരിടാൻ പ്രത്യേക യോഗങ്ങൾ ചേർന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന തുടങ്ങിയവ രംഗത്തുണ്ട്.
0: സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഭരണകൂടങ്ങൾ നിഷ്കർഷിക്കാറുണ്ട്. വിദ്യാലയങ്ങളിൽ മഴക്കാലത്തിനു മുമ്പ് ശുചീകരണ പ്രവൃത്തികൾ പൂർത്തിയായി എന്ന് ഉറപ്പാക്കേണ്ടത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ കർത്തവ്യമാണ്. ജില്ലാ സംസ്ഥാന ഭരണകൂടങ്ങളുടെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും പാലിക്കാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും. സ്കൂൾ കെട്ടിടത്തിന്റെ സുരക്ഷ, പ്രത്യേകിച്ച് മേൽക്കൂരയും ചുവരുകളും കാലപ്പഴക്കമേറിയതാണെങ്കിൽ അവ മാറ്റണം. സ്കൂളിന്റെ പരിസരം വൃത്തിയാക്കൽ, അപകടകരമാം വിധം വളർന്നു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റൽ, പരിസരങ്ങളിലൊന്നും ആൾമറയില്ലാത്ത കിണറുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തൽ, അങ്ങനെ പലതും മുതിർന്നവരുടെ ഉത്തരവാദിത്വമാണ്.
3: പുതിയ അധ്യയന വർഷം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ വരെ കാലവർഷക്കെടുതിയിൽ നിന്ന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്.
1: കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനീർ എരവത്ത്.
3: ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മറ്റു വിദ്യാലയങ്ങളും നമ്മുടെ ജില്ലയിൽ ധാരാളമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പലപ്പോഴും വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി നിൽക്കുന്നത് സ്കൂൾ കോമ്പൗണ്ടിലുള്ള അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുമൊക്കെയാണ്. അത്തരം മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റാനും, ഈ മരം തന്നെ അപകടകരമായ അവസ്ഥയിലാണെങ്കിൽ അത് മുറിച്ചു നീക്കാനുമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ വിദ്യാലയത്തിലേക്ക് വരുന്ന വഴികളിലും പരിസരങ്ങളിലുമുള്ള വെള്ളക്കെട്ട് അത് പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിലുള്ള മരാമത്ത് പണികൾ നടത്താൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളിലെ മേലാധികാരികൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവ ചെയ്തിട്ടുണ്ടോ എന്ന് വിദ്യാലയം തുറക്കുന്നതിന് മുമ്പ് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 60 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികളാണ് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലുള്ള സർക്കാർ വിദ്യാലയങ്ങളിൽ മെയിൻ്റെനൻസ് വർക്കിനായിട്ട് ഈ വർഷം നീക്കിവെച്ചിട്ടുള്ളത്. അതുപോലെ പാമ്പുകളുടെ ഉപദ്രവവും പെരുകൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ വിദ്യാലയങ്ങളുടെ പരിസരവും പരിപൂർണമായും കാട് വെട്ടിത്തെളിച്ച് ഇത്തരത്തിലുള്ള പാമ്പ് ശല്യവും മറ്റ് ഇഴജന്തുക്കളുള്ള ശല്യവും ഇല്ലാതാക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വിദ്യാലയങ്ങൾ നടത്താൻ നിർദ്ദേശം കൊടുക്കുകയും അത് നടത്തിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു.
1: ദുരന്തങ്ങളെ നേരിടുന്നതിന് രാഷ്ട്രങ്ങളുടെയും സമൂഹങ്ങളുടെയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്ര സംഘടന സംഘടിപ്പിച്ച ആഗോള സമ്മേളനങ്ങൾ അടിവരയിടുന്നുണ്ട്. 2015

0: ഇംഗ്ലണ്ടിലെ ലോക ദുരന്ത നിവാരണ സമ്മേളനത്തിൽ അംഗീകരിച്ച മാർഗരേഖയുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറിവും വിദ്യാഭ്യാസവുമാണ്. സ്കൂൾ സുരക്ഷ എന്നത് വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്കും തിരിച്ചും കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് ഉൾക്കൊള്ളുന്ന ഒരാശയമാണ്.
1: കുട്ടികൾക്ക് സുരക്ഷിതമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ലക്ഷ്യമിടുന്നത്. ദുരുപയോഗം, അക്രമം, മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ, വാഹനാപകടം എന്നിവയിൽ നിന്ന് സുരക്ഷ, വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും തിരിച്ചും യാത്ര തുടങ്ങിയവയെക്കുറിച്ചുമെല്ലാം സമഗ്രമായി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ 12 വർഷം പൂർത്തീകരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പരിഷ്കരണത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും മുൻകരുതൽ നൽകുന്നു. സ്കൂൾ സുരക്ഷ ഉറപ്പാക്കാൻ വ്യത്യസ്ത പങ്കാളികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നയം കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുന്നുണ്ട്. സ്കൂളുകളുടെ സുരക്ഷയ്ക്കും ഗുണനിലവാരത്തിനും അത് മുഖ്യ പരിഗണന നൽകുന്നു. നയത്തിന്റെ ക്ലോസ് 19 മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്നു.
2: ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു ദർശന രേഖയായാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാണുന്നത്.
0: ദേശീയ അധ്യാപക പരിഷത്ത് കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ,
2: ഈ നയത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കുട്ടിയാണ്. വിദ്യാർത്ഥിയുടെ സമഗ്ര വികസനമാണ് ഇതിന്റെ ലക്ഷ്യം. കേവലം അറിവ് പകർന്നു നൽകുക എന്നുള്ളതല്ല, കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രവും സുരക്ഷിതവുമായും അതേപോലെ തന്നെ സന്തോഷത്തോടെയും പഠിക്കാൻ കഴിയുന്ന വിദ്യാലയ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. വിദ്യാഭ്യാസം ഭയത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയന്ത്രണത്തിലൂടെയോ അല്ലെങ്കിൽ കുട്ടികൾ ഭയക്കുന്ന ശിക്ഷയിലൂടെയോ മുന്നോട്ട് പോകേണ്ടുന്ന ഒന്നല്ല. മറിച്ച് ഓരോ കുട്ടിക്കും അവരുടെ കഴിവുകൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനും അറിവുകൾ പങ്കുവെക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അതേപോലെ തന്നെ തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനും ഒക്കെ അവസരം ലഭിക്കുന്നതാകണം. അതിനായി വിദ്യാലയങ്ങൾ കുട്ടികളോട് സൗഹൃദപരമായ ഇടപെടലുകളും അതേപോലെ തന്നെ അവരെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെയായി കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ പഠന കേന്ദ്രങ്ങളായി മാറേണ്ടതുണ്ട്. കുട്ടികളുടെ മാനസികവും ശാരീരികവും അതോടൊപ്പം വൈകാരികവുമായ സുരക്ഷ ഈ പുതിയ വിദ്യാഭ്യാസ നയം പ്രത്യേകമായി ഉറപ്പു നൽകുന്നുണ്ട്.
0: ഇത്രയും ഓർമ്മപ്പെടുത്തിയതിന് ദൃഷ്ടാന്തവുമുണ്ട്. കുട്ടികളെ കുത്തിക്കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിരവധിയാണ്. ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്കൂളുകളും ചില വാഹന ഡ്രൈവർമാരും കുട്ടികളെ കൊണ്ടുപോകുന്നത് കണ്ടാൽ തലയിൽ കൈവച്ച് പലരും ദൈവത്തെ വിളിച്ചു പോകും. ഇത്തിരി പോന്ന ഓട്ടോറിക്ഷയിൽ, ജീപ്പിൽ, വാനിൽ കുട്ടികളുടെ എണ്ണം അനുവദനീയമായതിലും എത്രയോ ഇരട്ടിയാണ്.
1: വാഹനങ്ങളിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ സുരക്ഷ സ്വന്തം ഉത്തരവാദിത്വമാണെന്ന ഉറച്ച ബോധ്യം ഡ്രൈവർമാർക്കുണ്ടാകണം. മാത്രമല്ല, കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി എന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം. കാൽ തെറ്റി ഒന്ന് വീണാൽ മതിയല്ലോ, പരിചിതമല്ലാത്ത ജലാശയങ്ങളുടെ സമീപത്ത് പോകരുതെന്ന് അവരോട് പറയണം. നീന്തലറിയാവുന്ന മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ തോടുകളിലും കുളങ്ങളിലും പോകരുതെന്ന കാര്യം കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ നനച്ചിരിക്കാതെ വരുന്ന ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാം. കുഞ്ഞുങ്ങൾ ഭാവി ലോക നായകരാണ്. അവരാണ് സ്വപ്നങ്ങളുടെ പുതിയ ആകാശങ്ങൾ സൃഷ്ടിക്കുന്നത്. അവരിലൂടെയാണ് ലോകത്തിന് പുതിയ ദിശാബോധം കൈവരുന്നത്. അതുകൊണ്ട് അവരുടെ പരിപൂർണ സുരക്ഷ പൗരസമൂഹത്തിൽ അർപ്പിതമാണ്. മഴ വന്ന് മാനം തെളിയുമ്പോൾ, കുഞ്ഞിതൾ പൂവുകൾ വിടരുമ്പോൾ അതിനൊത്ത് വിടർന്ന പുഞ്ചിരി തൂകാൻ നമുക്കരികിലുണ്ടാകട്ടെ സുരക്ഷിത ബാല്യങ്ങൾ.
0: ഇന്നത്തെ വാർത്താ ദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന വി കെ സുരേഷ്, അവതരണം വി കെ സുരേഷ്, ശരണ്യ അനൂപ്, തയ്യാറാക്കിയത് നന്ദനൻ കാക്കഞ്ചേരി.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 950,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ

0: ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29th പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3rd മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 1st ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
3: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable

0: sustainable part of India. Any assertions to the contrary are baseless, devoid of, and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
1: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 ലക്ഷവും അഫ്ഗാനിസ്ഥാനിൽ 23 ലക്ഷവും ശ്രീലങ്കയിൽ 13 ലക്ഷവും ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിത ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

FM പ്രധാന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വേറിട്ട് നിൽക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 12 വർഷമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധ ശേഷിയും അടിസ്ഥാന ശക്തിയും വളർച്ച വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ US കരസേനകളുടെ 29-ാമത് ചർച്ചാ പതിപ്പ് ഹവായിൽ പൂർത്തിയായി. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം, സംയുക്ത പ്രവർത്തനക്ഷമത, പൊതുവായ സുരക്ഷാ താൽപര്യങ്ങൾ, സൈനിക സഹകരണം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. ഡൽഹി മാളവ്യ

നഗറിലെ തീപിടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നേഗി എന്ന ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഹോട്ടൽ ഉടമ അറസ്റ്റിലായിരുന്നു. പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീയിൽ ഒപ്പിട്ട് പണം വാങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിൽ രണ്ടു വീടുകൾ ഭാഗികമായി തകർന്നു. രാമന്തളി വില്ലേജിലാണ് വീടുകൾ തകർന്നത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കെ എസ് ഭരത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ടെസ്റ്റ് മത്സരങ്ങളിൽ 7 തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന മത്സരം 2024 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരായിരുന്നു. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എന്ന നിലയിലാണ്.

ങ്ങളിൽ 7 തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന മത്സരം 2024 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരായിരുന്നു. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എന്ന നിലയിലാണ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: എല്ലാ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോത്സവം തൽസമയ പരിപാടിയല്ല. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യഗാനം വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. വിനോദയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജുരി പാടിയ ഗാനം കേൾക്കാം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജിന്റെ സംഗീതം. ഡോക്ടർ എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നരിക്കുനിയിൽ നിന്നും രാജു ഷീന.

0: കാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ചേമഞ്ചേരിയിൽ നിന്നും അനിൽ ആവശ്യപ്പെട്ട ഗാനം. വിളക്കും വെളിച്ചവും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: അടുത്ത ഗാനം കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലേത്. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം, കെ പി ഉദയഭാനു പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പേരാമ്പ്ര വാലിയക്കോട് നിന്നും അമ്മദ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഗാനോത്സവത്തിൽ അടുത്തതായി ഒ എൻ വിയുടെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊയിലാണ്ടിയിൽ നിന്നും സ്മിത.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: വണ്ടൂരിൽ നിന്നും സൗദാമിനി രവീന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം മയിലാടും കുന്ന് എന്ന ചിത്രത്തിനു വേണ്ടി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, പി ലീല പാടിയത്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: കൂട്ടാലിടയിൽ നിന്നും ദേവി ആവശ്യപ്പെട്ട ഗാനം ഹണി ബി ടു എന്ന ചിത്രത്തിൽ അൻവർ സാദത്ത്, റിമി ടോമി, അഫ്സൽ എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: അടുത്ത ഗാനം ജയിൽ എന്ന ചിത്രത്തിൽ നിന്ന്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജിന്റെ സംഗീതം, എ എം രാജ പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മഞ്ചേരി കരിക്കാട് നിന്നും ശങ്കരൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: അടുത്ത ഗാനം ചട്ടക്കാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പുതിയ നിരത്തു നിന്നും ഇന്ദു രമേശ്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: സുജാത എന്ന ചിത്രത്തിനു വേണ്ടി ഹേമലത പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വേങ്ങേരിയിൽ നിന്നും സുരേന്ദ്രൻ, ശശികല, ശിശിൻ, ശിശിര, സോനു, സാരംഗ്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. മധുരം തിരുമധുരം എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയിരിക്കുന്നു ജയചന്ദ്രൻ. ഈ ഗാനം കാത്തിരിക്കുന്നു മോഹൻദാസ്, ചെമ്പ്രക്കാട്ടൂർ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: കൊല്ലത്ത് നിന്നും സജി ആവശ്യപ്പെട്ട ഗാനം, പൂവച്ചൽ ഖദറിന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം, മരുപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയത്.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷിൻ്റെ സംഗീതം ചിത്രപാടിയത്. ധ്രുവം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നടുവണ്ണൂരിൽ നിന്നും സുമതി.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അടുത്ത ഗാനം കേൾക്കാം. മൂടുപടം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബാലുശ്ശേരിയിൽ നിന്നും ചിത്ര.

0: ഇതോടെ ഗാനോത്സവം സമാപിക്കുന്നു.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.

0: The Board of Control for Cricket in India, BCCI, today announced Team India's 16-member T20 international squad for the tours of England and Ireland. Shreyas Iyer has been appointed as India's new T20I captain, replacing Surya Kumar Yadav. Moreover, Tilak Verma has been named as vice-captain. BCCI has also included young sensation Vaibhav Suryavanshi in the squad for the first time, following his great IPL 2026 season scoring highest runs. Prince Yadav has also been added to the squad. The team was announced after a meeting of Team India's Men's Selection Committee, led by Chief Selector Ajit Agarkar and BCCI Secretary Devajit Sekhia, for deciding the squad for the tours of Ireland and England and the Asian Games in Japan, as well as India A's tour of Sri Lanka multi-day games at the BCCI headquarters in Mumbai today. India will face Bangladesh in the final of the SAF Football Women's Championship at Madgaon, Goa today. The match will be held at 6:30 p.m. Earlier, India secured its place in the final by defeating Bhutan 1-0 in the semi-finals. India has won this title 5 times so far. In hockey, India will face host Japan in the final of the Men's Under-18 Asia Cup 2026 in Takamigahara in Japan today. The match will start at 3:30 p.m. IST. Earlier, India beat its arch rival Pakistan 5-3 in the second semi-final in a high-scoring contest. An Indian benchmark indices extended their losing streak into the second consecutive week, weighed down by persistent global headwinds. The Reserve Bank of India's supportive liquidity measures and currency stability initiatives provided some support to market sentiment, but a downward revision in growth projections dampened investor confidence. During the week, the 30 share Sensex at BSE lost 533 points to close at 74,243. And now, before we end the bulletin, the headlines once again. Prime Minister Modi holds meeting with his Economic Advisory Council to further boost India's economic growth. RBI simplifies rules for FPIs in government securities to make investment in India easier. External Affairs Minister Dr. S. Jayashankar to hold talks with Nepal Foreign Affairs Minister Shishir Khanal in New Delhi this evening. CBSE extends last date for submission of applications for verification of marks and re-evaluation till tomorrow. In Punjab, at least 9 people killed after a vehicle collides with a truck on Firozpur Fazilka Road this morning. IMD issues red alert for heavy rainfall over Keralam and Mahi till tomorrow. And in cricket, Shreyas Iyer replaces Surya Kumar Yadav as India's new T20I captain, Vaibhav Suryavanshi included in squad for first time. And with that, we end the midday news. Agashavani.
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 39-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
2: ആൺകുട്ടികൾ കള്ളന്മാരാകുന്ന, പെൺകുട്ടികൾ വേശ്യകളാകുന്ന ഒരു നശിച്ച കാലത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് കൊലപാതകയായി, സോണിയ എന്ന പെൺകുട്ടി വേശ്യയുമായി. രണ്ടുപേരും നിയമലംഘനം നടത്തിയത് സ്വാർത്ഥലാഭത്തിന് വേണ്ടിയായിരുന്നില്ല. ഒന്നല്ല രണ്ടുപേരെ നിക്കോവ് വെട്ടിവീഴ്ത്തിയത് ആ നശിച്ച കാലം മാറി പുതിയ പ്രഭാതം ഉദിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രഭാതവും സന്ധ്യയും അറിയാതെ മനപ്പീഡയിൽ മരണവക്തൃത്തോളം എത്തി രക്തം ചിന്തിയ റസ്കോൾനിക്കോവ്. അവസാനം അയാൾ ആശ്വാസം തേടിയെത്തുന്നത് തന്നെപ്പോലെ സ്വയം നശിക്കേണ്ടി വന്ന സോണിയയുടെ അടുത്തും ചെയ്തതെല്ലാം വിളിച്ചു പറയാനായി. നിക്കോവിന് മുൻപ് ഉന്നം തെറ്റി കൊല്ലേണ്ടി വന്ന രണ്ടാമത്തെ ആൾ ലിസവറ്റ സോണിയയുടെ ആത്മമിത്രമായിരുന്നുവെന്ന് അപ്രതീക്ഷിതമായാണ് അറിഞ്ഞത്. രഹസ്യങ്ങളുടെ ഹൃദയവാതിൽ തുറന്നും ചാരിയും അങ്ങനെ നിക്കോവ് സോണിയയ്ക്ക് മുന്നിൽ. നിക്കോവിൻ്റെ അനിയത്തിയെ തേടിയെത്തിയ സ്വിറ്റ്സർലോഗ് തൊട്ടടുത്ത മുറിയിൽ ചെവി വട്ടം പിടിച്ചിരിക്കുന്നത് അവരറിയുന്നില്ല.

0: ഇന്ന് ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ചു. എൻ്റെ അമ്മയെയും അനിയത്തിയെയും അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
1: എന്തുകൊണ്ട്?
0: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
1: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
0: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം. മറ്റൊന്നും അറിയില്ല. ഒരേ ലക്ഷ്യമാണ് നമ്മുടേത്. സോണിയ, നീ എന്തു പറഞ്ഞാലും മറ്റുള്ളവരാരും അത് മനസ്സിലാക്കില്ല. ഞാൻ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വന്നത്.
1: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
0: നിനക്കത് പിന്നീട് മനസ്സിലാകും. നീയും അപ്രകാരം ചെയ്തവളല്ലേ? നീയും നിയമലംഘനം നടത്തി. നീയും പാപം ചെയ്തു, കരുണ കാണിച്ചു. നീ സ്വന്തം ജീവിതത്തിൽ കൈവച്ചു, ഒരു ജീവിതം നശിപ്പിച്ചു. സ്വന്തം ജീവിതം. എല്ലാം ഒന്നു തന്നെ.
1: എന്താണ് ഈ പറഞ്ഞു വരുന്നത്?
0: അറിവിന്റെയും ധാർമ്മികതയുടെയും ഭക്തിയുടെയും ലോകത്ത് ജീവിക്കേണ്ടവളായ നീ തെരുവിൽ ചെന്നെത്തി. ഈ നില തുടർന്നാൽ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ എന്നെ പോലെ നിന്റെയും സമനില തെറ്റും. അതുകൊണ്ട് നമ്മൾ ഒരേ പാതയിലൂടെ ഒന്നിച്ചു പോകണം. നമുക്ക് പോകാം.
1: എന്തിനു വേണ്ടിയാണിതെല്ലാം?
0: എന്തിനു വേണ്ടിയാണെന്നോ? നിനക്കിതുപോലെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ നീ ശ്രമിക്കണം. സോണിയ, നോക്കൂ, കുട്ടികളെ പോലെ കരയരുത്. ഒന്നിൽ നിന്നും ഒളിച്ചോടരുത്. ദൈവം അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. എങ്കിലും
1: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: സംഭവ്യമായ കാര്യങ്ങൾ. അവരാണെങ്കിൽ ഒരു ക്ഷയരോഗി. സമനില തെറ്റിയ അവരങ്ങ് പോയാൽ ആ കുട്ടികളുടെ ഗതി എന്താവും? പോലങ്കിക്കൊന്നും സംഭവിക്കില്ലെന്നോ? കഷ്ടം.
1: ഒന്നും സംഭവിക്കില്ല.
0: സംഭവിക്കില്ലെന്നോ? ഈ തെരുവിൽ സ്വന്തം കുഞ്ഞുങ്ങളെ യാചിക്കാൻ വിടുന്ന അമ്മമാരെ നീ കണ്ടിട്ടില്ലേ? ഈ അമ്മമാർ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
1: അതുപോലെയല്ല അവർ.
0: അത് നിന്റെ തോന്നലാണ്. നോക്ക് സോണിയ, കുട്ടികൾക്ക് ഇവിടെ കുട്ടികളായി ജീവിക്കാനാവില്ല. 7 വയസ്സാകുമ്പോഴേക്കും അവർ തിന്മ നിറഞ്ഞവരായി മാറുന്നു. ആൺകുട്ടികൾ കള്ളന്മാരാകുന്നു. പെൺകുട്ടികൾ വേശ്യകളായി മാറുന്നു.
1: ഒന്ന് നിർത്താമോ?
0: നിനക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രതിബിംബങ്ങളാണ്. അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ക്രിസ്തുദേവൻ നമ്മളോട് ആജ്ഞാപിക്കുന്നു. ഭാവിയിൽ മനുഷ്യകുലം നിലനിൽക്കേണ്ടത് അതിലൂടെയാണ്. പക്ഷേ
1: ദൈവമേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയില്ലല്ലോ.
0: എന്താണ് ചെയ്യേണ്ടതെന്നോ? തകർക്കപ്പെടേണ്ടവയെല്ലാം തല്ലി തകർക്കുക എന്നേക്കുമായി. എന്നിട്ട്

0: യാതനകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുക. എന്താ നിനക്ക് മനസ്സിലായില്ലേ? ആ പിന്നീടത് നിനക്ക് മനസ്സിലാകും.
1: എപ്പോൾ എപ്പോൾ എനിക്കത് മനസ്സിലാകും?
0: ഉടൻ ഉടൻ തന്നെ. സ്വാതന്ത്ര്യവും അധികാരവും എല്ലാറ്റിനുമുപരി അധികാരം. വിറകൊള്ളുന്ന നിസ്വരായ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം, അധികാരം, അതാണ് ലക്ഷ്യം. അതോർക്കുക, അതാണ് എന്റെ വിടവാങ്ങൽ സന്ദേശം.
1: പതിതരായ മനുഷ്യരുടെ സ്വാതന്ത്ര്യം, അധികാരം.
0: ഒരുപക്ഷെ സോണിയ, നീയുമായുള്ള എന്റെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കാം ഇത്. ഞാൻ നാളെ വരുന്നില്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ ഈ വാക്കുകൾ ഓർക്കുക. കുറച്ചുകാലം കഴിയുമ്പോൾ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അഥവാ നാളെ ഞാൻ വരികയാണെങ്കിൽ ലിസവറ്റയെ കൊന്നതാരാണെന്ന് നിനക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു.
1: എന്ത്? നിങ്ങൾക്കറിയാമോ ആരാണ് അവളെ കൊന്നതെന്ന്?
0: എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പറയാം.
1: ആരാണ്, ആരാണ് അവളെ കൊന്നത്? പറയൂ, പറയൂ നിക്കോ.
0: നിന്നോട്, നിന്നോട് മാത്രം ഞാനത് പറയാം. നിന്നെ ഞാൻ അതിനായി തിരഞ്ഞെടുത്തു. നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, നിന്നോടത് പറയാൻ വേണ്ടി മാത്രം. ഇത് കേൾക്കാനായി നിന്നെ ഞാൻ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. അച്ഛൻ നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് ലിസവറ്റ ജീവിച്ചിരുന്നു. ഞാൻ ആ കാര്യം ആലോചിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ആ എനിക്ക് നീ കൈ തരണ്ട, വിട തരൂ നാളെ വരേക്കെങ്കിലും.
1: ലിസവറ്റെ കൊന്നതാരാ? നിങ്ങളാണോ? അത് നിങ്ങളാണോ നിക്കോ? പറയൂ, ലിസവറ്റെ ആരാ കൊന്നത് നിക്കോ?

ഞാൻ സിഡ്രി ഗെയ്ലോ. ദൈവമാണ് എന്നെ ഈ മുറിയിൽ കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ ആ മുറി ഒഴിഞ്ഞു കിടക്കാനും ഞാനതിൽ വാടകയ്ക്ക് താമസിക്കാനും ഒരു കൊലപാതക രഹസ്യം ഒളിഞ്ഞു നിന്ന് കേൾക്കാനും അവസരമുണ്ടാകുമായിരുന്നോ?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 39-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ഇന്ന് ഗുലാം അലി ആലപിച്ച ഗസലുകൾ കേൾക്കാം.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 3 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ബ്രോഡാഡി എന്ന ചിത്രത്തിൽ എവുജിൻ ആൻ ആമി എന്നിവർ പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ദീപക് ദേവ്.

കോബ്ര എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാലും ശ്രീകാന്ത് ഹരിഹരനും പാടിയത്. ഗാനരചന വിനായക ശശികുമാർ, സംഗീതം AR റഹ്മാൻ.

0: Bharat Khera, Secretary, Ministry of Micro, Small and Medium Enterprises, on major reforms and initiatives for the growth and empowerment of MSMEs. Interviewer was Arjun J. Chaudhary. This program was produced and presented by the News Services Division of Akashvani.
1: विशेष श्रृंखला मोदी सरकार के 12 साल के अंतर्गत अभी आप सुन रहे थे सूक्ष्म लघु और मध्यम उद्यम मंत्रालय के सचिव भरत खेड़ा के साथ विशेष साक्षात्कार कर रहे थे अर्जुन जे चौधरी। ये कार्यक्रम आकाशवाणी के समाचार सेवा प्रभाग द्वारा प्रस्तुत किया गया। इसे आप हमारे मोबाइल ऐप न्यूज ऑन AIR और यूट्यूब चैनल न्यूज ऑन AIR ऑफिशियल पर भी सुन सकते हैं।
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം
6: പറയൂ.
5: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
6: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
5: എങ്ങനെ ചെയ്യേണ്ടത്?
6: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
5: അത് ശരി, മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
6: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
5: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
6: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ജാനം സംജാ കരോ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും സംഘവും പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയമാനതോഴി എന്ന ചിത്രത്തിൽ ഹരിഹരനും സുജാതയും പാടിയത്.

അടുത്ത ഗാനം ഗജിനി എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയത്. ഗാനരചന താമരെ, സംഗീതം ഹാരിസ് ജയരാജ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
2: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിൻ്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു.

0: വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
1: ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിസ്ഥിതി ദിനാചരണം ADM CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ മഞ്ചേരിയും ലക്സോൺ ടാറ്റ മലപ്പുറവും ഹരിത കേരള മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയും തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിവിധ വകുപ്പ് ജീവനക്കാരും സീനിയർ ചേംബർ ലക്സോൺ ടാറ്റ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ 627 ഇലക്ട്രിക് കാറുകൾ വിറ്റഴിച്ചതിന്റെ ഭാഗമായി 627 വൃക്ഷത്തെ നടുന്ന ഉദ്യമത്തിന്റെ തുടക്കമാണ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പൂക്കോട്ടൂർ PKMIC സ്കൂൾ പരിസരത്ത് വൃക്ഷത്തെ നട്ടുകൊണ്ട് നിർവഹിച്ചു. പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസ കോടാലി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റിജുല പയത്തൊടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന് ജില്ലാതല ഉദ്ഘാടനം പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അലിപ്പറ്റ ജമീല നിർവഹിച്ചു. ജില്ലയിലെ അക്ഷയ സംരംഭകർക്കുള്ള പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ജില്ലാ പഞ്ചായത്തും അക്ഷയ ജില്ലാ ഓഫീസും സംയുക്തമായി ഭാവിയിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർ യൂസറ മുഹമ്മദ് സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിന് അസിസ്റ്റന്റ് പ്രോജക്ട് കോർഡിനേറ്റർ TS അനീഷ് കുമാർ നേതൃത്വം നൽകി. ഭാരത സെൻസസ് 2027 മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മഞ്ചേരി നഗരസഭയിൽ ചാർജ് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സെൻസസ് നടപടികൾ കൃത്യതയോടെയും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങളും സാങ്കേതിക പരിശീലനവുമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. വരാനിരിക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ഘട്ടങ്ങളിലായി പരിശീലനങ്ങൾ നൽകുന്നത്. ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പ്രവേശനോത്സവ പരിപാടികളിൽ പങ്കെടുത്തത്. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസലു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ CISF, ദേശീയ ദുരന്ത നിവാരണ സേന, എയർപോർട്ട് അതോറിറ്റി, എയർപോർട്ട് ഫയർ വിംഗ് എന്നിവ സംയുക്തമായി ദുരന്ത നിവാരണത്തിനായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രകൃതി അനുബന്ധ ദുരന്തങ്ങളുടെയും മറ്റും തയ്യാറെടുപ്പുകൾ വിലയിരുത്താനാണ് മോക് ഡ്രിൽ ഒരുക്കിയത്. മോക് ഡ്രിൽ ആംബുലൻസ്, CISF, NDRF, എയർപോർട്ട് അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, റവന്യൂ തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ മോക് ഡ്രിലിന്റെ ഭാഗമായി. CISF കരിപ്പൂർ കമാൻഡന്റ് ജിതേന്ദ്ര സിംഗ് രാത്തോർ, എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ്, NDRF പ്രതിനിധി CM സുജിത് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു മോക് ഡ്രിൽ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി ആരംഭിക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ആവേശം ജില്ലയിൽ അലയൊലി തീർക്കുകയാണ്. എങ്ങും ഇഷ്ട ടീമുകളുടെയും കളിക്കാരുടെയും ബോർഡുകളും ബാനറുകളും ഉയർന്നു തുടങ്ങി. കാൽപ്പന്ത് ആവേശത്തെ വാനോളമുയർത്തി വണ്ടൂരിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ അർജന്റീന ബ്രസീൽ പോരാട്ടം സംഘടിപ്പിച്ചു. പ്രായ വ്യത്യാസമില്ലാതെ വനിതകൾ മൈതാനത്തിറങ്ങിയ ആവേശ പോരാട്ടത്തിൽ അർജന്റീന ജേതാക്കളായി. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീൽ ഉദ്ഘാടനം ചെയ്തു. പ്രായത്തിന്റെ അതിർവരമ്പുകളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് വണ്ടൂരിലെ അമ്മമാരും സഹോദരിമാരും മൈതാനത്തിലേക്ക് കാൽപന്തുമായി ഇറങ്ങിയത്. CDS പ്രസിഡന്റ് M അൻഷിതയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിന്റെ വരവറിയിക്കാൻ ഇതിലും മികച്ചൊരു തുടക്കം വേറെയില്ലെന്ന് കളി കാണാനെത്തിയവർ അഭിപ്രായപ്പെട്ടു.
0: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M സുരേഷ് ബാബു.

ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:40 നിയമസഭാ നടപടികളുടെ വാരാന്ത്യാവലോകനം. 6:50 വയലും വീടും, മഴക്കാലത്തെ കന്നുകാലി പരിചരണം, ഡോക്ടർ KM ജെറീഷ് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 നാടകം വീട് നഷ്ടപ്പെട്ടവൻ്റെ വീട്, രചന രവി കുന്നുമ്മൽ, സംവിധാനം സി കൃഷ്ണകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണി. ലോക ബ്രെയിൻ ട്യൂമർ ദിനാചരണവും നൂതന ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ പ്രേംകുമാർ എസ് പങ്കെടുക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി.

നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആൻസി ജോർജ്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ഇടശ്ശേരിയുടെ കവിത കറുത്ത ചെട്ടിച്ചികൾ ആലപിക്കുന്നത് ഡോക്ടർ സി വി ജിഷാമേരി. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, വഴികൾ, യാത്രികർ. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ അഷ്കർ ഷെഫിക് ടി കെ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാള പ്രേതം. 7:45 മെയിൽ ബോക്സ്, 7:55 ഇളയ നില. എട്ട് കഥാനേരം, ടി പത്മനാഭൻ എഴുതിയ കഥ അച്ഛൻ. 8:45 സുവർണമലരുകൾ. 9 മണിക്ക് റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 9:30 ഓർമ്മകളുടെ സംഗീതം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 സമൂഹഗാനം. തുടർന്ന് നാടകഗാനങ്ങൾ. 2:30 ഗസൽ. വൈകിട്ട് 4:45 6:40 രാത്രി 8 മണിക്കും 8:40 ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം. ആറ് മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും. 7:20 കമ്പോളവില വാരാന്ത്യാവലോകനം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവേഴ്സ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ. 9:30 അക്ഷരസൗരഭം സാഹിത്യ പരിപാടി. 10 മണിക്ക് രവിവാസരീയ അഖിൽ ഭാരതീയ സംഗീത് സഭ. 11 മണിക്ക് ലളിതഗാനം. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: दलस्य निर्णयार्थम् एषा सभा आयोजिता इति वार्ता।
1: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃക ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
6: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ഡിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു.

0: വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMOയുടെ റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16 ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1st ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1st ഇന്നിംഗ്സിൽ 3 നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 നീളമുള്ള പാലം 42 വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 വീതിയുള്ള പുതിയ പാലത്തിൽ 8 വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4-5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും കെ രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ 1 കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്

0: സെമിഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6 കഴിഞ്ഞ 40 മിനിറ്റ്.
2: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ധവളപത്രവും നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയും. ഭരണപ്രതിപക്ഷ വാക്പോരുമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം. റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സോഫിയ ഡാനിയൽ. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ധവളപത്രം തന്നെയായിരുന്നു. സംസ്ഥാനത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം വ്യാഴാഴ്ചയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വച്ചത്. സംസ്ഥാനത്തിന്റെ ധനാരോഗ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്ന ധവളപത്രത്തെ പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തു. റവന്യൂ വരവിന്റെ 77% ശമ്പളത്തിനും പെൻഷനും മറ്റുമായി ചെലവഴിക്കുമ്പോൾ മൂലധന ചെലവ് 1.3% മാത്രമാണെന്നാണ് ധവളപത്രത്തിലുള്ളത്. പലിശ അടവുകൾക്ക് റവന്യൂ വരുമാനത്തിന്റെ 20.9% മാറ്റിവയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കം 48,733 കോടി കുടിശികയുണ്ട്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയിൽ എത്തിയതെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% ദേശീയ ശരാശരിയേക്കാൾ 7% കൂടുതലുമാണ് സംസ്ഥാനത്തിന്റെ കടം. ശമ്പളത്തിനായി 39,904 കോടി, പെൻഷനുവേണ്ടി 27,855 കോടിയും പ്രതിവർഷം മാറ്റിവെക്കുമ്പോൾ പലിശ അടവിന് മാത്രമായി 29,138 കോടി മാറ്റിവയ്ക്കണം. ഇവയെല്ലാം കൂടി 96,927 കോടിയാണ് ഒരു വർഷം നിർബന്ധിത ചെലവ്. വികസന ചെലവുകളായ വിദ്യാലയങ്ങൾ, ആശുപത്രി, ഉൽപാദനക്ഷമമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി 1.3% മാത്രമാണ് മാറ്റിവെക്കുന്നത്. കടമെടുക്കുന്ന പണം മൂലധന വികസനത്തിനല്ല വിനിയോഗിക്കുന്നതെന്നും വായ്പയെടുത്ത് ദൈനംദിന ചെലവുകൾ നടത്തുകയാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് പൂർണമായും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. കിഫ്ബിക്ക് 21,000 കോടിയുടെ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ 7-8% വരെ പലിശ നിരക്കിൽ വായ്പ എടുത്തപ്പോൾ കിഫ്ബി 9-9.56% വരെയുള്ള ഉയർന്ന പലിശ നിരക്കിലാണ് വായ്പകൾ സ്വീകരിച്ചതെന്നും ധവളപത്രം സൂചിപ്പിക്കുന്നു. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് 48,733 കോടി രൂപയുടെ കുടിശിക ബാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 5 കൊണ്ട് ഇരട്ടി നഷ്ടത്തിലായി. KCB, KSRTC, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 72,851.2 കോടിയായി. സാമൂഹ്യ സേവനങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ജലവിതരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം എന്നിവയ്ക്ക് സർക്കാർ നൽകുന്ന വിഹിതം 53.78% നിന്നും 30.68% വെട്ടിക്കുറച്ചു. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രമാക്കണം. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ചൈന മാതൃകയിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വരുമാനങ്ങളും വായ്പകളും വായ്പാ തിരിച്ചടവുകളും ചേർത്ത് സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് രൂപീകരിക്കണം. കിഫ്ബി നിലനിർത്തണോ എന്ന് ആലോചിക്കണം. KCBയിൽ പ്രൊഫഷണലായ ചെയർമാൻമാരെ 5 നിയമിക്കണം. പെൻഷൻ ആധാർ അധിഷ്ഠിത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകണം. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാക്കി ആശയവിനിമയം ദൃഢമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം കിഫ്ബി വരുമാനമില്ലാത്ത സമാന്തര സർക്കാരാണെന്നും സർക്കാരിന് 56,000 കോടിയുടെ സംയുക്ത ബാധ്യതയുണ്ടെന്നും പദ്ധതി വിഹിതത്തിലും ക്രമക്കേടുണ്ടെന്നുമുള്ള രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. കിഫ്ബി അനുമതി നൽകിയ പദ്ധതികൾക്കായി 35,000 കോടി കണ്ടെത്തണം. ഇതുകൂടിയായതോടെ കിഫ്ബിയിൽ സർക്കാരിന്റെ ബാധ്യത 56,000 കോടിയാകും. കിഫ്ബിയിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നിലവിലില്ല. CAGയുടെ ഓഡിറ്റ് പരിധിക്ക് വെളിയിലാണ് പ്രവർത്തിക്കുന്നത്. 2026 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കിഫ്ബിയുടെ ആകെ വരവ് 74,171 കോടിയാണ്. ഇതിൽ 26,497 കോടി സർക്കാർ വിഹിതമാണ്. പദ്ധതികളിൽ നിന്നുള്ള തിരിച്ചടവായി 3,700 കോടിയും മറ്റ് വരുമാന

മാർഗങ്ങളിലൂടെ 1920 കോടി രൂപയും ലഭിച്ചു. ബദൽ നിക്ഷേപ ഫണ്ട് സ്വരൂപിക്കാൻ രൂപീകരിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന ഉപസ്ഥാപനത്തിന് ഫണ്ടുകളൊന്നും സമാഹരിക്കാനായില്ല. കിഫ്ബി പ്രതിവർഷം നൽകുന്ന 2.17 കോടിയുടെ കമ്മിറ്റ്മെന്റ് ചാർജ് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നും ധവളപത്രത്തിൽ പറയുന്നു. അതിനാൽ കിഫ്ബിയെ ധനകാര്യ വകുപ്പിന്റെയും ബജറ്റിന്റെയും കീഴിൽ കൊണ്ടുവന്ന് CAGയെ ഉപയോഗിച്ച് പെർഫോമൻസ് ഓഡിറ്റ് നടത്തണമെന്ന് ധവളപത്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് പ്രതിപക്ഷത്തു നിന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ എതിർപ്പ് ഉന്നയിച്ചു. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന ശ്രീ ബാലഗോപാലിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ധവളപത്രത്തിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി K. മുരളീധരനും മുഖ്യമന്ത്രി V. D. സതീശനും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. ധവളപത്രം പ്രതിപക്ഷത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണെന്നാണ് മുഖ്യമന്ത്രി V. D. സതീശൻ മറുപടിയിൽ പറഞ്ഞത്. കൂടാതെ BJP ജയിച്ച കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ വോട്ടിംഗ് കണക്ക് നിരത്തി പ്രതിപക്ഷത്തിന് മറുപടിയും നൽകി. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസോടെയാണ് 3-ാം തീയതി സഭ ആരംഭിച്ചത്. നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ വാക്കൌട്ട് നടത്തി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3000-ത്തോളം പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലം മാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും ന്യായം അനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പരത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയതായിരുന്നു മറ്റൊരു പ്രത്യേകത. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ സംഘടിപ്പിക്കും. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസെപ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിയമസഭയിൽ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, വേനൽ ചൂടിന്റെ തീക്ഷ്ണതയിൽ നിന്നും പുതുമഴയുടെ കുളിർമയിലേക്കും പിന്നീട് പെരുമഴയിലേക്കും കാലാവസ്ഥ മാറുമ്പോൾ കന്നുകാലികളുടെ പരിപാലനത്തിൽ നമ്മുടെ ക്ഷീര കർഷകർ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് മഴക്കാലത്തെ കന്നുകാലി പരിചരണത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരാനായി കൂടെയുള്ളത് വെറ്റിനറി സർജൻ ഡോക്ടർ KM ജെറീഷാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ഈ മഴക്കാലം എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം പാലിന്റെ ഉൽപ്പാദനം കൂടുതൽ ഉണ്ടാവുന്നൊരു സമയമായതുകൊണ്ട് അവർക്കൊരു സന്തോഷത്തിന്റെ സമയമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ തൊഴുത്തിൻ്റെ വൃത്തിയടക്കം, അതുപോലെ തന്നെ പല രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ തൊഴുത്തിൻ്റെ വൃത്തിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
1: ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം ഒരു നല്ല പാൽ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്. കാരണം പശുക്കൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെല്ലാം സങ്കരയിനം പശുക്കളാണുള്ളത്. സങ്കരയിനം പശുക്കൾക്കെല്ലാം കുറച്ചുകൂടി തണുത്ത ക്ലൈമറ്റാണ് അവരുടെ പാലുൽപാദനത്തിനും അവരുടെ പ്രൊഡക്ഷൻ കൂടുന്നതിനുമൊക്കെ ഏറ്റവും നല്ല കാലം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ മഴക്കാലം പല രോഗങ്ങളുടെയും വലിയ ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ തൊഴുത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു ശുചിത്വം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം, വേനൽക്കാലത്ത് നമ്മൾ ഈ തൊഴുത്തിൻ്റെ മേൽക്കൂരകളൊന്നും കൃത്യമായിട്ട് പരിപാലിച്ച് പോന്നിട്ടുണ്ടാവില്ല. പക്ഷെ മഴ പെയ്യുമ്പോൾ നമുക്ക് ചോർന്നൊലിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കണമെന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ തൊഴുത്തിൻ്റെ തറ നല്ല കുഴികളും വിള്ളലുകളും ഒന്നും ഇല്ലാതെ നന്നായി കോൺക്രീറ്റ് ചെയ്ത് നികത്തണം. നമ്മൾ പറയുന്നത് സാധ്യമെങ്കിൽ റബ്ബർ മാറ്റ്, പശുവിന് വളരെ കംഫർട്ടായിട്ടുള്ള റബ്ബർ മാറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ജൈവമാലിന്യങ്ങൾ നമ്മൾ നീക്കിയ ശേഷം അണുനാശിനികൾ ഉപയോഗിച്ച് തൊഴുത്ത് നിത്യവും കഴുകി വൃത്തിയാക്കുകയും വേണം.
0: ഇപ്പോൾ സാർ പറഞ്ഞില്ലേ റബ്ബർ മാറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം? അപ്പോൾ അതെന്തായാലും നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ വൃത്തിയാക്കുന്നത്. അപ്പോൾ അതിലെന്തായാലും ഈർപ്പത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് അതൊരു രോഗങ്ങൾക്കൊക്കെ സാഹചര്യമല്ലേ അത്?
1: പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾക്ക് കുറച്ചും കൂടെ പശുവിൻ്റെ കംഫർട്ട്, കുളമ്പിൻ്റെ കംഫർട്ട് വളരെ പ്രധാനമാണ് പാലുൽപാദനത്തിൽ. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ എന്ന രീതിയിൽ നമുക്ക് ഈ കാര്യത്തെ കാണാം.
0: കാലി വളർത്തൽ എന്ന് പറയുന്നതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ തൊഴുത്തിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ നല്ല സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക, നമ്മുടെ ജോലി ആയാസകരമാക്കുക, അതിനുവേണ്ടി നമ്മൾ കൂടുതലും യന്ത്രവൽകൃത മേഖലയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കറവ യന്ത്രങ്ങളടക്കം, ഫാനടക്കം, എല്ലാ സൗകര്യങ്ങളും നമ്മൾ പശുവിന് ഒരുക്കി കൊടുക്കാറുണ്ട്. വൈദ്യുതിയുടെ ഉപഭോഗം അവിടെ വരുന്നുണ്ട്. അപ്പം ഈ മഴക്കാലത്ത് നമ്മൾ അക്കാര്യത്തിലും കൂടെ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതിൻ്റെ ആവശ്യമില്ലേ?
1: ഇത് വളരെ പ്രധാനമാണ്. കാരണം കേരളത്തിൽ വൈദ്യുതി ഷോക്ക് മൂലം കർഷകർ മരിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ, ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുമെങ്കിലും ഇലക്ട്രിക്കൽ പാർട്ട് വരുമ്പോൾ അത് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു കണക്ഷൻ എന്ന രീതിയിൽ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പുതിയ ഫാമുകളെല്ലാം GI ഉപയോഗിച്ചാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അതിൻ്റെ തീറ്റത്തൊട്ടിയാണെങ്കിലും എല്ലാ ആ ഭാഗങ്ങളിലെല്ലാം കൂടുതൽ ഇരുമ്പ് ഉപയോഗിച്ചാണ്, കൂടുതൽ GI ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിനും അതേപോലെ തന്നെ ഉടമയ്ക്കും ഷോക്ക് അടിക്കാനുള്ള വലിയൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിന് എന്തൊക്കെയാണോ നിഷ്കർഷിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ഒരു ട്രെയിൻഡായിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനെ ഉപയോഗിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനമാണ്.
0: അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്.
1: യെസ്, തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് തൊഴുത്തിൻ്റെ കൂരയുടെ കാര്യം. കാരണം നമ്മൾ വേനലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, അപ്പം ലീക്കേജ് വരുമ്പോൾ, പെട്ടെന്ന് ലീക്കേജ് വരുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. രണ്ടാമത്തെ ഈ കാര്യവും വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ്.
0: സാധാരണ ഒരു ഫാം സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തൊഴുത്തുണ്ടാക്കുമ്പോൾ കൂടുതൽ എയർ സർക്കുലേഷനുള്ള ഇത് നോക്കിയിട്ടാണല്ലോ നമ്മൾ വെക്കാറുള്ളത്. അന്നേരം ഈ മഴക്കാലത്ത് ശക്തമായ കാറ്റടിക്കുന്നത് അതിനെ ബാധിക്കാറില്ലേ?
1: കാറ്റ് നമുക്കൊരു പ്രയാസമുള്ളതാണ്. പക്ഷേ അതിന് നമ്മളുടെ കേരള ക്ലൈമറ്റിൽ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ നമ്മൾ വിൻഡ് ബ്രേക്കേഴ്സ് ഒക്കെ വെക്കാറുണ്ട്. വലിയ മരങ്ങൾ കാറ്റിനെ തടയാൻ വേണ്ടിയിട്ട് ആ ഡയറക്ഷനിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്.
0: ഇപ്പോൾ സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു

0: ഒരുപാട് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ഈ മഴക്കാലത്ത് എങ്ങനെയായിരിക്കണം ഒരു കറുവപ്പശുവിനെ സംരക്ഷിക്കേണ്ടത്?
1: കറവപ്പശു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളും തുടങ്ങാം. ഇപ്പോൾ കിടാവുകൾ ജനിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കാം. ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ജനിച്ച ഉടനെ തന്നെ അവർക്ക് ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിൽ അവരുടെ ശരീരത്തിന് ചില പരിമിതികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ചൂട് നിലനിർത്താനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് നമുക്ക് തറയിൽ മൊത്തം വൈക്കോൽ വിരിച്ച് ഉണക്കമുള്ള തറയായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കൂട്ടിൽ നല്ല മതിയായിട്ടുള്ള വായു സഞ്ചാരം ഉണ്ടാവണം. അതുപോലെ തന്നെ കിടാക്കളെ ഒരുമിച്ചാണ് നമ്മൾ പാർപ്പിക്കുന്നതെങ്കിൽ മൊത്തത്തിലൊരു ക്രൗഡഡ് ആവാതെ അവർക്ക് ആവശ്യമായ ഒരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് തണുപ്പ് വളരെയധികമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇൻകാൻഡസൻ്റ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ബൾബുകൾ സജ്ജമാക്കിയിട്ട് നല്ല ചൂട് ഉറപ്പുവരുത്താവുന്നതാണ്.
0: പാലേറെ കിട്ടുമെങ്കിലും കറവപ്പശുക്കളെ സംബന്ധിച്ച് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്ത് നേരിടേണ്ടി വരുന്നൊരു പ്രയാസം എന്താണ്?
1: കറവപ്പശുക്കളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കർഷകർ പ്രയാസം നേരിടുന്ന ഒരു കാര്യമാണ് അകിട് വീക്കം. ഈ പറഞ്ഞ പോലെ ഈർപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബാക്ടീരിയ കൂടുതൽ അന്തരീക്ഷത്തിൽ നിലനിൽക്കാനും അതുപോലെ തന്നെ രോഗം ഉണ്ടാക്കാനും വേണ്ടി കഴിയും. അതുപോലെ തന്നെ അനിമൽ സ്ട്രെസ്സിലാവുന്ന സമയം, മഴക്കാലം എന്ന് പറയുന്നത് ചില സ്ട്രെസ്സിൻ്റെ ഒരു സമയം കൂടിയാണല്ലോ, അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള ബാക്ടീരിയൽ മാസ്റ്റൈറ്റിസ് എല്ലാം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അത് നമ്മൾ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ കറവയ്ക്ക് മുമ്പായിട്ട് അകിട് മൊത്തം പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകണം. അത് ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു ചെറിയ തരി ക്രിസ്റ്റൽ ഒരു നമ്മൾ പറയുന്നതിൻ്റെ കളർ ആണ് ഏകദേശം നമ്മളൊരു ഇതായിട്ട് പറയുന്നത്, നേർത്ത വയലറ്റ് കളർ ആവുന്ന രീതിയിൽ നമുക്കത് ചെയ്യാം. എന്നിട്ട് മൊത്തം കഴുകി തുടച്ച് നമുക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല ക്ലോത്തോ ഉപയോഗിച്ചിട്ട് കഴുകണം. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ കറവക്കാരൻ്റെ ആരോഗ്യവും വളരെ പ്രധാനമാണ്. അയാളുടെ ആരോഗ്യം, അതുപോലെ തന്നെ അയാളുടെ കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ മിൽക്കിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൃത്തിയും വളരെ പ്രധാനമുള്ളതാണ്. കറവയ്ക്ക് ശേഷം നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെല്ലാ ഓരോ 4 കാമ്പുകളും നമ്മൾ പോവിഡോൺ അയഡിൻ ലൈൻ ഉപയോഗിച്ചിട്ട് മുക്കണം. 20 സെക്കൻഡാണ് നമ്മൾ അത്, ടീറ്റ് ഡിപ്പിംഗ് എന്നാണ് അതിന് പറയുക. 20 സെക്കൻഡ് നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ ഈ പശു കിടക്കാൻ വേണ്ടി പാടില്ല. കാരണം ഈ നമ്മുടെ രോഗം, അതെ അതെ, അതായത് നമ്മളുടെ ടീറ്റ് സ്പിങ്ക്റ്റർ അടയാൻ വേണ്ടിയിട്ട് ഏകദേശം 20 മിനിറ്റോളം ആ ഒരു പ്രോസസ്സ് നടക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ആ സമയത്ത് നമുക്ക് ഫീഡിംഗ് കൊടുക്കാവുന്നതാണ്. ഖരാഹാരം പെല്ലറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ പശു നിന്ന് കഴിച്ചോളും. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു സമയം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്.
0: അകിട് വീക്കമാണ് ഏറ്റവും പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പം ഇപ്പം പറഞ്ഞ രീതികളിലൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ഇത് കണ്ടെത്തി ചികിത്സിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടല്ലോ. അപ്പം അതെങ്ങനെ നമുക്ക് കണ്ടെത്താം?
1: തീർച്ചയായും ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കർഷകർ മനസ്സിലാക്കുന്നത്, അതിനൊരു അകിടുവീക്കം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് എക്സ്റ്റേണൽ സയൻസ് എന്ന് നമ്മൾ പറയുന്ന ഈ പറഞ്ഞ പോലെ തന്നെ അകിടിന് ചുറ്റുമുള്ള തടിപ്പ് അല്ലെങ്കിൽ കറക്കാൻ നോക്കുന്ന സമയത്തുള്ള പശു ചവിട്ടാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പാലിൻ്റെ മണം, രുചി, നിറമൊക്കെ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിലൊരു സൈലൻറ്റ് കില്ലറായിട്ടൊരു സംഭവമുണ്ട്, അതായത് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറയും, അതായത് നിശബ്ദ അകിടുവീക്കം. ഈ നിശബ്ദ അകിടുവീക്കം നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സയൻസ് ഒന്നും ചിലപ്പം പശു കാണിച്ചോളണം ഇല്ല. അപ്പം അതിൽ പ്രധാനമായിട്ടും ചിലപ്പം പാലിന് ചിലപ്പോൾ ഒരു ചെറിയ അളവ് വ്യത്യാസം വരാമെന്നല്ലാതെ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അകിടുവീക്ക നിർണയ കിറ്റ്, അതിന് കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് കിറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയിലും 2 തവണയെങ്കിലും ഇത്തരത്തിൽ CMT റിയേജന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അകിട് വീക്കത്തിന്റെ ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്.
0: അപ്പോൾ ആ കിറ്റുകൾ നമുക്ക് മൃഗാശുപത്രിയിൽ ലഭ്യമാണോ?
1: തീർച്ചയായും. കിറ്റുകൾ എന്ന് പറയുമ്പോൾ കർഷകൻ നേരിട്ട് 4 കാമ്പിൽ നിന്നുമുള്ള പാല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും പൂർണ്ണമായും സൗജന്യമായിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയും അതിനുള്ള മരുന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെ കൊടുക്കുകയും ചെയ്യും.
0: ചില സമയത്ത് പാലിൽ ചോരയുടെ അംശം കാണാറുണ്ടല്ലോ, അതെപ്പോഴും അങ്ങനെ ഉണ്ടാവുക?
1: ചോര വരുന്ന സാഹചര്യം പലപ്പോഴും പ്രസവത്തിന് ശേഷമാണ് കാണുന്നത്. അത് പല കാര്യങ്ങൾ കൊണ്ടുപോകാം. പ്രധാനമായിട്ടും ഫോസ്ഫറസ് ഡെഫിഷ്യൻസിയാണ് അതിന് കാര്യമായിട്ട് പറയുന്നത്. ഫോസ്ഫറസ് മൂലകത്തിന്റെ കുറവാണ് പ്രധാനമായിട്ടും. അകിട് വീക്കമായിട്ട് റിലേറ്റഡ് ആയിട്ടും വരാം. പറയുകയാണെങ്കിൽ എലിപ്പനി, പശുക്കളിൽ എലിപ്പനി വരും. അപ്പൊ എലിപ്പനിയുടെ ഭാഗമായിട്ട് വരാം, ഇതുപോലെ രക്തം വരാം. അകിട് വീക്കത്തിൽ പ്രധാനമായിട്ടും ഫീൽഡ് ലെവൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ കർഷകരുടെ സ്വയം ചികിത്സയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു ബാക്ടീരിയകളാണ് ഈ അകിടുവീക്കം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് നമ്മളുടെ മാമറി ഗ്ലാൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പാൽ ഉൽപ്പാദനം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കർഷകരോട് പറയാനുള്ളത് എന്തെങ്കിലും ഇതുപോലെ അകിടുവീക്കത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് പോസിറ്റീവ് ആവുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ

0: പുറത്ത് പനി, അതുപോലെ തന്നെ അകിടിന് വീക്കം തോന്നുക, കണം തോന്നുക, അതുപോലെ തന്നെ ചൂട് തോന്നുക, ഇങ്ങനെയുള്ള പാല് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ അകിട് വീക്കത്തിലേക്ക് നയിക്കുന്നു എന്ന് കർഷകനൊരു തോന്നൽ വന്നാൽ ഉടനെ തന്നെ അത് ഒരു ഡോക്ടറെ കാണിച്ചുകൊണ്ട് രോഗനിർണയം നടത്തേണ്ടതും ഉടൻ തന്നെ പ്രതിവിധി മരുന്നുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനം എന്നുള്ളത് സമയമാണ്. ഈ സമയം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അകിട് വീക്കത്തെ ട്രീറ്റ് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് ആ പശുവിൻ്റെയും ആ പശുവിൻ്റെ അകിടിനെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും.
1: ആൻറ്റിബയോട്ടിക്സ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ ആ സമയത്ത് നമ്മൾ പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
0: യെസ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. കാരണം നമ്മൾ ഈ പാല് നമ്മൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറുമ്പോൾ ഇതിലുള്ള ഈ ആൻറ്റിബയോട്ടിക് മോളിക്യൂളുകൾ ഉണ്ടാവുകയും അത് നമുക്ക് പിന്നീട് ആ വ്യക്തിക്ക് പിന്നെ ആ ആൻറ്റിബയോട്ടിക് ഫലപ്രദമല്ലാതെ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മിൽക്ക് വിഡ്രോവൽ പീരീഡ് എന്ന് പറയും. അത് ഓരോ ആൻറ്റിബയോട്ടിക്കിനും വ്യത്യസ്തമാണ്. എങ്കിലും ഓൺ ആൻ ആവറേജ് ഒരു 7 ദിവസമെങ്കിലും നമ്മൾ ആ പാല് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മീറ്റ് വിഡ്രോവൽ പീരീഡ് ഉണ്ട്. മീറ്റ് വിഡ്രോവൽ പീരീഡ് കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷമകരമായ സാഹചര്യം തന്നെയാണ്.
1: ഇപ്പം നമ്മുടെ ചുറ്റുപാടും ഒരു നനഞ്ഞ അന്തരീക്ഷമാണ്, അതോടൊപ്പം തന്നെ തൊഴുത്തും ഉണങ്ങിക്കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു നനഞ്ഞ സാഹചര്യത്തിലാണ് ഇവ കൂടുതൽ സമയവും നിൽക്കേണ്ടതായിട്ട് വരിക. അങ്ങനെ നിൽക്കേണ്ടി വരുമ്പോൾ അവയുടെ കുളമ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ?
0: അതെ അതെ, ഈ കുളമ്പ് ചീയൽ ഒരു പ്രധാനപ്പെട്ട ഒരു, നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഈ ഹൂഫിന് അത്ര നല്ലതല്ല, കുളമ്പിന് അത്ര നല്ലതല്ല. അപ്പം അതിനുള്ള അണുബാധ ഏൽക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവുക അതിൽ നിന്ന് ദുർഗന്ധം വരുന്ന സമയത്തോ അല്ലെങ്കിൽ പശു നടക്കാനുള്ള പ്രയാസം കാണിക്കുന്ന സമയത്തോ ആണ് നമുക്കത് മനസ്സിലാവുക. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം നമ്മൾ ആൻറ്റിബയോട്ടിക് ഉള്ള ഓയിൻമെന്റ്സ് പുരട്ടി നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്.
1: ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോഴത്തേനും ഈ ഈച്ച, ചെറിയ ചെറിയ പ്രാണികൾ, ഇപ്പോൾ വൈകുന്നേരം അല്ലെങ്കിലും രാവിലെ തൊഴുത്തിൽ ചെന്നിരുന്നാലും ഈ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം പരാദങ്ങളുടെ പെരുകുന്ന ഒരു സമയം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പരാദങ്ങളെ നേരിടാനായിട്ട് സാധിക്കും?
0: പരാദങ്ങൾ നമ്മൾ രണ്ട് തരത്തിലുള്ള പരാദങ്ങളുണ്ട്. ബാഹ്യ പരാദങ്ങളുണ്ട്, അതുപോലെ തന്നെ ആന്തര പരാദങ്ങളുണ്ട്. അതേസമയം തന്നെ നമുക്ക് നിങ്ങൾക്കറിയാം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ചക്ക, മാങ്ങ ഇതൊക്കെ വളരെയധികം കൂടുന്ന സമയമാണ്. അപ്പം ഈച്ച പോലുള്ള ഇതൊക്കെ വളരെയധികം കൂടും. അതുപോലെ തന്നെ ആന്തര പരാദങ്ങളും. ആന്തര പരാദങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പശുവിൻ്റെ വയറിലും
1: അതുപോലെ
0: വിരകളാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പം ഇത്തരം കൃത്യമായിട്ടുള്ള ഡീവേമിംഗ് പ്രോട്ടോക്കോൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാന കാരണം. മഴ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോസ് നമ്മൾക്ക് ആന്തര പരാദങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുക്കാം. അതുപോലെ തന്നെ ബാഹ്യ പരാദങ്ങൾക്കായിട്ട് പുറത്ത് സ്പ്രേ ചെയ്യുന്ന മരുന്നുകൾ ലഭ്യമാണ്. ആ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പോറോൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ തരം മരുന്നുകളുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്.
1: ആന്തര പരാദങ്ങളെ കുറിച്ച് പറഞ്ഞു, വിരകളെ കുറിച്ച് പറഞ്ഞു. അതിലേറ്റവും എനിക്ക് തോന്നുന്നു പണ്ടപ്പോഴും ഒരു അപകടകാരിയായൊരു ഇതാന്ന് തോന്നുന്നു അഴിച്ചു കിട്ടുന്ന പശുക്കൾക്കൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം?
0: പൊതുവേ ഇങ്ങനത്തെ പണ്ടപ്പുഴു അതുപോലെയൊക്കെയുള്ളത് കാണുന്നത് നമ്മൾ വയൽ പ്രദേശങ്ങളിൽ വളർത്തുന്ന പശുക്കളിലാണ്. അപ്പം പ്രധാനമായിട്ടും ഡയറിയ, അതായത് വയറിളക്കമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ പാലിലുള്ള കുറവുണ്ടാവും, പാലുൽപ്പാദനത്തിലുള്ള കുറവുണ്ടാവും. പശു നന്നായി ഭക്ഷണം കഴിക്കും, പക്ഷേ അത് ശരീരത്തിന് കൃത്യമായിട്ട് എത്താത്ത രീതിയിൽ മെലിഞ്ഞു പോവുക, പശു മെലിഞ്ഞു പോവുക, അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഇതിൽ കാണാവുന്നതാണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നമ്മൾ ആ ഡങ് സാമ്പിൾ എടുക്കുക, ചാണകം എടുക്കുക, നമ്മുടെ ലാബിൽ, കോഴിക്കോട് ഡിസ്ട്രിക്ട് ലാബുണ്ട്, ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പരാദങ്ങളുടെ എഗ്സ് മുട്ടകളെ നമുക്ക് ഈ ചാണകത്തിലൂടെ മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ചാണകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് മരുന്നുകൾ കൊടുക്കാം.
1: അത് ശരി. നമുക്ക് പശുക്കളുടെ ആരോഗ്യം എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്, നല്ല കറവയ്ക്കും അതുപോലെ തന്നെ നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതിൽ എങ്ങനെയാണ് അപ്പോൾ ഈ മഴക്കാലത്ത് പശുക്കളുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടത്? അതായത് അവയ്ക്ക് കൊടുക്കുന്ന തീറ്റക്രമങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: തീറ്റ മഴക്കാലത്തെ സംബന്ധിച്ചിടത്തോളം പശുക്കൾക്ക് ഒരു പ്രധാന പ്രശ്നം വരുന്നത് വയറിളക്കമാണ്. ഭക്ഷണത്തിൻ്റെ ഒരു കാര്യത്തിൽ പ്രധാനമായിട്ടും വയറിളക്കം നന്നായിട്ട് വരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം മഴക്കാലം നന്നായിട്ട് തളർപ്പുല്ലുകൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പുല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ ഫൈബർ അളവ്, നാരിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, പക്ഷേ അന്നജത്തിൻ്റെ അളവ് വളരെ കൂടുതലുമായിരിക്കും. അതുപോലെ തന്നെ വെള്ളവും നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ ഇളമ്പുല്ല് കൊടുക്കുന്ന സമയത്ത് പശുവിന് വയറിളക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് പരിഹരിക്കാൻ ഒരു മാർഗം ഈ ഇളമ്പുല്ല് നമ്മൾ വെയിലത്തിട്ട് കുറച്ച് ഉണക്കിയ ശേഷം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വൈക്കോലുമായി ചേർത്ത് കൊടുത്തുകൊണ്ടും ഈ പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാവുന്നതാണ്.
1: കാലിത്തീറ്റ കൊടുക്കുന്നതിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് വാങ്ങി വെക്കുകയാണെങ്കിൽ പൂപ്പൽ പോലെയുള്ളതൊക്കെ വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?

ഈ പറഞ്ഞ പോലെ മഴക്കാലത്ത് കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോറേജ് സ്പേസ് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പോൾ അത് നമ്മൾ തീറ്റ ചാക്കുകൾ നമുക്ക് തറയിൽ നിന്ന് ഒരടി ഉയരത്തിലും അതുപോലെ തന്നെ ഭിത്തിയിൽ നിന്നും ഒന്നര അടി അകലത്തിലും മാറി ഒരു മരപ്പലകയുടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്രെയിലോ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അറിയാം 50 കിലോയുടെ ചാക്കായിട്ടാണ് നമുക്ക് ഈ തീറ്റകൾ വരുന്നത്. പക്ഷേ നമ്മളുടെ മഴക്കാലത്ത് പ്രത്യേകം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇത് ചെറിയ

0: അരപ്പലകയുടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്രേയിലോ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അറിയാം 50 കിലോയുടെ ചാക്കായിട്ടാണ് നമുക്ക് ഈ തീറ്റകൾ വരുന്നത്. പക്ഷേ നമ്മളുടെ മഴക്കാലത്ത് പ്രത്യേകം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇത് ചെറിയ ചെറിയ ഓരോ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസത്തൊക്കെയുള്ള ക്വാണ്ടിറ്റി ചെറിയ ചെറിയ ബാഗുകളാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും എടുക്കുമ്പോൾ നനയുന്ന പ്രശ്നങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഈ ഹാൻഡ്ലിംഗ് മൂലം ഉണ്ടാവുന്ന ഈ പൂപ്പൽ ബാധ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്.
1: ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും അകിടുവീക്കം എന്നൊരു രോഗത്തെക്കുറിച്ച് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. പക്ഷേ അകിടുവീക്കം അല്ലാതെ തന്നെ വേറെയും രോഗങ്ങൾ ഈ മഴക്കാലത്ത് കാണാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: ഈ സമയത്ത് പ്രധാനമായിട്ടും വരാറുള്ളത് കുരലടപ്പൻ, അതുപോലെ തന്നെ മുടന്തൻ പനി, തൈലേറിയ, അനാപ്ലാസ്മ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ്. കേരള സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷീര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തൈലേറിയ അല്ലെങ്കിൽ അനാപ്ലാസ്മ പോലുള്ള രോഗങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ചെള്ളുകൾ പടർത്തുന്ന ഒരു രോഗമാണ്. ഈ ചെള്ളുകളുടെ വലിയ വർധനവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് മരുന്ന് കൊടുത്താലും ചെള്ളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത് മരണകാരണത്തിന് തന്നെ കാരണമാവുന്ന രോഗങ്ങളാണ് ഈ തൈലേറിയ, അനാപ്ലാസ്മ എന്നൊക്കെയുള്ള രോഗങ്ങൾ. അതുപോലെ തന്നെ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചാർജും വളരെ കൂടുതലാണ്. വളരെ വില കൂടിയ മരുന്നുകൾ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ തന്നെ നമ്മൾ തുടക്ക കാലഘട്ടത്തിൽ ഇത് രോഗനിർണയം നടത്തിയിട്ടില്ലെങ്കിൽ പശുക്കൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
1: ഈ തൈലേറിയ, അനാപ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ സാധാരണ ഇപ്പോൾ കോമൺലി കേട്ടുവരുന്ന ഒരു വാക്കുകളാണ് ഇത് രണ്ടും. അതായത് ഫാമിലേക്കൊക്കെ നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന പശുക്കളിലാണ് ഈ പറയുന്ന രണ്ട് രോഗങ്ങളും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ സാർ, ചെള്ള് എന്ന് പറഞ്ഞു, അത് കൂടുതലായിട്ട് പെരുകുന്നത് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്?
0: പ്രധാനമായിട്ടും കേരളത്തിൽ വിവിധ പഞ്ചായത്തുകളിലെ പദ്ധതികളിലൂടെ പശു വിതരണം നടത്തിയ സമയത്താണ് ഏറ്റവും കൂടുതൽ പുറമേ നിന്നും പശുക്കൾ ഇവിടെ വരാൻ വേണ്ടി ആരംഭിച്ചത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നല്ല ഇനം പശുക്കളെ തേടി ആൾക്കാർ പുറത്തേക്ക് സ്വാഭാവികമായിട്ടും പോയി. അതിൽ നിന്നും പ്രധാനമായിട്ട് തമിഴ്നാട് മേഖലയിൽ നിന്നാണ് നമുക്ക് പശുക്കൾ വരുന്നത്. അപ്പോൾ ഇത്തരം പശുക്കളിൽ ധാരാളമായിട്ട് തൈലേറിയ, അനാപ്ലാസ്മ അസുഖങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാന രസം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഈ ഒരു അസുഖം അത്ര കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷേ കേരളത്തിലെ ഒരു ക്ലൈമറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആർദ്രത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് പശു ഭയങ്കര സ്ട്രെസ്സിലേക്ക് വരികയും ഈ അസുഖം, അതായത് ഡോർമെൻ്റ് ആയിട്ടുള്ള രോഗാണുക്കൾ ഈ പശു സ്ട്രെസ്സിലേക്ക് വരുന്ന സമയത്ത് ആക്റ്റീവ് ആവുകയും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെള്ള് വളരെയധികം കൂടിയിട്ടുണ്ട്, അതിൻ്റെ കൺട്രോളിങ് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ അസുഖം വരുന്നത്.
1: പിന്നെ മറ്റൊന്ന് പറഞ്ഞിരുന്നു മുടന്തൻ പനി എന്ന്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം?
0: മുടന്തൻ പനി ഈ മഴക്കാലത്ത് കാണുന്ന ഒരു പ്രധാന രോഗമാണ്. അത് പ്രധാനമായിട്ടും പശു ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ നല്ല പനിയുണ്ടാവും. ഇതാണ് പ്രധാന ലക്ഷണം. പിന്നെ ഇതിന് മുടന്തൻ പനി എന്ന് പറയാൻ കാരണം ഇതിന് മൂവ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും,
1: അതെ,
0: നടക്കാൻ വളരെ പ്രയാസം തോന്നും. അത് നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള മരുന്നുകൾ കൊടുത്താൽ പെട്ടെന്ന് മാറും.
1: ഇപ്പോൾ കറവ പശുക്കൾക്ക് അസുഖം വരുന്നത് പോലെ തന്നെ കിടാരികൾക്കും അസുഖം വരാനുള്ള സാധ്യതയുണ്ടല്ലോ, അതെന്തൊക്കെയാണ്?
0: പ്രധാനമായിട്ടും വരുന്നത് ഈ മഴക്കാലത്ത് വരുന്ന ന്യൂമോണിയാണ്. പിന്നെ അതുപോലെ തന്നെ കോക്സിഡിയ അസുഖം വരുന്നുണ്ടാവും. കോക്സിഡിയ അസുഖം വരികയാണെങ്കിൽ, രക്തം കലർന്ന ചാണകം കാണുകയാണെങ്കിൽ നമ്മൾ കോക്സിഡിയ സംശയിക്കണം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാണകം കൊണ്ടുപോയി പരിശോധിച്ച് കഴിഞ്ഞാൽ കോക്സിഡിയൽ ഓസിസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ ചാണകത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് നൽകാവുന്നതാണ്.
1: ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നു, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ അത് എത്രത്തോളം പ്രാധാന്യമുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിൽ?
0: പ്രതിരോധ കുത്തിവയ്പ്പ് പ്രധാനമായിട്ടും കേരളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടത്തുന്നത് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഇപ്പോൾ അത് നാഷണൽ ലെവൽ പ്രോഗ്രാം ആയിട്ടാണ് നടക്കുന്നത്, NADCP എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ 6ാം ഘട്ടം തൊട്ട് കഴിഞ്ഞ മാസം അവസാനിച്ചു. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ കുളമ്പ് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ രോഗം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മുമ്പൊക്കെ വളരെ തീവ്രമായിട്ടുള്ള അസുഖമായിട്ടായിരുന്നു വരുന്നത്. പ്രധാനമായിട്ടും മോണകളിൽ വലിയ അൾസർ വരിക, പിന്നെ അതുപോലെ തന്നെ കുളമ്പ് ചീയൽ പോലെ, അതുപോലെ തന്നെ കുളമ്പുകളിടയിലുള്ള വലിയ അൾസർ, അതൊക്കെയായിരുന്നു വലിയ പ്രയാസമായിരുന്നു. ഇത് അസുഖം വന്ന പശു അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പിന്നെ ഒരിക്കലും എത്തില്ല. ആ കർഷകന് ആ പശുവിനെ നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നിരുന്നു. പക്ഷേ നിരന്തരമായിട്ടുള്ള വാക്സിനേഷൻ മൂലം നമുക്ക് അത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും പല കർഷകരും ഈ കുത്തിവെപ്പ് എന്നതിനോട് വലിയൊരു വിമുഖത കാണിക്കുന്നത് വളരെ സങ്കടകരമാണ്. ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരു കർഷകൻ കുത്തിവെച്ചിട്ടില്ലെങ്കിൽ അയാളുടെ പശു മാത്രമല്ല നഷ്ടപ്പെടുന്നത്, അയാളുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പശുക്കൾക്ക് ഇത് കാരണം ഈ വൈറസ് വായുവിലൂടെ പകരും, വായുവിലൂടെ

0: നന്നായിട്ട് പകരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം ആ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി വന്നാൽ മാത്രമേ നമുക്ക് ഈ രോഗം പൂർണ്ണമായിട്ടും, റിൻഡർപെസ്റ്റ് ഇതുപോലുള്ള ഒരു അസുഖമായിരുന്നു, നമ്മൾ പൂർണ്ണമായും വാക്സിനേഷനിലൂടെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്ത ഒരു അസുഖമാണ്. അതേപോലെ തന്നെ ആണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇറാഡിക്കേഷൻ. ഇതിന് വേറൊരു ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പശുക്കൾ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം ഈ FMD, അതായത് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസാണ്. കാരണം അവിടെയൊക്കെ എല്ലാ അവരെല്ലാം ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ ഇപ്പോഴും ഇറാഡിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ കാര്യത്തിൽ വരുന്നുണ്ട്.
1: കുളമ്പ് രോഗത്തെ പോലെ തന്നെയല്ലേ ചർമ്മമുഴ? അപ്പോൾ അതിന് വാക്സിനേഷൻ ഇല്ലേ?
0: യെസ്, അടുത്ത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ലംബി സ്കിൻ ഡിസീസ് എന്നാണ് അതിന് പറയുക. ചർമ്മമുഴ, ചർമ്മമുഴ ഇന്ത്യയിൽ ഒരുപാട് ലക്ഷക്കണക്കിന് പശുക്കൾക്ക് ഇതുപോലെ തന്നെയുള്ള പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അസുഖമാണ്. അതിനെതിരെയും സീരിയസ് ആയിട്ടുള്ള വാക്സിനേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വാക്സിനേഷൻ ക്യാമ്പുകൾ വരുമ്പോൾ കർഷകർ അതിൽ പശുക്കൾക്ക് കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്.
0: തീർച്ചയായും ഇത് കർഷകർ വാക്സിനേഷൻ ക്യാമ്പുകളിലേക്ക് വരാൻ പോലും നമ്മൾ പറയുന്നില്ല. കർഷകരുടെ വീട്ടിലെത്തി, ഓരോ വീടുകളിൽ എത്തിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും, എൻ്റെ പശുവിന് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ പാല് കുറയും എന്നൊക്കെയുള്ള പല പല മിഥ്യാധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഞങ്ങൾ ഒരുപാട് ക്യാമ്പയിനുകളുടെയും ക്ലാസ്സുകളുടെയും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്.
1: മാറ്റി നിർത്തുന്നുണ്ട്.
0: നാല് മാസത്തിൽ താഴെയുള്ള കിടാക്കളെ നമ്മൾ ചെയ്യില്ല. അതേപോലെ തന്നെ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി, അവസാനത്തെ മൂന്ന് മാസമുള്ള പ്രസവത്തിന് 3 മാസമുള്ള പശുക്കളെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല.
1: ഇപ്പോൾ ഈ മഴക്കാലത്ത് വരുന്ന ഈ അസുഖങ്ങൾ, അല്ലെങ്കിൽ വൈദ്യുതാഘാതം പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു നഷ്ടമാണ് കർഷകർക്ക് വരുന്നത്. അപ്പോൾ അതിന് ഒരു പ്രതിവിധി എന്ന് പറയാനായിട്ട് എന്താണുള്ളത്?
0: കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും പ്രധാനം ഗോസമൃദ്ധി എന്ന പേരിൽ കേരള ഗവൺമെൻറ് തന്നെ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ഇൻഷുറൻസ് പദ്ധതി പ്രകാരം 75,000 രൂപ വരെ പശുക്കളെ ഇൻഷുറൻസ് ചെയ്യാവുന്നതാണ്. ഇതിൽ 50% സബ്സിഡി നിരക്കിലാണ് കർഷകർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്.
1: അപ്പോൾ ഇങ്ങനെ കർഷകർക്ക് ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സഹായങ്ങൾ വെറ്റിനറി ഡിസ്പെൻസറി വഴി നൽകാറുണ്ടോ?
0: ഗോസമൃദ്ധി ഇൻഷുറൻസിൻ്റെ അലോട്ട്മെൻറ്റ് ഓരോ പഞ്ചായത്തുകൾക്കും ജില്ലാതലത്തിൽ നിന്നാണ് തരുന്നത്. അപ്പോൾ കർഷകർ ഹോസ്പിറ്റലിൽ വന്ന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ പദ്ധതി വരുന്നതനുസരിച്ച് എല്ലാവരെയും ഹോസ്പിറ്റലിൽ നിന്നും അറിയിക്കുന്നതാണ്. അതിനനുസരിച്ചിട്ടുള്ള പ്രീമിയം എത്രയാണോ അവർ ഇൻഷുറൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ പ്രീമിയം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്.
1: അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് മാറ്റങ്ങളൊന്നും നമുക്ക് ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ ഇവയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താനായിട്ട് കഴിയുക?
0: കർഷകൻ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പാൽ ഉൽപ്പാദനത്തിലുള്ള കുറവ്, അദ്ദേഹത്തിന് നേരിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ തീറ്റ, അതായത് സാധാരണ ഇപ്പോൾ നമ്മളൊരു പശുവിന് ഇപ്പോൾ രാവിലെ 1-5 കിലോ പെല്ലറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ 3 കിലോ വൈക്കോല് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് കഴിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ചെവി പിടിച്ച് നോക്കിയാൽ കുറച്ച് ചൂട് തോന്നാം. പിന്നെ അതുപോലെ തന്നെ എഴുന്നേൽക്കാൻ, ചിലപ്പോൾ എഴുന്നേൽക്കാനും അതുപോലെ തന്നെ കിടക്കാനുള്ള ചില പ്രയാസങ്ങളുണ്ടാവും, വയറിളക്കം. ഇത്തരം ലക്ഷണങ്ങളെല്ലാം പശു ഒരു ഹെൽത്തി അല്ല എന്നുള്ളതിന് ഒരു കാരണമായിട്ട് പറയാം.
1: ഇപ്പോൾ ഒരു പശു പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപിള്ള പോയി കഴിഞ്ഞാൽ ഉടനെ ആ പശുവിന് പെട്ടെന്ന് നമ്മൾ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. അതൊരു പക്ഷേ ലിക്വിഡ് രൂപത്തിലുള്ള സാധനങ്ങളായിരിക്കും കൊടുക്കുക. അപ്പോൾ അതിൽ കഞ്ഞി കൊടുക്കുന്നൊരു സാഹചര്യം കാണാറുണ്ട്. അത് എത്രത്തോളം നല്ലതാണത്?
0: ഈ ഒരു സംഭവം തീർച്ചയായും നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം പശു നമ്മളെപ്പോലെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമുള്ള ഒരു ജീവിയല്ല. നമ്മളുടെ വയറിന് ഒരറയേ ഉള്ളൂ, പക്ഷേ പശുവിൻ്റെ 4 അറകളാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പശുവിന് പുല്ല് തിന്നാൻ സാധിക്കുന്നതും പുല്ല് അത് അയവെട്ടിക്കൊണ്ട് അതിനെ ദഹിപ്പിക്കാൻ സാധിക്കുന്നതും അത് ബോഡിയിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതും. അപ്പോൾ നമ്മൾ ഈ കഞ്ഞി വെച്ച് കൊടുക്കുമ്പോഴുള്ള ഒരു പ്രധാന ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഞ്ഞി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നജം വളരെ കൂടുതലുള്ള ഒരു സംഭവമാണ് ഈ കഞ്ഞി ചോറൊക്കെ പറയുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നേരിട്ട് നമ്മളുടെ ഈ റൂമൻ എന്ന് പറഞ്ഞ ആദ്യത്തെ അറയിലേക്കാണ് ഈ ബാക്ടീരിയൽ ഇത് നടക്കുന്നത്. അപ്പം ഈ നേരിട്ട് ഈ അന്നജം കൂടുതലുള്ള ഈ കഞ്ഞി അതുപോലെ തന്നെ ചോറൊക്കെ ചെല്ലുമ്പോൾ ലാക്ടിക് ആസിഡോസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ലാക്ടിക് ആസിഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ പശുവിന് ഈ ലാക്ടിക് ആസിഡ് ബ്ലഡിൽ കലരുകയും അങ്ങനെ ബ്രെയിനിലെത്തുകയും പശു കോമയിലേക്ക് പോവുകയും വയറ് വീർക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പശു ചത്തുപോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, പല കർഷകരും പറയും ഞങ്ങൾ കൊടുക്കാറുണ്ടല്ലോ, ഒന്നും സംഭവിക്കാറില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച ഉടനെ പശു ഓൾറെഡി ഒരു

0: സ്ട്രെസ്സിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡൈജഷനെല്ലാം വളരെ ഒരു വീക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു പറ്റാത്ത ഒരു ആഹാരം കൂടി കൊടുക്കുന്ന സമയത്ത് കൂടുതൽ അത് കോംപ്ലിക്കേഷനിലേക്ക് പോകാനാണ് സാധ്യത.
1: അപ്പോൾ ശരിക്കും നമ്മൾ എന്താ അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കേണ്ടത് ആ സമയത്ത്?
0: നമുക്ക് കൊടുക്കാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നത് പച്ചപ്പുല്ല് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള പച്ചപ്പുല്ല് നമുക്ക് കൊടുക്കാവുന്നതാണ്. ചെറിയ തോതിൽ നമുക്ക് പെല്ലറ്റ്സും കൊടുക്കാവുന്നതാണ്.
1: പ്രസവിച്ച പശുക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി സാധാരണ കാണാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ തീറ്റയോടൊപ്പം തന്നെ നൽകുകയാണോ അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പ് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്?
0: കാൽഷ്യം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് പാലിലൂടെയാണ്. പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പേയും പ്രസവിച്ചതിന് ശേഷവും നമുക്ക് ജെൽ രൂപത്തിലുള്ള കാൽഷ്യം ഇപ്പോൾ അവൈലബിൾ ആണ്, അയോണിക് കാൽഷ്യം. അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കറവ റെഗുലറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസവും 100 മില്ലി കാൽഷ്യം ടോണിക് എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ കാൽഷ്യം നഷ്ടപ്പെടുന്നത് പാലിലൂടെയാണ്. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷനിലേക്ക് പശു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതൽ കാൽഷ്യം നഷ്ടപ്പെടും. അപ്പോൾ കാൽഷ്യം കൂടുതൽ നഷ്ടപ്പെടുകയും നമ്മൾ കൃത്യമായിട്ടുള്ള കാൽഷ്യം മതിയായ അളവിൽ നൽകാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ പശുവിൻ്റെ മസിൽ ഫംഗ്ഷന് വളരെ പ്രധാനപ്പെട്ട ഒരു മോളിക്കൂളാണ് കാൽഷ്യം. അപ്പോൾ ഈ കാൽഷ്യം കൊടുക്കാതെ ആയിരിക്കും മസിൽ ക്രാംസ് ഉണ്ടാവും. അപ്പം പശുവിന് പിന്നെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ടെറ്റിനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
1: അങ്ങനെയാണ് വീണ് പോകുന്നത്.
0: ഹൈപ്പോ കാൽഷ്യമിയ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. മിൽക്ക് ഫീവർ എന്നും ഇതിന് പറയുന്നുണ്ട്.
1: മഴക്കാല മുന്നൊരുക്കങ്ങൾ നമ്മൾ വേനൽക്കാലത്ത് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു അല്ലേ? ഈ മഴക്കാലത്ത് പശുക്കൾക്ക് എത്രത്തോളം സംരക്ഷണം നൽകണം എന്നുള്ളതും അവയെ ഏതൊക്കെ രീതിയിൽ നമ്മൾ പരിചരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒരു ക്ഷീര കർഷകൻ തീർച്ചയായിട്ടും ബോധവാനായിരിക്കണമെന്നാണ് സർ ഇത്രനേരം നമ്മളോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി സർ.
0: നന്ദി.
1: മഴക്കാലത്തെ കന്നുകാലി പരിചരണം. വെറ്റിനറി സർജൻ ഡോക്ടർ കെ എം ജെറീഷുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. വയലും വീടും സമാപിക്കുന്നു.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
6: ആ പറയൂ.
5: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
6: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
5: എങ്ങനെ ചെയ്യേണ്ടത്?
6: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
5: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
6: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
5: ഇത്രയുള്ളൂ?
6: ഇത്രയുള്ളൂ.
5: ഇപ്പോൾ മനസ്സിലായി.
6: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 24,100.

വടകര 23,670, മാനന്തവാടി 26,800, കൊപ്ര ക്യുണ്ടലിന് കോഴിക്കോട് എടുത്തപടി 13,300, വടകര 15,500, നാളികേരം 1,000 പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,510, മഞ്ചേരി ക്യുണ്ടലിന് 4,300, മാനന്തവാടി ക്യുണ്ടലിന് 5,600. കയർ ക്യുണ്ടലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്യുണ്ടലിന് കോഴിക്കോട് 26,000, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,300. അടയ്ക്ക 1,000 പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് ക്യുണ്ടലിന് 7,500. കൊട്ടപ്പാക്ക് ക്യുണ്ടലിന് കോഴിക്കോട് പഴയത് 36,000, കോഴിക്കോട് പുതിയത് 36,000, മാനന്തവാടി പുതിയത് 34,000. പുകയില മീനമ്പാളയം ക്യുണ്ടലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,000. കുരുമുളക് ക്യുണ്ടലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്യുണ്ടലിന് പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്യുണ്ടലിന് കോഴിക്കോട് പുതിയത് 10,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 6,700. ശർക്കര ക്യുണ്ടലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,300, മാനന്തവാടി പാണ്ടി 5,000. നിലക്കടല ക്യുണ്ടലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 13,000. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 650, മാനന്തവാടി ലഗോൺ 650. കൈതച്ചക്ക ക്യുണ്ടലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,200. പഞ്ചസാര ക്യുണ്ടലിന് പാലക്കാട് 4,440, കോഴിക്കോട് 4,400, മാനന്തവാടി 4,450. മഞ്ഞൾ ക്യുണ്ടലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000. നേന്ത്രക്കായ ക്യുണ്ടലിന് പാലക്കാട് 3,500, മഞ്ചേരി 2,200, കോഴിക്കോട് 3,800, മാനന്തവാടി 3,300. അരി കോഴിക്കോട് ക്യുണ്ടലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,700, ബോധന 3,650. അരി മാനന്തവാടി ക്യുണ്ടലിന് ഗന്ധകശാല 18,700, മട്ട 4,600, കുറുവ 4,500. അരി പാലക്കാട് ക്യുണ്ടലിന് മട്ട 4,500, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700. അരി ചിറ്റൂർ ക്യുണ്ടലിന് മട്ട 5,200, AST 4,000, പൊന്മണി 4,000, വെള്ളപ്പൊന്നി 4,000. കടല ക്യുണ്ടലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,800. നെല്ല് ക്യുണ്ടലിന് മാനന്തവാടി മട്ട 2,500. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: യുവാ ഹമാരി ആജ് ഹൈ, യുവാ ഹമാരി ശാൻ ഹൈ, ഔർ യുവാ ഹി ദേശ് കി ശക്തി ഹൈ. ദേശ് കാ 65 പോപ്പുലേഷൻ ബിലോ 35 ഹൈ, യാനി കി ദേശ് യുവാ ദേശ് ഹൈ, യേ വികസിത് ഭാരത് കേ യുവാ ഹൈ. മേ മാൻതാ ഹൂ കി താകത് ആപ് സബ് യുവാഓ മേ ഭി ഹൈ. ആപ്കി ഏക് ശക്തി കോ ജാഗ്രുത് കരേ. ആപ് മേ ശക്തി ആജ് സേ നഹീ ഹൈ. യേ ദേശ് മേ ബ്രെയിൻ പവർ ഔർ മേൻ പവർ സദിയോ സേ ഥേ ഔർ ആജ് ഭി ഹൈ.
0: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധ

0: ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3-ാം തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്നരഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി സമയം 7:35.

ആകാശവാണി കോഴിക്കോട്. വീട് നഷ്ടപ്പെട്ടവന്റെ വീട് നാടകം.

0: രചന ശ്രീ രവി കുന്നുമ്മൽ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ സർവശ്രീ വിശ്വൻ നന്മണ്ട, കെ സി ജോൺ, എം എസ് മണി, ശ്രീമതിമാർ എൽ സി സുകുമാരൻ, ഉഷ ജോസഫ്. സംവിധാനം ശ്രീ സി കൃഷ്ണകുമാർ.
1: നാശം! ആർക്കും ഒരു ഉപകാരമില്ലാതെ ഉള്ളത് മുഴുവൻ തിന്നു തീർക്കാനായി ഈ ചിതലിനെ എന്തിനു സൃഷ്ടിച്ചതാണോ അവൻ ഭൂമിയില്? ദേ, മോന്താരത്തിലെ പട്ടിക മുഴുവൻ ചിതലി തിന്നു തീർത്തു.
2: മാലതി, നീ അതൊന്ന് പതുക്കെ തട്ട്, ഓടുപൊട്ടി താഴെ വിഴും. നമുക്ക് ആ പട്ടികയൊന്ന് ഉടനെ മാറ്റണം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളതിനും പിടിക്കും.
1: വാർപ്പിന്റെ വീടായിരുന്നെങ്കിൽ ഈ ശല്യം ഉണ്ടാവില്ലായിരുന്നു.
2: മാലതി, വാർപ്പിന്റെ വീടിനുണ്ട് അതിന്റേതായ ദൂഷ്യങ്ങൾ. അവിടെ ഇവിടെ ചോർച്ച, കൊല്ലത്തിൽ പെയിന്റ് അടിക്കണം, പിന്നെ വേനലായാൽ അകത്ത് കിടക്കാൻ പറ്റുമോ? വീടുണ്ടായിട്ടും മുറ്റത്ത് പായ വിരിച്ചു കിടക്കേണ്ടി വരില്ലേ? നോക്ക്, നമുക്കിന്ന് ആ ബുദ്ധിമുട്ടുണ്ടോ? പാക്കുള്ളത് കൊണ്ട് ചൂടെന്തെന്ന് അറിയുന്നുണ്ടോ നമ്മള്?
1: അനന്തായിട്ടൊന്ന് നോക്കിക്കേ, ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ ഒരു പഴഞ്ചൻ മാളിക വീട്?
2: നീ താഴെ പോയി ആ കണ്ണാടിയിലൊന്ന് നോക്ക്. കറുത്തിടതോർന്ന നിന്റെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് നര പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് നിന്നെ പഴഞ്ചനായി കാണാൻ കഴിയുന്നില്ലല്ലോ. ഒരു കാലത്ത് ഈ മാളിക വീടും പുത്തനായിരുന്നു. ഇനിയിപ്പോ പുതിയതൊന്നും ഉണ്ടാക്കിയാലും 10 കൊല്ലം കഴിയുമ്പോഴേക്കും അതും പഴഞ്ചനാവും.
1: ഈ പറഞ്ഞതിലെല്ലാം ഞാൻ അനന്തേട്ടനോട് യോജിക്കുന്നു. പക്ഷേ നമ്മുടെ മോൾക്ക് ഇപ്പൊ വയസ്സ് എത്രയായി?
2: 16 കഴിഞ്ഞ് 17 ആവുന്നു.
1: നിങ്ങൾക്കൊക്കെ തമാശയാണ്.
2: എപ്പോഴും സീരിയസ് ആയ പറ്റുമോ മാലതി? ഇടയ്ക്കൊക്കെ തമാശയും വേണ്ടേ? അതല്ലേ ജീവിതം. പിരിമുറുക്കം കൂടിപ്പോയ പലരും ഇപ്പൊ മനഃശാന്തിക്കായി കാലത്തെഴുന്നേറ്റ് ക്ലാസ്സിൽ പോവുക. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ വിവാഹം അതല്ലേ? കഴിഞ്ഞ 10-12 കൊല്ലം ഗൾഫിൽ കഴിഞ്ഞ വകയിൽ 1 ലക്ഷം രൂപ ബാങ്കിലില്ലേ? അതുകൊണ്ട് അത് ഭംഗിയായി നടക്കും.
1: 1 ലക്ഷം രൂപ ബാങ്കിലിരുന്നാൽ നല്ല ആലോചന വരുമോ? എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, 1 ലക്ഷം രൂപ ബാങ്കിലുണ്ടെന്ന് ഒരു വലിയ സ്ലിപ്പ് എഴുതി താഴെ ആ ചുമരിൽ ഒട്ടിച്ചിട് വരുന്നവർ കാണട്ടെ. നല്ല ആലോചന വരണമെങ്കിലേ നല്ല വീടും വേണം.
2: ഈ വീടിന് ഇപ്പൊ എന്താ ഒരു കുഴപ്പം?
3: അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അച്ഛനോട് പറഞ്ഞാ മനസ്സിലാവില്ല ഈ വീട്ടിൽ എന്താ ഉള്ളത്.
2: നമ്മളിപ്പോ വഴക്കിടുകയല്ല, കുടുംബകാര്യം പറയാ. മോളെ, അച്ഛനെല്ലാം സീരിയസ് ആയി കാണുന്നുണ്ട്. മോള് പറ, ഈ വീട്ടിൽ എന്താ ഇല്ലാത്തത്?
3: നല്ല കിച്ചൺ ഉണ്ടോ? ഡ്രോയിങ് റൂം ഉണ്ടോ? ഡൈനിങ് ഹാൾ ഉണ്ടോ?
2: ഈ പേരുകളിൽ ഒന്നും പ്രത്യേക മുറികൾ ഇവിടെ ഇല്ല. താഴെ എത്ര മുറികളുണ്ട്? അതിനൊക്കെ ഈ പേരുകളൊക്കെ അങ്ങ് കൊടുത്താ പോരെ? മാലതി നേരത്തെ പറഞ്ഞ സ്ലിപ്പ് ഓരോ മുറിക്കും ഓരോ പേര് നൽകി അങ്ങോട്ടിക്കാം. അപ്പം പ്രശ്നം തീർന്നല്ലോ.
3: കോളേജിലെ കൂട്ടുകാരികളുടെ ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് കൊതിയാവോ.
2: അന്യന്റെ മുതൽ കണ്ട് ആശിച്ചിട്ട് എന്താ മോളെ, നമുക്കുള്ളതൊക്കെ വലുത്. അങ്ങനെ അങ്ങ് ചിന്തിക്കാം.
3: എന്തിനധികം പറയുന്നു, ഇന്നാൾ എന്റെ കൂടെ വന്ന കൂട്ടുകാരികളുടെ മുന്നിൽ ഞാൻ ഐസായി പോയി. അവര് തണുത്ത വെള്ളം ചോദിച്ചപ്പോ എടുത്തു കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ?
2: അതേതായാലും നന്നായി. ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ നീ ഐസായല്ലോ. ഇത്തിരി പച്ചവെള്ളവും 1 രൂപയുടെ ചെറുനാരങ്ങയും 2.5 രൂപയുടെ തക്കാളിയും വെക്കാൻ ദിവസം 20 രൂപയുടെ കറണ്ട് തീർക്കുന്ന ഏർപ്പാട്, അത് വേണോ? ഫ്രിഡ്ജും ഫ്രീസറും.
1: നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ വീട് പൊളിച്ച് പുതിയ വീടുണ്ടാക്കണം. അല്ലേ മോളെ?
3: അപ്സ്റ്റെയർ ഒന്നും വേണ്ട, 2 ബെഡ്റൂമും പുറമെ ആരെങ്കിലും വന്നാൽ കിടക്കാൻ ഒരു ഔട്ട് ഹൗസ്, കാർ പോർച്ച് എന്തായാലും വേണം.
2: മോളെ, ഈ ജീവിതത്തിൽ ഞാൻ ഒരു കാർ വാങ്ങാൻ പോകുന്നില്ല. ലോട്ടറി അടിക്കാൻ ഞാൻ ലോട്ടറി ടിക്കറ്റും എടുക്കാറില്ല. പിന്നെ എന്തിനാ കാർ പോർച്ച്?
3: നമുക്ക് കാർ വേണമെന്നുണ്ടോ? പുറമെ നിന്ന് ആരെങ്കിലും വന്നാൽ കാർ നിർത്തിയിടണ്ടേ?
2: റോഡ് പോലും ഇല്ലാത്തിടത്തൊക്കെ ആളുകൾ വീടിന് കാർ പോർച്ച് നിർമ്മിക്കാറുണ്ട്. എന്നിട്ടോ അതിനകത്തൊക്കെ ചേരിയും ചിരട്ടയും വിറകും അട്ടിയിട്ടിരിക്കുന്നു. ഞാൻ അതിനെ വിറക് പോരാന്നാ പേരിട്ടിരിക്കുന്നത്.
1: കാർ പോർച്ചിന്റെ കാര്യമൊക്കെ അന്തേട്ടിനും ഇട്ടു തന്നു. പുതിയ വീടുണ്ടാക്കുന്ന കാര്യം എന്ത് തീരുമാനിച്ചു? അതാ എനിക്കറിയേണ്ടത്.
2: ഇത് പൊളിച്ച് പുതിയ വീടുണ്ടാക്കാൻ ഞാൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല. ആ കോൺക്രീറ്റ് കൊച്ചാപ്പുവിനെ ഒന്ന് കാണണം. ഈ വീടിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുമോ എന്ന് നോക്കണം. അതാവുമ്പോ ഒരു ചുരുങ്ങിയ പൈസ കൊണ്ട് കാര്യം നടക്കും.

0: അല്ല കൊച്ചാപ്പു ആളാകെ മാറിപ്പോയല്ലോ.
1: ഇതാരെ ആനന്ദേട്ടനോ?
0: എന്താ തലയിലൊരു തൊപ്പി, മുടിയൊക്കെ പോയോ?
1: സിമെന്റിലല്ലേ കളി, അതാ തൊപ്പിയും കണ്ണടയും ഒക്കെ. അനന്തേട്ടൻ ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ചോ?
0: മതിയാക്കി കൊച്ചാപ്പു, 10-12 കൊല്ലം നാട് വിട്ട് കഴിഞ്ഞതല്ലാതെ എന്ത് മനസ്സിലാ?
1: ശരിയാ, പണിയെടുക്കുന്നവന് ഇവിടെ നിന്നാൽ മതി. അനന്തേട്ടൻ ഓർമ്മയില്ലേ, അനന്തേട്ടൻ ഗൾഫിൽ പോകുമ്പോൾ ഞാൻ കല്ല് ചെത്തി നടക്കുക.
0: കൊച്ചാപ്പേട്ടൻ ഇന്നും ചെത്തിയല്ലേ നടക്കുന്നത്, കല്ലല്ലെന്ന് മാത്രം, മോട്ടോർ സൈക്കിളിൽ. വലിയ കോൺട്രാക്ടർ ആയി പോയില്ലേ?
1: എല്ലായിടത്തും എത്തണ്ടേ അനന്തേട്ട, ഇന്ന് 8 സ്ഥലത്ത് മെയിൻ വാർപ്പ് നടക്കുക, വേറെ 6 സ്ഥലത്ത് പലക അടിച്ചിട്ടുണ്ട്.
0: പണ്ടൊക്കെ വയൽ പണിയും പറമ്പ് പണിയും ഒക്കെ ആയിരുന്നു, ഇന്നിപ്പോ മെയിൻ വാർപ്പായി.
1: വയലൊക്കെ നികത്തി വീടായില്ലേ, പിന്നെ എവിടെ വയലിപ്പണി? അതൊക്കെ ആന്ധ്രാക്കാരും നമ്മൾ

0: ആ വലിയ കോൺട്രാക്ടർ ആയി പോയില്ലേ?
1: എല്ലായിടത്തും എത്തണ്ട ആനന്ദേട്ടാ, ഇന്ന് 8 സ്ഥലത്ത് മെയിൻ വാർപ്പ് നടക്കുക, വേറെ 6 സ്ഥലത്ത് പലക അടിച്ചിട്ടുണ്ട്.
0: പണ്ടൊക്കെ വയൽ പണിയും പറമ്പ് പണിയും ഒക്കെ ആയിരുന്നു, ഇന്നിപ്പോ മെയിൻ വാർപ്പായി.
1: വയലൊക്കെ നികത്തി വീടായില്ലേ, പിന്നെ എവിടെ വയലിപ്പണി? അതൊക്കെ ആന്ധ്രാക്കാരും തമിഴ്നാട്ടുകാരും നോക്കട്ടെ, നമുക്കിവിടെ കോൺക്രീറ്റ് കാട് പണിതുയർത്താം.
2: ഒരിടത്ത് ചെന്നാലും ഒരുത്തനെയും പുറത്ത് കാടുകയില്ല, എല്ലാവന്മാരും കഥകടച്ചകത്തിരിപ്പാണല്ലോ. കർത്താവേ ശുദ്ധവായു, അതാർക്കും ഇപ്പൊ വേണ്ടായോ?
0: അല്ല, കൊച്ചേട്ടനെ കാത്തിരിക്കായിരുന്നു ഞാൻ.
2: എടാവേ, ഇത് ഞാൻ എന്നെ കാത്ത അകത്തിരുന്നാ കാണുവോ? ഞാനിഞ്ഞു വെളിയിലല്ലേ. ഈ ഫോണും കുന്ത്രാണ്ടും ഒക്കെ വന്നേ പിന്നെ മനുഷ്യര് തമ്മിൽ കാണാതായി. അതിലിച്ചിരി വ്യത്യാസം നമ്മളൊക്കെ തന്നെയാ.
0: കൊച്ചേട്ടൻ മുറ്റത്ത് നിന്ന് പ്രസംഗിക്കാതെ ഇങ്ങോട്ട് കയറിയിരിക്കും.
2: എന്നായിരിക്കാന്, ഇരിക്കപ്പുറതി ഇല്ലാണ്ടായി. അല്ല, അതെന്നാ പറയാന്.
0: അല്ല, കൊച്ചേട്ടൻ ഒന്ന് രണ്ടു ദിവസം ഇവിടെ ഒന്നും ഇല്ലായിരുന്നു.
2: ഓ, ഞാനൊന്ന് കാഞ്ഞിരപ്പള്ളി വരെ പോയിരുന്നു. അനന്തരവന്റെ വീട്ടിലേ ഒരു ഒത്തു കല്യാണം.
0: ഓ,
2: അങ്ങോട്ട് ബസ്സിന് പോയി, മുടിഞ്ഞു പോയില്ലയോ. ഇങ്ങോട്ട് ട്രെയിനെ കുത്തനെ നിന്നു, എന്നാലും പകുതി പണം വെച്ചം. ഇന്നലെ രാത്രി എത്തുമ്പോ വളരെ വൈകി. അപ്പോഴാ അനന്തൻ കാണണം എന്ന് പറഞ്ഞതായി മറിയമ്മ പറഞ്ഞത്. എന്നതാ മലദീവിശേഷം?
3: കൊച്ചേട്ടന് ഈടെ പുതിയ വീടുണ്ടാക്കിയതല്ലേ, ഞങ്ങൾക്കും വീടൊന്ന് പുതുക്കി പണിയണം.
0: വീടൊന്ന് നന്നാക്കണമെന്ന് പറ മാലതി.
2: അല്ലയോ, ഈ വീടിന് ഇപ്പൊ എന്നാ കൊഴപ്പം?
3: കൊച്ചേട്ടന്റെ വീടിന് എന്തായിരുന്നു കൊഴപ്പം?
2: കൊള്ളാം. 1970 ഉരുൾപൊട്ടൽ കേട്ടിട്ടുണ്ടോ? ഒത്തിരി പേരുടെ ജീവനും ജീവിത മാർഗവും തട്ടിയെറിഞ്ഞു. എനിക്കും മറിയാമ്മയ്ക്കും സർവസ്വവും നഷ്ടപ്പെട്ടെങ്കിലും ജീവൻ തിരിച്ചു കിട്ടി. തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി മലബാറിലെത്തി, മണ്ണിനോടും മലമ്പനിയോടും പടവെട്ടി. ഇന്ന് ഈ കാണുന്നതെല്ലാം അന്നുണ്ടാക്കിയതാ. ജീവിതം പച്ചവെച്ചപ്പോ തിരുവിതാംകൂർ മോഡലിൽ ഒരു പെര വെച്ചു. പിന്നെ പിന്നെ റബറിനും കുരുമുളകിനും ഇഞ്ചിക്കും തീപിടിച്ച വില കിട്ടി. പിള്ളേര് പറന്നു വീണതോ സൗഭാഗ്യത്തിന്റെ മടിത്തട്ടിൽ. അപ്പൊ അവർക്ക് അപ്പച്ചനും അമ്മച്ചിയും പഴഞ്ചന്മാർ, വീട് അറു പഴഞ്ചൻ.
0: അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കൊച്ചേട്ടൻ മണിവാളിക ഒന്ന് പണിതു.
2: അതിപ്പോഴത്തെ രീതി. തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഒരിടത്തും സ്ഥിരമായി നിക്കത്തില്ല, അവളതാ. മണ്ണിന്റെ വളക്കൂറ് നശിക്കുമ്പോ പുതിയ സ്ഥലത്ത് കുടിയേറും. ഇപ്പൊ എന്നതായി, മണ്ണിന്റെ വളക്കൂറും പോയി, കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയും ഇല്ലാതായി. പക്ഷെങ്കി ഒന്നുണ്ട് ബാക്കി. മേളിൽ വലിയൊരു കൊടയും നിവർത്തി വെച്ച് ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന കോൺക്രീറ്റ് കാട്. പറഞ്ഞ നാക്കെടുത്തില്ല, കോൺക്രീറ്റ് കൊച്ചാപ്പ് എത്തിയല്ലോ.
1: അനന്തേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ. ഇന്ന് 200 പണിക്കാരാ. ഞാൻ അവരുടെ ഇടയിൽ നിന്നും ഒന്ന് തലയൂരി വരാൻ പെട്ട പാട്.
3: കൊച്ചാപ്പുവിനെ ഇപ്പൊ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ.
1: സമയം കിട്ടണ്ടേ മാലതി ചേച്ചി? മോളെ ഞാൻ അധിക ദിവസവും കാണാറുണ്ട്.
3: ഞാൻ കാണാറില്ലല്ലോ.
1: മോളെങ്ങനെ കാണാനാ? മോള് താഴേക്ക് നോക്കിയല്ലേ നടക്കുന്നത്. ഞാൻ അധികം മുകളിലായിരിക്കില്ലേ, വാർപ്പിന്റെ മുകളിൽ. ആ, കൊച്ചേട്ടന്റെ വാർപ്പിന് ചോർച്ചയൊന്നുമില്ലല്ലോ.
2: ഇല്ലേ ഇല്ല, വേനലിൽ ഒരു കുഴപ്പമില്ല. മഴ പെയ്താ പിന്നെ അകത്താ ഉള്ള വെള്ളം മുഴുവൻ.
1: അത് പിന്നെ കൊച്ചേട്ടാ, അന്നത്തെ ആ സിമന്റ് അത്ര നല്ലതായിരുന്നില്ല.
2: കൊറ്റ സിമന്റിന് ഇരിക്കട്ടെ, ചോർച്ച സഹിക്കാം. കൊച്ചാപ്പു, ദിവസങ്ങളോളമുള്ള ഇറ്റിറ്റ് വീഴലുണ്ടല്ലോ, അതാ സഹിക്കാൻ മേലാത്തത്.
1: വേണേൽ അഫ്സ്റ്റേർ എടുക്കാം, അപ്പൊ പ്രശ്നം തീരും. ആ, പറഞ്ഞു കേൾക്കാൻ നേരമില്ല. അപ്പൊ എന്താ അനന്തേട്ടന്റെ പരിപാടി?
0: കൊച്ചാപ്പു, നമുക്ക് ഈ വീട് ഇതേ സ്റ്റെപ്പിൽ മുകളിലത്തെ ഓടൊന്ന് പോക്കി വാർക്കണം.
1: വിഡ്ഢിത്തം പറയാതെ അനന്തേട്ടൻ എന്താ ഈ പറയുന്നത്? പഴയ വീട് പുതുക്കാനോ? മാലതി ചേച്ചി, ഈ സൃഷ്ടിയേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാ പുനഃസൃഷ്ടി. തൊട്ടാൽ കെണിയും.
2: ഇത് തൊടാതെ ഇപ്പൊ എന്നാ ചെയ്യും? കൊച്ചാപ്പുവിന്റെ ഐഡിയ ഒന്ന് കേക്കട്ടെ.
1: ഇത് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റി പുതിയ വീടുണ്ടാക്കിയ അത്രയൊന്നും ചെലവ് വരില്ല.
2: എന്നാ വരും? എത്രയാ കൊച്ചാപ്പുവിന്റെ എസ്റ്റിമേറ്റ്?
1: എന്തൊക്കെ വേണം ആദ്യം അത് കേൾക്കട്ടെ.
3: 2

0: കിച്ചൺ സ്റ്റോർ റൂം ഡൈനിങ് ഹാൾ ഡ്രോയിങ് റൂം.
1: നില്ല, അതെന്നാതിനാ മോളെ ഈ ഡ്രോയിങ് റൂം? ഇവിടെ നിങ്ങൾ ആരും ചിത്രം വരയ്ക്കാറില്ലല്ലോ.
2: അതൊക്കെ അതിന്റെ ഒരു ഭാഷയാ കൊച്ചേട്ടാ.
1: എന്ന്
2: വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്, അറ്റാച്ച്ഡ്.
1: അല്ല, ഇതിനൊന്നും മലയാളം ഇല്ലയോ
3: കൊച്ചേട്ടാ? മലയാളത്തിൽ പറഞ്ഞ ഈ പറഞ്ഞതിന് ഒന്നും ഒരർത്ഥവും ഉണ്ടാവില്ല. ഒച്ചാപ്പുവിന് പോലും മനസ്സിലായെന്ന് വരില്ല ഇത്.
1: അത് ശരി.
2: അനന്തേട്ടാ,
1: ഓ
2: മോളുടെ ആശയല്ലേ, അങ്ങനെ തന്നെ അങ്ങോട്ട് ആവട്ടെ. അല്ലേ മാലതി ചേച്ചി?
4: എല്ലാവരുടെ ഇഷ്ടം അതാണ് എന്റെ ഇഷ്ടം.
3: ഏ, ഇത്രടം വരെ എത്തിച്ചിട്ട് നീ പിന്നിലേക്ക് വലിഞ്ഞോ മാലതി?
4: പറഞ്ഞു പറഞ്ഞു നേരം പോയി. കൊച്ചേട്ടനും കൊച്ചാപ്പുവിനും ചായ എടുക്കട്ടെ?
2: എടുക്കല്ലേ ചേച്ചി. എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം തന്നാൽ മതി. ഈ മെയിൻ വാർപ്പുള്ളിടത്തൊക്കെ ഒടുക്കത്തെ കോഴിയും പൊറോട്ടയും, ദിവസം ഇത് തന്നെയല്ലേ കഴിക്കുന്നത്? മടുത്തു.
1: അപ്പൊ കൊച്ചാപ്പ് പറഞ്ഞില്ല എത്ര രൂപ കൊണ്ട് പണി തീരും?
2: 2 lakhs. 2 lakhs കൊണ്ട് പണി തീർത്ത് ഞാൻ കയ്യിൽ തരും. ഒട്ടും വൈകിക്കണ്ട, കുറ്റിയടിക്കാൻ ആളെ നോക്കിക്കോ.
1: ഓ,
0: അച്ഛനെന്താ ഒരു മൂഡൌട്ട്?
4: എനിക്കറിയില്ല, ആകെ തരിച്ചൊരിപ്പാ മോളെ. അച്ഛന്റെ മനസ്സ് എപ്പോഴും ആ പഴയ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുക. ഇനി എന്ത് നോക്കാനാ? ആശാരി വന്നു, കുറ്റിയടിച്ചു, എപ്പോ പണി തീരും എന്ന് വരാള് പറഞ്ഞു. അനന്തേട്ടാ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒക്കെ ഭംഗിയായി നടക്കും.
3: മാലതി, കഴിഞ്ഞതൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഒരുപാട് കാലം ചെറ്റക്കുടലിൽ, അത് കഴിഞ്ഞ് ചെറുതായൊന്ന് പച്ചപിടിച്ചപ്പോ ഈ വീടും മതി. മാലതിക്ക് ഓർമ്മയില്ലേ, ചെത്തിത്തേക്കാത്ത ഈ വീട്ടിലേക്കല്ലേ നിന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത്?
4: ഞാനൊന്നും മറന്നിട്ടില്ല. പിന്നെ അനന്തേട്ടൻ ഗൾഫ് പോയി, അവിടെ നിന്ന് അയച്ച പണം കൊണ്ട് ഞാനല്ലേ പണികളൊക്കെ തീർത്തത്.
3: അന്ന് നീ വീടുപണിയുടെ കാര്യങ്ങളെ കുറിച്ച് എഴുതിയ ഓരോ കത്തിലെയും വാചകങ്ങൾ, തേപ്പ് കഴിഞ്ഞു നിലം കാവിയോ മൊസൈക്കോ എന്താ വേണ്ടത്, അന്ന് ആ കത്ത് വായിക്കുമ്പോഴുള്ള എന്റെ അവസ്ഥ, ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ പകരന്തിയോളം ചൂടിനോട് മല്ലടിച്ച് 6-7 പേർക്ക് തളർന്നുറങ്ങാനൊരു ഇടുങ്ങിയ ഇരുണ്ട മുറി, അവിടെ ചുട്ടുപഴുത്ത വെറും നിലത്ത് ന്യൂസ് പേപ്പർ വിരിച്ച് മലർന്നു കിടന്ന് ഈ വീടിനെ കുറിച്ച് ഞാൻ ഓർത്തു. എന്റെ മാത്രമല്ല, നാട്ടിൽ മണിമാളിക തീർക്കുന്ന മിക്ക ഗൾഫുകാരന്റെയും അവസ്ഥ ഇത് തന്നെയാ മാലതി.
4: അനന്തേട്ടന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാനും മോളും ഞങ്ങളുടെ ഒരു ആശ പറഞ്ഞു എന്ന് കൂട്ടിയാ മതി. അല്ലേ മോളെ?
0: ആ, അച്ഛന്റെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മളും മാറണ്ടേ?
3: മാറണം, മാറണം മോളെ. അതാണല്ലോ മലയാളി. പണ്ടൊന്നും കേരളക്കാരൻ ഇങ്ങനെ ആയിരുന്നില്ല. കയ്യിലുള്ളതിനേക്കാൾ 10 ഇരട്ടി പെരുപ്പിച്ച് കാണിക്കുന്ന ഈ സംസ്കാരം, അതിൽ നിന്ന് നമ്മളായിട്ട് എന്തിനൊഴിഞ്ഞു നിൽക്കണം? വീടിനു വേണ്ടി മുടക്കുന്ന പണം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ നാളെ ഈ വീട് പൊളിക്കും. പുതിയ വീട് എത്രയും പെട്ടെന്ന് ഇവിടെ ഉയർന്നു വരാൻ നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. ഇനി പുറത്തു കിട്ടിയ ആ ഓലഷെഡുമായി പൊരുത്തപ്പെടാൻ എത്ര നാൾ വേണ്ടിവരും?
5: കൊച്ചേട്ടാ, കൊച്ചേട്ടോ, ഇത്ര നേരത്തെ ഉറങ്ങാൻ കടന്നു?
1: ഇല്ലല്ല, ഞാൻ അകത്തിച്ചിരി പണിയിലായിരുന്നു. ആട്ടെ, വീട് പണിയൊക്കെ എവിടെ വരെയായി?
5: ആ ചോദ്യം ഒരു പുറം ചോദ്യമാണെന്നറിയാം. കൊച്ചേട്ടൻ ദിവസവും കാണുന്നതല്ലേ, പഴയ വീട് കൊത്തിക്കോരി തറയിട്ടു, ചുമര് കെട്ടാനുള്ള കല്ലും ഇത്തിരി സിമന്റും വാങ്ങി. കയ്യിലുണ്ടായിരുന്ന 1 lakh അത് തീർന്നു.
1: ഓ, അതിനെന്നെ സഹകരണ ബാങ്കുകാർ തുടങ്ങിയ ഒന്നാമത്തെ ചിട്ടി തന്നെ അനന്തന് നറുക്കടിച്ചു എന്ന് കവലയെന്നാരോ പറയണത് കേട്ടല്ലോ.
5: മാലതിയും മോളും ഒക്കെ അതിന്റെ സന്തോഷത്തിലാ, ഞാൻ അതിന്റെ വേവലാതിയിലും.
1: അതെന്നാ നിനക്കൊരു വേവലാതി?
5: മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്നെന്ന് പറഞ്ഞ പോലെയാ ഇതിന്റെ നിബന്ധനകൾ എന്ന് ചിട്ടി ചേർന്നപ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല. 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേ സർട്ടിഫിക്കറ്റ്.
1: കർത്താവെ, അതിപ്പോ എവിടുന്ന് കിട്ടാനാ? എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കിട്ടുന്നിടത്ത് നിന്നൊക്കെ ലോൺ എടുത്ത് മണിമാളിക പണിതതല്ലയോ? ചിലര് തമ്മിൽ ജാമ്യം നിന്നു, പലരും മറ്റുള്ളവന്റെ കടം വീട്ടുകയല്ലയോ ഇപ്പോ. എന്നാ പറയാനാ, താൻ പണിത വീട് തന്നെത്താൻ അറിയാതെ വാടക വീടാവുന്നു. ജീവിതകാലം മുഴുവൻ ഒടുങ്ങാത്ത തിരിച്ചടവല്ലയോ. ആരേലും രണ്ടാളെ ജാമ്യം മേടിച്ച് ഈ ചിട്ടിയുടെ പണം കൈപ്പറ്റുന്നതോടെ അനന്തനും 100 മാസത്തേക്ക് തീരാ കടക്കാരനാവുന്നു. 100 എന്ന് പറയാൻ എളുപ്പം അല്ലയോ, തീരാനേ കൊല്ലവെട്ടെടുക്കും.
3: കൊച്ചേട്ടൻ അത് പറയാതെ ആലോചിക്കുമ്പോ പേടി തോന്നുക.
1: ഇയാള് ഒന്നും അധികം ചിന്തിക്കണ്ട.
3: പണിക്കാര് കൂലി ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുക കൊച്ചേട്ടാ.
1: അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര കിട്ടിയാലും മതിയാവില്ല. പ്ലാനിംഗ് ഇല്ലാത്ത പ്ലാനുകളല്ലേ എല്ലാവർക്കും.
6: മറിയാമേ, നീ അവിടെ എന്നാ എടുക്കുവാടി? നീ അന്ന് വന്നത് കണ്ടില്ലയോ?
3: മാലതി, നീ കാലത്തെ തന്നെ എങ്ങോട്ടാ ഒരു പുറപ്പാട്?
4: വീട്ടിലൊന്ന് പോണം. എല്ലാവരും വിളിക്കണ്ടേ? നാളെ നമ്മുടെ മെയിൻവാർപ്പല്ലേ. ലിൻഡൽ വാർപ്പിന് പറയാത്തതിന് ഏട്ടനും ഏട്ടത്തിക്കും പരാതിയുണ്ട്.
3: എന്റെ ഈശ്വര, ഇതെന്തൊരു ലോകം! എന്തൊന്നു തുടങ്ങിയാലും ആഘോഷങ്ങളുടെ ഘോഷയാത്ര.
4: ആ, ഞാനതങ്ങ് മറന്നു. നിങ്ങൾ സിവിൽ സപ്ലൈസിൽ പോകുന്നില്ലേ?
3: അതെന്തിനാ? മല്ലിയും മുളകും ഒക്കെ ഇന്നലെ വാങ്ങിയതല്ലേ. പിന്നെ
4: മല്ലി മുളക് മാത്രം മതിയോ? കുപ്പി വാങ്ങണ്ടേ?
3: വാർപ്പിനെന്തിനാ കുപ്പി? സിമന്റും കമ്പിയും മണലും അല്ലാതെ കുപ്പിച്ചില്ലും ചേർക്കണോ?
4: അനന്തേട്ടാ, തമാശ കള. അനന്തേട്ടൻ തന്നെ കണ്ടതല്ലേ, കുഞ്ഞേട്ടന്റെ വീട്ടില് വാർപ്പിന്റെ അന്ന് 8 കുപ്പി വാങ്ങിയിട്ട് തികഞ്ഞില്ല.
3: ഫുള്ളോ ഹാഫോ?
4: അപ്പൊ കണക്കൊക്കെ നന്നായിട്ട് അറിയാലേ.
3: മാലതി, ഇപ്പൊ എല്ലാം അതിന്റെ കണക്കിലല്ലേ പറയുന്നത്. ലാർജ്, ക്വാർട്ടർ, 2 കുപ്പി ഫുള്ള് തന്നെ അങ്ങ് വാങ്ങിയേക്കാം.
4: മിലിറ്ററി കിട്ടുമെന്ന് ആരോ പറയുന്നു കേട്ടു.
3: മാലതി, മഞ്ഞിലും മഴയിലും ശത്രുവിന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ വിരിമാറുകാട്ടി ജന്മനാടിന്റെ മാനം കാക്കുന്ന പട്ടാളക്കാരനെ പലരും മദ്യവില്പനക്കാരനായി കാണുന്നു. മദ്യമെന്ന് കേൾക്കുമ്പോൾ മിലിറ്ററി എന്ന് പറയുന്ന സംസ്കാരം അത്രയ്ക്ക് അധപ്പതിച്ചു പോയി നമ്മൾ. ഇപ്പൊ എവിടെയും ഈ ഒരു പല്ലവിയേ ഉള്ളൂ. ഏതായാലും ഇനി അതില്ലാഞ്ഞിട്ട് വാർപ്പിന് ചോർച്ച വരണ്ട. നല്ലത് നോക്കി ഒരു 2 കുപ്പി തന്നെ വാങ്ങിയേക്കാം.
7: ഏ, 2 കുപ്പിയോ? അതെന്റെ കോളേജിൽ നിന്ന് വരുന്ന പയ്യന്മാർക്ക് പോലും തികയില്ല.
3: അപ്പോ വാർപ്പിന് നിന്റെ കോളേജിൽ നിന്നും ആള് വരുന്നുണ്ടോ? എന്നാ പിന്നെ കോൺക്രീറ്റ് കൊച്ചാപ്പൂവിനോട് ആളെ കുറയ്ക്കാൻ പറയണമല്ലോ. കയ്യാള് സഹായിക്കാൻ നിന്റെ കോളേജ് പിള്ളേരും ഉണ്ടാവുമല്ലോ.
7: ഓ, സഹായിക്കാനോ? ഈ അച്ഛൻ എന്തായി പോയി? അവര് കൂടാനും കമ്പനിക്കും വരുവ.
3: കമ്പനികൾ പലതും അടച്ചു പൂട്ടി മോളെ. ഇനി ഒന്നേ ബാക്കിയുള്ളൂ, ആഘോഷ കമ്പനി.
7: എല്ലാവർക്കും അടിച്ചു പൊളിക്കണം, അത്രേ ഉള്ളൂ.
4: കാണുന്നവർക്ക് തോന്നും എല്ലാം ആർഭാടാണെന്ന്. അനുഭവത്തിൽ വരുമ്പോഴല്ലേ ആവശ്യമാണെന്ന് തോന്നുന്നത്.
3: എന്താവശ്യം? വീടുപണി തുടങ്ങുമ്പോ ഈ ചിലവുകളൊന്നും നമ്മുടെ എസ്റ്റിമേറ്റിൽ ഇല്ലായിരുന്നു. തുടങ്ങിപ്പോയില്ലേ, ഇനി എവിടെയെങ്കിലും എത്തിക്കണ്ടേ?
7: അച്ഛന്റെ ബുദ്ധിമുട്ട് അതെനിക്കും അമ്മയ്ക്കും മനസ്സിലാവും. പക്ഷേ ഇതാ ഇപ്പൊ നാട്ടുനടപ്പ്.
4: എല്ലാവരും ചെയ്യും പോലെ നമുക്കും ചെയ്യണ്ടേ? ഇപ്പൊ ആർക്കും സ്വന്തമായി തീരുമാനങ്ങളില്ല. അങ്ങനെ തീരുമാനിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും.
3: കണക്കുകൾ പിഴച്ച സമൂഹം. സ്വന്തം തലയ്ക്കകത്ത് ഇന്ന് ആർക്കും കണക്കുകളില്ല. എന്നോ എവിടെ വെച്ചോ കൂട്ടിക്കിഴിക്കാൻ ഒരു കാൽക്കുലേറ്റർ കിട്ടി. എല്ലാ കാൽക്കുലേഷനും തെറ്റിച്ച് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വളർന്നപ്പോ സ്വയം കണക്ക് കൂട്ടാൻ എല്ലാവരും മറന്നു. ഗൾഫിൽ നിന്ന് മടങ്ങുമ്പോ ഇനി നാട്ടിൽ സ്വസ്ഥമായൊരു ജീവിതം. അതായിരുന്നു എന്റെ മനസ്സിൽ. 100,000 കയ്യിലുള്ളതും 100,000 കടം വാങ്ങിയതും അത് നാളത്തോടെ തീരും. ഇനിയിപ്പോ
1: എന്നാ കോൺക്രീറ്റ് കൊച്ചാപ്പു, നീ എന്നതായിരുന്നു എന്ന് പറഞ്ഞത്? 2 ലക്ഷം രൂപ കൊണ്ട് പെര പണി തീർത്ത് അനന്തന്റെ കയ്യിൽ കൊടുക്കും. അയ്യോ, പക്ഷെ ഇപ്പൊ വാർപ്പ് തീരുമ്പോഴേക്കും തന്നെ ₹2 ലക്ഷം. അതും മേൽഭാഗം ആകാശം നോക്കി കിടപ്പല്ലേ.
2: കൊച്ചേട്ടാ, കൊച്ചേട്ടാ, അതെല്ലാ കോൺട്രാക്ടർമാരും അങ്ങനെയേ പറയൂ. 4 ലക്ഷം വേണ്ടെടുത്ത് 2. പെട്ടെന്ന് വലിയ സംഖ്യ കേട്ടാൽ പാർട്ടി ഞെട്ടില്ലേ?
1: അനന്തനോട് ഞാൻ എത്രയോ തവണ പറയാനിരുന്നതാ. അങ്ങനെ വല്ലതും പറഞ്ഞ ആളുകൾ എന്നാ കരുതും? അസൂയയാ. എന്നേക്കാൾ വലിയ വീട് അവൻ പണിയുന്നതിലുള്ള കെറിവ് കൊണ്ടാ ഇല്ലയോ?
2: അതിന് അനന്തേട്ടനെന്താ ഇപ്പൊ കുഴപ്പം പറ്റിയത്? മെല്ലെ ഈ ചുവരൊന്ന് ചെത്തിത്തേക്കുന്നു. 2000 കത്തടിക്കുന്നു. അതും മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ. ഹൗസ് സ്വാമി ജനവിരച്ച് കയറില്ലേ? കത്തിന്റെ സ്റ്റൈല് പോലിരിക്കും.

0: ും കവറിന്റെ വരവ് അതാ ഇംഗ്ലീഷിൽ വേണമെന്ന് ഞാൻ പറഞ്ഞത്.
1: കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ വേണ്ടതായ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ വേണം അല്ല കൊച്ചാപ്പുവേ. നമ്മൾ കേരളത്തിലുള്ളവരെ അല്ലേ ക്ഷണിക്കുന്നുള്ളു.
0: ഓ
1: പിന്നെ എന്നാത്തിനാ ഈ ഇംഗ്ലീഷ്? അർത്ഥമറിയാതെ കത്തുകൾ വായിക്കുന്നത് കൊണ്ടായിരിക്കും ഇന്നത്തേക്ക് ക്ഷണിച്ച കല്യാണത്തിനും വീടുകൂടലിനും ഒക്കെ തലേന്നും അതിന്റെ തലേന്നും മറ്റും ആളുകൾ വരിഞ്ഞു കയറി ചെല്ലുന്നത് അല്ലയോ?
0: അത് കൊച്ചേട്ടൻ പറഞ്ഞത് നേരാ. കൊടുക്കുന്നവർക്ക് ഉളുപ്പില്ലെങ്കിലും തിന്നുന്ന നമുക്കൊരു ഉളുപ്പ് വേണ്ടേ? വിളമ്പുന്നവരാണെങ്കിലും വയറ് നമ്മുടേതല്ലേ?
1: കൊച്ചാപ്പുകേ, നന്നാവുന്നവരാണെങ്കിൽ നമ്മളൊക്കെ എന്നേ നന്നാവേണ്ടതായിരുന്നു. പൊക്കാൻ കഴിയാത്ത ഭാരം പൊക്കി നോക്കണത് നല്ലതാ. പക്ഷേങ്കി അത് പൊക്കണത് കൊണ്ട് വല്ലവനും ഗുണം വേണം. മേലേ സ്വയം തലയിൽ വീണ് ചതഞ്ഞരഞ്ഞു പോവും.
2: അമ്മേ അമ്മേ, എനിക്ക് വയ്യ. ഉള്ള ചെളി മുഴുവൻ ഇതിനകത്താ. മൂന്ന് വട്ടം കഴുകി എന്നിട്ടും പോകുന്നില്ല.
3: നീ അവിടെ ഇട്ടേക്ക്. എവിടുന്ന് പോകാനാ? 10,000 പേര് നാട്ടിലുള്ള ചെളി മുഴുവൻ ചവിട്ടി ഇതിനകത്ത് എത്തിച്ചതല്ലേ. ഒതുക്കത്തൊരു മഴയും.
4: ഉള്ളത് മുഴുവൻ തിന്നും കുടിച്ചും എല്ലാവരും പോയി. 3-4 ദിവസം എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. മോളെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സഹായം ആവൂല്ലോ എന്ന് കരുതി പലർക്കായി കവറ് കൊടുത്ത വകയിൽ കിട്ടാനുള്ള 75,000 രൂപ. 1.5 ലക്ഷം പ്രതീക്ഷിച്ചു. ജനം അവര് ബുദ്ധിയുള്ളവരാ. അവളുടെ കല്യാണം അതവര് കാലേക്കൂട്ടി കണക്കാക്കി. ഇപ്പൊ ഒരിടക്കാല ആശ്വാസം. പലരും അങ്ങനെ തന്നുള്ളൂ.
3: കവറ് തീരെ കുറഞ്ഞു പോയല്ലേ എന്തേട്ടാ?
4: ഈ സമ്പ്രദായങ്ങളൊക്കെ ഇല്ലാണ്ടാവുക ബാലതി. ചിലപ്പോ അതിന്റെ തുടക്കം ഇവിടെ നിന്നാവാം എന്നവർ ധരിച്ചിരിക്കും.
3: കൈവായ്പ വാങ്ങിയവർക്ക് പോലും കൊടുക്കാൻ തികയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും?
4: എനിക്കൊന്നും അറിയില്ല. വീടുപണിക്കാകെ ചെലവ് 6 ലക്ഷം. അതിന്റെ പേരിൽ കടബാധ്യതയായി വന്നതോ 8 ലക്ഷം. മാലതിക്ക് ഓർമ്മയുണ്ടോ അന്ന് ചിതലരിച്ച ആ ഒരു പട്ടിക മാറ്റാൻ ആകെ വേണ്ടിയിരുന്നത് ഏറിയാൽ 80 രൂപ. പകരം നാം ചിലവാക്കിയതോ?
2: ഈ അപ്സ്റ്റെയർ ഒന്നും വേണ്ടെന്ന് ഞാൻ അച്ഛനോട് അന്നേ പറഞ്ഞതല്ലേ.
4: വേണ്ട വേണ്ട, ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട. വീട് പണി തുടങ്ങിയതിൽ പിന്നെ നമ്മൾ പാവകളായിരുന്നില്ലേ? പ്ലാനിൽ ഒന്നുമില്ലാതെ ഭാവിയിൽ വേണ്ടിവരുമല്ലോ എന്നോർത്ത് ആദ്യം വെറുതെ ഒരു കോണി വാർത്തു. അപ്പോ അകത്ത് ശൂന്യാകാശം കാണത്തക്ക വിധം ഒരു വലിയ വിടവ്, പിന്നെ മുകളിൽ ഒരു മുറിക്കായി പ്ലാൻ. ആരോ പറഞ്ഞു താഴത്തെ ചൂടകറ്റാൻ മുകളിൽ മൊത്തം മുറി വേണമെന്ന്. മുറിക്കകത്ത് ചൂട് കുറഞ്ഞോ? നമ്മുടെ 3 പേരുടെയും ശരീരത്തിനകത്തായിപ്പോ പൊള്ളുന്ന ചൂട് അല്ലേ മാലതി?
3: അനന്തേട്ട, എത്ര നാളായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്?
4: എനിക്കത് കൃത്യമായി ഓർമ്മയുണ്ട്. ആ പഴയ മാളിക വീട് പൊളിക്കുന്നത് വരെ നാം സുഖമായി ഉറങ്ങിയിരുന്നു അല്ലേ? ഇന്ന് ഈ പുതിയ വീട്ടിലും എല്ലാം മറന്ന് നമുക്ക് സുഖമായി ഉറങ്ങണം. ഇന്ന് മാത്രം.
3: ഇന്ന് മാത്രോ? അപ്പൊ നാളെയോ?
4: നാളെ നാളെ ഈ വീട് വിൽപ്പനയ്ക്ക് എന്നൊരു ബോർഡ് പുറത്തെഴുതി തൂക്കണം. നാളെ
3: ഇത് വിറ്റ കടം തീരോ?
4: അറിയില്ല, എനിക്കൊന്നും അറിയില്ല.
3: മോളെ കൊച്ചേട്ടൻ കൂട്ടിക്കൊണ്ടുപോയത് നന്നായി. ഈ ചെറ്റക്കുടലിൽ അവള്
4: വീട് വിറ്റതിലുള്ള അഭിമാനക്ഷതം കാരണം ബന്ധുക്കളെല്ലാം നമ്മെ കൈവിട്ടില്ലേ? കൊച്ചേട്ടൻ നമ്മുടെ മോളെ കൂട്ടിക്കൊണ്ടുപോയപ്പോ ജാതിക്കും മതത്തിനും ബന്ധങ്ങൾക്കും അപ്പുറത്താണ് സ്നേഹവും സൗഹൃദവും എന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ എത്ര നാൾ അവിടെ നിർത്തും?
3: നമ്മുടെ വീട് വിലയ്ക്ക് വാങ്ങിയവർ എത്ര ഭാഗ്യവാന്മാർ. ഒന്നും ചിന്തിക്കേണ്ടല്ലോ, എല്ലാ പണിയും തീർത്തതല്ലേ. കയറി താമസിച്ചാൽ മതി.
4: ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, നമ്മുടെ മാത്രമല്ല പുതിയ വീടുണ്ടാക്കുന്ന ബഹുഭൂരിപക്ഷത്തിന്റെയും അവസ്ഥ ഇതാണെന്ന്. എനിക്ക് ബുദ്ധിമുട്ടില്ല മാലതി, നിനക്ക് ഈ ചുറ്റക്കുള്ളിൽ.
3: അതെന്താ അനന്തേട്ടൻ അങ്ങനെ പറഞ്ഞത്? എനിക്കായിട്ടൊരു സുഖമുണ്ടോ?
4: കുട്ടിക്കാലത്ത് ആ ചുറ്റക്കുടലിൽ കിടന്നാൽ സുഖമായി ഉറക്കം വരുമായിരുന്നു. ഇന്നിപ്പോ
3: മാലതി ചിന്തിച്ചത്.

0: എത്രയൊക്കെ വന്നില്ലേ, ഇനി വരും പോലെ വരട്ടെ.
1: അത് അത് വെറും വാക്കുകൾ മാത്രം. ചിന്തയ്ക്ക് കഴിഞ്ഞാലിടാൻ ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. മലതി
0: അനന്തേട്ട,
1: എന്താ മാലതി, എന്താ നിനക്ക്? എന്തു പറ്റി
0: അനന്തേട്ടാ? ഞാൻ ഉറങ്ങിയപ്പോ ഒരു ദിവസം കണ്ടു.
1: എന്ത്?
0: എനിക്ക് മോൾക്ക് വിഷം തന്ന് അനന്തേട്ടൻ. അയ്യോ അയ്യോ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ.
1: നീ ഉറങ്ങിയപ്പോൾ കണ്ട ദുസ്വപ്നം ഞാൻ അത് ഉണർന്നിരുന്ന് മനസ്സിൽ കാണുകയായിരുന്നു. മലതി, കൂട്ട ആത്മഹത്യയുടെ പരമ്പരയിലേക്ക് പത്രത്താളുകളിൽ ജനത്തിൽ നിന്ന് വാർത്തയല്ലാത്ത ഒരു വാർത്ത. സ്വപ്നത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞല്ലോ.

0: ആനന്ദേട്ടൻ, ഇന്നലെ രാത്രി എന്തൊരു ഉറക്കായിരുന്നു.
1: നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർക്കാതെ വരാനുള്ളതിനെ കുറിച്ച് ഓർത്ത് കിടന്നപ്പോ സുഖമായി ഉറങ്ങിപ്പോയി.
0: ആനന്ദേട്ടാ, ഞാൻ ഇന്നലെ വീണ്ടും ഒരു സ്വപ്നം കണ്ടു.
1: നല്ലതോ ചീത്തയോ?
0: നല്ല സ്വപ്നം. ഞാനത് പറഞ്ഞ ആനന്ദേട്ടൻ കളിയാക്കോ?
1: ഏയ്,
0: നമ്മള് വിറ്റ വീടില്ലേ, ആ വീട്ടിലെ പയ്യൻ നമ്മുടെ മോളെ കല്യാണം കഴിച്ചതായിരുന്നു സ്വപ്നം.
1: സ്വപ്നം ചിലർക്ക് ചില കാലം ഒത്തിടും എന്നാ പഴമൊഴി. മാലതീ, നിന്റെ ചിന്ത അത് ശുഭപര്യവസായിയായ ഒരു നാടകം. പക്ഷേ എല്ലാ ദുരന്തങ്ങളും ഇങ്ങനെ അവസാനിക്കണമെന്നില്ല.
2: വീട് നഷ്ടപ്പെട്ടവന്റെ വീട് നാടകം ഇവിടെ പൂർണ്ണമാവുന്നു. രചന ശ്രീ രവി കുന്നുമ്മൽ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ സർവശ്രീ വിശ്വൻ നന്മണ്ട, കെ സി ജോൺ, എം എസ് മണി, ശ്രീമതിമാർ എൽ സി സുകുമാരൻ, ഉഷ ജോസഫ്. സംവിധാനം ശ്രീ സി കൃഷ്ണകുമാർ.
3: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്തുരാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൌഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൗഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി, സമയം 8 കഴിഞ്ഞ് 34:55. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പരസ്പര വിശ്വാസത്തിൽ ഊന്നിയുള്ള പങ്കാളിത്തമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഏറെ ഗുണകരമാകുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% പേർ 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.

0: പ്രധാന ഭക്ഷ്യണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. ഇതുപ്രകാരം CPM നേതാക്കളായ AC മൊയ്തീനും K. രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. CPM നേതാക്കളെ വിടാതെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ തുടർച്ചയാണ് കോടതി തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി K. മുരളീധരൻ അഭ്യർത്ഥിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പേരാമ്പ്രയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ചു. പാലേരി തോട്ടത്തങ്കാണ്ടി രമ്യയാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട ഇവരുടെ മകൻ ശിവനന്ദിനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം. കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സഹോദരങ്ങളായ 2 കുട്ടികൾ മരിച്ചു. അടൂർ PHCക്ക് സമീപമുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി K. M. ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. 2027 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനംവകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലേർട്ട് ലഭിക്കും വിധമാണ് ആപ്പ് തയ്യാറാക്കുന്നത്. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ 1-ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന നിലയിൽ. കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും സെഞ്ചുറികളാണ് ആതിഥേയരെ ശക്തമായ നിലയിൽ എത്തിച്ചത്. സായ് സുദർശൻ 81 റൺ നേടി. അഫ്ഗാനിസ്ഥാനിൽ വേണ്ടി മുഹമ്മദ് സലീം 2 വിക്കറ്റുകൾ വീഴ്ത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. 3-ാം പക്കം എന്ന ചിത്രത്തിൽ ജി. വേണുഗോപാൽ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

0: Spotlight. This is Akashvani. In the program Spotlight, now we bring you a discussion on decoding India's strong GDP growth performance in financial year 2025-26. The participants are Dilip Chinoy, former Secretary General FICCI, and Rajesh Lake, anchor.
1: Good evening and welcome to Spotlight.
2: Football taram Eben Ross, football parishilagan VP Shaji, charcha naikkunnathu sports journalist Ansar S. Raj.
3: നമ്മൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞു, ഭംഗി തരണ രണ്ടു തവണ റൊണാൾഡോ എന്ന പേരും സൂചിപ്പിച്ചു. ക്രിസ്ത്യാനോ മെസ്സിയോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന്റെ സൂപ്പർ ഹീറോ ആണ്. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ കളി? അദ്ദേഹത്തിന് ഇതുവരെ ലോകകപ്പ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും മെസ്സിക്ക് ഒരു ലോകകപ്പ് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇത്തവണ ക്രിസ്ത്യാനോയ്ക്ക് ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ?
4: ക്രിസ്ത്യാനോക്ക് കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ക്രിസ്ത്യാനോ ഇപ്പൊ 41 വയസ്സ്.
3: 41 വയസ്സ്.
4: ഈ വയസ്സിൽ ഈ ഫിറ്റ്നസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോർച്ചുഗൽ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ടീമും കൂടിയാണ്.
3: ടീം എന്ന നിലയ്ക്ക് ഒരുപാട് വ്യത്യാസം.
4: ഒരുപാട് വ്യത്യാസം.
3: ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 7 കളിക്കാരുണ്ട്, ഫ്രഞ്ച് ലീഗിലെ പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്ന വിറ്റീജയെ പോലുള്ള കളിക്കാരുണ്ട്, ഗോൺസാലോ റാമോസിനെ പോലുള്ള കളിക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ബെഞ്ച് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ള ഒരു ടീം പോർച്ചുഗലാണെന്നാണ് തോന്നുന്നത്.
4: ഒരു കളിക്കാർ ബെഞ്ചിൽ സ്ഥിരമായിട്ട് ഇരിക്കരുത്, ഈ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നാൽ ടീമും നന്നാളും. ഇപ്പൊ ഒരു പ്ലെയർ മാറിക്കഴിഞ്ഞാൽ ഈ മറ്റു പ്ലെയർക്ക് കളിച്ചാൽ നമുക്ക് ആ ഒരു വിടവുണ്ട്.

0: ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്നും കളിക്കുന്ന പ്ലെയർ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ടീം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കളിക്കാരും കളിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലേ നമുക്ക് ആ ടീം മുന്നോട്ട് പോകാനുള്ളത്. ആ ഒരു ശൈലിയാണ് എനിക്ക് തോന്നുന്നത് സ്പെയിനിലാണ് കൂടുതൽ കാണുന്നത്. സ്പെയിനിന് ആ കളി കൂടുതലാണ്, ഏത് പ്ലെയർ വന്നാലും അങ്ങനെ കളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതേ ശൈലിയിലേക്കാണ് ഇപ്പൊ പോർച്ചുഗലും വരുന്നത്. അപ്പം ആറെട്ട് ടീം ഒരേ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. അതേപോലെ ഫ്രാൻസിൽ ആരെ മാറ്റിയാലും എപ്പോഴും ആണെങ്കിലും ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാലും
1: കളി
0: തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് കുറച്ചുകൂടി ടൈറ്റ് മാച്ചസ് കാണാൻ സാധിക്കും.
1: ക്രിസ്ത്യാനോട് ഒരു കാര്യം കൂടി ചോദിക്കാം, കഴിഞ്ഞ തവണത്തെ ക്രിസ്ത്യാനോയുടെ ടീം പോർച്ചുഗലിന്റെ ടീമിന് ഒരു അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായിട്ട് ഒരു ഡൗൺ ആയത് ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പകരം കൗൺസലർ റാമോസിനെ കൊണ്ടുവരുന്നു, റാമോസ് ഗോൾ അടിക്കുന്നു, അടുത്ത മത്സരത്തിൽ ക്രിസ്ത്യാനോ ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്നില്ല. അപ്പൊ അത് ആ ടീമിനെയും ടീമിന്റെ ആരാധകരെയും ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്തു. ഈ ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിക്കും ടീമിനെ ബാധിക്കുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും ഫുട്ബോൾ ഫിസിക്കലി മെന്റലി ടെക്നിക്കലി ടാക്റ്റിലി എന്ന് പറയുമ്പോൾ ഫിസിക്കലി മെന്റലി മെന്റലി ഇമ്പോർട്ടന്റ് ഘടകമാണ്. ചിലപ്പോൾ അത് ടീമിന്റെ കെട്ടുറപ്പിനെയും അല്ലെങ്കിൽ പരസ്പരമുള്ള സംശയ ദൃഷ്ടികൾ നോക്കുന്നതിനും അല്ലെങ്കിൽ കളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില കളിക്കാർക്ക് ഓണസ്റ്റ് ആണ്, പല കളിക്കാരും പറയും കളി നിർത്തിയ ശേഷമാണ് അവർ അവരുടെ ഇതിൽ പറയാറുണ്ട്, ചില കളിക്കാർ എനിക്ക് മനഃപൂർവ്വം ബോൾ തരാറില്ല, അല്ലെങ്കിൽ ചില കളിക്കാർക്ക് ഞാൻ കൂടുതൽ ബോൾ എത്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരാളുടെ മെന്റാലിറ്റി തന്നെ കളിയെ നിയന്ത്രിക്കാം. റൊണാൾഡോയെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിന് തന്നെ സമ്മർദ്ദത്തിലായി, റൊണാൾഡോയെ മാറ്റി കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും, അതുപോലെ തന്നെ കളിക്കുന്ന കളിക്കാരനും ചിലപ്പോൾ റൊണാൾഡോയെ മാറ്റിയിട്ടാണ് എന്നെ കളിപ്പിക്കുന്നത്, അത് ലോകം മൊത്തം ശ്രദ്ധിക്കും, ഇത് അവരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ അർജന്റീനയുടെ കളി കൈവിട്ടു ഏറ്റവും കൂടുതൽ പ്രതീക്ഷയില്ല ലോത്തോറ മാർട്ടിനസ് എന്ന് പറയുന്ന ഇന്റർ മിലാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു, പക്ഷെ അദ്ദേഹം ഫ്ലോപ്പ് ആയപ്പോൾ നമുക്ക് ഇദ്ദേഹം വന്നു. അത്ലറ്റിക് മാർട്ടിന്റെ ക്യാപ്റ്റൻ കളിക്കുന്ന
1: ആൽവാരസ്
2: അദ്ദേഹം വന്നതുകൊണ്ട് മാത്രമാണ് അർജന്റീനയ്ക്ക് അവിടെ ഒരു ഗോൾ സ്കോറർ കിട്ടുകയും നമുക്കൊരു പുതിയ താരം. അത് ഈ വേൾഡ് കപ്പിന്റെ പ്രത്യേകത അത് തന്നെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളിക്കാരൻ മാറി കഴിഞ്ഞാൽ വരുന്ന കളിക്കാരന്റെ പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ആണ്, അതിനോടൊപ്പം തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ നിലനിർത്താൻ സാധിക്കണം. അവിടെയാണ് അർജന്റീനയ്ക്ക് വിജയം കിട്ടിയത്. ഇപ്പൊ പക്ഷെ റൊണാൾഡോ റിയാലിറ്റി തിരിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടീമിനൊപ്പം ഒരു ടീം മാൻ ആയിട്ട് നമുക്കറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പോലും ഒരു കോച്ചിനേക്കാൾ ഉപരി ഒരു നിയന്ത്രിക്കുന്ന ഒരു
1: 2016 യൂറോ കപ്പിന്റെ ഫൈനലിലെ ആദ്യത്തെ 10 മിനിറ്റിനകത്ത് ഇഞ്ചുറി വന്നതിന് ശേഷം അയാൾ കരക്കിരുന്നിട്ട് ആ ടീമിനെ പ്രചോദിപ്പിച്ചു. പക്ഷെ അതുപോലെ ഒരു നീക്കം അയാളെ ബെഞ്ചിലേക്ക് കഴിഞ്ഞ തവണ ലോകകപ്പിൽ മാറ്റുമ്പോൾ അയാളെ ഭാഗത്തുനിന്ന് ടീമിലേക്ക് ഉണ്ടായാലും അയാൾ ഡെസ്പെറേറ്റ് ആയിട്ട് അയാൾ വളരെ എന്താണ് മാനസികമായിട്ട് തകർന്നു എന്ന് തോന്നിപ്പിക്കുന്ന മുഖഭാവമായിട്ടാണ് ഡഗ്ഔട്ടിൽ ഇരുന്നത്.
2: അതിലൊരു കാര്യമുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സിക്ക് വേൾഡ് കപ്പ് നേടണമെന്ന് ആഗ്രഹിച്ചില്ല, റൊണാൾഡോയ്ക്കും ആ ഒരു അവസരമാണ്. കാര്യം അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്നു, ഇപ്പൊ നമ്മൾ 41 വയസ്സ്
1: റിയലൈസ്
2: ഞാൻ 40 എന്നെ കളി നിർത്തിപ്പിച്ച എനിക്ക് ഞാനിപ്പോഴും
1: അപ്പോഴാണ് ഇന്നലെ പ്രഖ്യാപിച്ച പോർച്ചുഗലിന്റെ ടീമില് പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ ക്യാപ്റ്റൻ ആയിട്ട് തന്നെ വരുന്നത് അല്ലേ? തോന്നുന്നു സാറിന് ആ ഒരു ഫിറ്റ്നസ്?
0: നമ്മുടെ ലെവലും അവരുടെ ലെവലും തമ്മിൽ പെട്ടെന്ന് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു ഹൈ ക്ലാസ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ പ്രാക്ടീസ് ആയാലും അവരുടെ ഭക്ഷണ രീതിയായാലും അവരുടെ എല്ലാ ഫെസിലിറ്റീസൊക്കെ.
1: അല്ല, അതിനകത്ത് ക്രിസ്ത്യാനോ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം ക്രിസ്ത്യാനോ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്വയം നിബന്ധനകളാണ്. നമുക്കറിയാം പല ഫുട്ബോൾ താരങ്ങളും പല വേണ്ടാത്ത ശീലങ്ങളിലേക്ക് പോകും, ഭക്ഷണ ശീലങ്ങളിലേക്ക് പോലും പോകുന്നവരുണ്ട്. അവിടെയാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവെക്കുമ്പോൾ ആ വെള്ളം മതി എന്ന് പറയുന്ന, മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക് വേണ്ട എന്ന് പറയുന്ന ആ ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നമ്മൾ അത് അയാളുടെ ആ ഒരു വലിയ
2: പ്രൊഫഷണലിസം. നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ പ്രൊഫഷണലിസത്തെ എത്തിയിട്ടില്ല. പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒറ്റ വാർഡ്, അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ പുതിയ ഒരുപാട് സ്പോർട്സ് ബില്ല് അനുസരിച്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഈ ഐ ലീഗ് പോലെ ISL പോലെ കളിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മളിപ്പോഴും വെള്ളം ചേർത്തുകൊണ്ട് സ്റ്റേറ്റ് ലീഗിൽ പോലും കളിപ്പിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ വെള്ളം ചേർത്ത് അവരെ കളിപ്പിക്കുന്ന രണ്ട് തരത്തിലാണ്. ഇന്ത്യയിലെ ഫുട്ബോൾ പ്രൊഫഷണലിസം ആയിട്ടില്ല, അപ്പൊ എല്ലാവരും കളിക്കാൻ അവസരം കൊടുക്കും. നമ്മളിപ്പോഴും ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസം അവരെ പ്രൊഫഷണലായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്പോർട്സ് ബില്ല് സ്ട്രിക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ വെള്ളം ചേർക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എബിൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടായിരുന്നു, കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞാൽ നമ്മളിവിടെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുള്ള ഘടകങ്ങൾ, നമ്മുടെ ഓൺ ഫീൽഡ് കാര്യങ്ങളല്ല ഇവിടെ പെർഫോമൻസോ അല്ലെങ്കിൽ ഫിറ്റ്നസോ ഒന്നല്ല നോക്കുന്നത്, ഓഫ് ഫീൽഡിലുള്ള എന്റെ രാഷ്ട്രീയമാണ് നോക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യ ഇനി വേൾഡ് കപ്പ് കളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി എഫർട്ട് ഇടുന്ന ഒരാൾ.
1: നമ്മളിപ്പം ക്രിസ്ത്യാനോയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ക്രിസ്ത്യാനോയുടെ ആ ഒരു ഫിറ്റ്നസ്, ക്രിസ്ത്യാനോയുടെ ആ ഒരു സാർ പറഞ്ഞ പോലെ ഒരു അർപ്പണബോധം, കളിയോടുള്ള ഒരു അർപ്പണബോധം, അത് അതിന് ഈ ലോകം ഒരു അല്ലെങ്കിൽ അവരുടെ പോർച്ചുഗൽ ടീം ഒരു തിരിച്ചൊരു പ്രതിഫലം കൊടുക്കണ്ടേ? ഇപ്പൊ മെസ്സി അർജന്റീനയ്ക്ക് ചെയ്ത സേവനങ്ങൾക്കാണ് ആ ടീം കഴിഞ്ഞ തവണ ഒന്നായിട്ട് നിന്ന് മെസ്സിക്ക് വേണ്ടി ഒരു ലോകകപ്പ് തന്നെ നേടിയത്. അതുപോലെ ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ഒരു ലോകകപ്പ് നേടാനുള്ള ഒരു മാനസികമായിട്ടുള്ള കരുത്ത് ഉള്ള ഒരു ടീമാണോ പോർച്ചുഗൽ ഇപ്പോൾ? കഴിഞ്ഞ തവണ സാറ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പോർച്ചുഗലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്.
0: അതെ അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനോയെ പ്രൊജക്ട് ചെയ്ത് തന്നെയായിരിക്കും പോർച്ചുഗൽ ഇപ്രാവശ്യം വരുന്നത്. അദ്ദേഹത്തിന് ഒരു കിരീടം നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വലിയ താരങ്ങൾ ഇപ്പം മെസ്സിയായാലും കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിൽ വളരെ ഇതായിപ്പോ ഞങ്ങളടക്കം എല്ലാവരും നിരാശരായി പോകില്ല. അതുപോലെ അത്രയും ആരാധനയോട് കാണുന്ന ഒരു വേറെ വ്യക്തിയാണ്.
1: എന്ത് നേടിയാലും സ്വന്തം ആത്മാവ് നേടിയില്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഉള്ളത് പോലെ എന്ത് ഫുട്ബോളിൽ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു വേൾഡ് കപ്പ് നേടിയില്ലെങ്കിൽ. ഇപ്പൊ റോബർട്ടോ ലെവൻഡോസ്കി കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് യൂറോപ്യൻ ഫുട്ബോളിലെ ഏത് ലീഗിൽ കളിച്ചാലും

0: ബയേണിന് കളിച്ചാലും ബാഴ്സയ്ക്ക് കളിച്ചാലും അയാൾ ടോപ് സ്കോററാണ്, ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ പോളണ്ടിന് വേൾഡ് കപ്പ് നേടാനോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പോലും എത്താൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ എന്ത് നേടിയാലും വേൾഡ് കപ്പ് ഇല്ലെങ്കിൽ എന്താ?
1: എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിൽ പിന്നെ എന്താ പറയാ, പെട്ടെന്ന് കുറ്റപ്പെടുത്തും. അവൻ ചെയ്ത എത്ര കാര്യങ്ങൾ ചെയ്ത് എത്ര മേളിൽ പോയാലും പെട്ടെന്ന് വിളിച്ച് താഴെയിടാനുള്ള ശ്രമം ഉണ്ടോ എപ്പോഴും? ഇപ്പൊ മെസ്സി ഇപ്പൊ വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം ചിലപ്പോൾ ഫോം ഔട്ട് ആണെങ്കിൽ തന്നെ മെസ്സിയെ കുറ്റം പറയലായിരിക്കും
0: ഇതിനടുത്ത് വരുന്നത്. ഈ ഫാൻ ഫൈറ്റുകൾ ഒരുപാട്,
1: ആ ഫാൻ ഫൈറ്റ് അല്ല, അപ്പം അവരറിയില്ല എത്രമാലം അധ്വാനിച്ചിട്ടാണ് മെസ്സി വേൾഡ് കപ്പ് നേടിയെന്നുള്ളത്. ആ അധ്വാനത്തിനൊക്കെ എല്ലാവരും അറിയാം. അതുപോലെ തന്നെ റൊണാൾഡോയും കുറ്റം പറയുന്നത്, എത്ര കാലം കളിക്കുന്നു, നമുക്ക് നല്ല ഫുട്ബോൾ കാണിക്കുന്നില്ലേ,
0: 20 കൊല്ലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിറഞ്ഞത് കളിക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബുകളിലെല്ലാം കളിക്കുക.
1: നെയ്മർ വരുന്നു, നെയ്മർ 22 ശേഷം കളിച്ചിട്ടില്ല, പരുക്ക് കൊണ്ട് എത്രയോ മാച്ച് കളിക്കാൻ പറ്റാണ്ട് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പം നമുക്ക് കളിക്കാരുടെ കളിയാണ് കാണേണ്ടത്, കളി ആസ്വദിക്കട്ടെ, അവരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല.
0: തീർച്ചയായും ഇതുപോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറയാം. ഇപ്പൊ യൂറോപ്യൻ ഫുട്ബോളിൽ സ്പെയിൻ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ടീം അല്ലേ ജർമ്മനി?
1: ആണ്, ജർമ്മനി കുറച്ച് പുറകിലോട്ട് പോയിന്നേ ഉള്ളൂ. ജർമ്മനി എപ്പോഴും കണ്ടിട്ട് വളരെ സൈലന്റ് ആണ്, അവർ ചെയ്യേണ്ട പണി ചെയ്തിട്ട് പൊക്കോളൂ. ഏത് വേൾഡ് കപ്പിലായാലും ജർമ്മനിക്ക് ഒരു ലെവലുണ്ട്, ആ ലെവലിൽ അവർ കളിച്ചു വരും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം പ്രവചനം ഒന്നും നടത്താൻ ആർക്കും അത്ര പെട്ടെന്നൊന്നും പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം മെസ്സി 4 വർഷം പുറകിലായിരുന്നു, ഏജ് വൈസ് ആയാലും ബാക്കിയുള്ള ഫിറ്റ്നസ് ലെവലിലും എല്ലാം. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെയിനിലോട്ട് കുറച്ചുകൂടി പോയത്. സ്പെയിൻ പറയാൻ പറ്റില്ല, നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് കണ്ടിരിക്കുന്ന ചിലപ്പോൾ ടീം അട്ടിമറിയിലും വെളിയിലും പോവാം.
0: ഒറ്റക്കളി തോറ്റാ മതിയല്ലോ,
1: മതി.
0: ഈ ആദ്യത്തെ 3 മത്സരം കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കളി തോറ്റാ മതി. ആദ്യത്തെ റൗണ്ടിൽ പോലും പലപ്പോഴും ഒറ്റക്കളി തോൽക്കുന്നത് അല്ലെങ്കിൽ ഒരു സമനില വഴങ്ങുന്നതുകൊണ്ട്
1: അടുത്ത ഗ്രൂപ്പിലെ വരുന്ന ടോപ്പ് ആയിരിക്കും ഇവിടെ വന്ന് ക്വാർട്ടർ ഫൈനൽ പ്രീ ക്വാർട്ടർ കളിക്കേണ്ടി വരും. അതിനകത്താണ് പ്രശ്നം വരുന്നത്. നമ്മളൊരു ചാനൽ വഴി അങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല.
0: ഈ ലോകകപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ടീമുകളായി, 32 ടീമുകളായിരുന്നു മുമ്പ്, 1 മാസം കൊണ്ട് തീരുമായിരുന്നു. ഇതിപ്പോൾ ഒന്നര മാസം എടുക്കും. അത് മാത്രമല്ല, നമ്മളെ പോലുള്ള ഇന്ത്യയിലെ കളിപ്രേമികൾക്കുള്ള ഒരു പ്രശ്നം, മുമ്പൊക്കെ നമ്മൾ ലോകകപ്പ് കണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്, ഇനി നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം നമ്മളെ പകല് സമയത്തായിരിക്കും അവരെ കളി. അത് എങ്ങനെ ബാധിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ?
2: നമുക്കറിയാലോ ഇന്ത്യ ക്രിക്കറ്റിന് അഡിക്റ്റ് ആണ്. മണിക്കൂറുകളോളം നമ്മുടെ ജോലിയും നമ്മുടെ ഉത്തരവാദിത്തമൊക്കെ മറന്നുകൊണ്ട് ക്രിക്കറ്റിന് പുറകെ നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ്. പക്ഷെ ഫുട്ബോൾ അങ്ങനല്ല, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കളി കഴിയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പകല് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം ഞങ്ങളൊക്കെ അന്ന് ടി വി ഇല്ലാത്ത കാലത്ത് അടുത്ത വീട്ടിലൊക്കെ പോയാണ് ടി വി കൊണ്ട് കളി കാണുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒഴിഞ്ഞു കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഈ ടി വി ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്ത കുട്ടികൾക്ക് കൂടെ ഇപ്പം കളി കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ കളി കണ്ട് പഠിക്കുന്ന ഇതുപോലെ ഞാനടക്കമുള്ള ആൾക്കാർ, എൻ്റെ അറിവിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത് വളരെ പിന്നോക്ക മേഖലയാണ്. അപ്പോൾ അതൊക്കെ ഒരു മോട്ടിവേഷൻ, അതായത് 10 മത്സരത്തിൽ 1 മത്സരം ഇതുപോലെ കാണാൻ കഴിയും. കാര്യം അടുത്ത വീട്ടുകാരെ സമ്മതിക്കണം, രാത്രി കളി കാണാൻ പോകണം. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് പോയി കളി കണ്ടിട്ട് പോലും നമുക്ക് ഇത്ര പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് കളി കാണാം,
1: അവർക്ക് കുറച്ചുകൂടെ എളുപ്പം
2: എളുപ്പമായി. അപ്പൊ അവർക്ക് പകല് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഫുട്ബോളിനായിട്ട് അടുക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്ന്, അത് ഇന്ത്യൻ ഫുട്ബോളിന് കുറച്ചുകൂടെ നന്നായി ചേരും. കാര്യം കുട്ടികൾ കൃത്യമായിട്ട് ലൈവായിട്ട് അവർക്ക് പകലാണല്ലോ, ആരും ശല്യമില്ല, കളിയാണ് കാണുന്നത്, ആരും ശല്യം ചെയ്യില്ല. മറ്റേത് രാത്രി കളി കാണുമ്പോൾ ഇവർ കളി കാണും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെടുന്ന പേടി കൊണ്ട് റെസ്ട്രിക്ഷൻസ് എന്തുണ്ട്, ഇപ്പൊ അതില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് നല്ലതാണ് ഇന്ത്യൻ ഫുട്ബോൾ വളരാനും കളിക്കാർ കൂടുതൽ പഠിക്കാനും
0: വിസിബിലിറ്റി കൂടുതൽ
2: എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്.
0: ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ 48 ടീമിന്റെ ഒരു ഫോർമാറ്റ്,
1: കഴിഞ്ഞ വർഷം 64 മാച്ചാണ് വന്നത്, ഈ വർഷം വരെ 104 മാച്ചുകൾ
0: വരുന്നു, അത്രയും കൂടുതൽ മാച്ച് വരുന്നു.
1: അത് മാത്രമല്ല 3 രാജ്യങ്ങളിലായിട്ട്, അപ്പൊ ആ ട്രാവലിംഗും ഇതൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതാണ് എന്റെ. പക്ഷെ അതൊക്കെ
2: പുതിയ ടെക്നോളജി നമ്മൾ കണ്ടോ, നമ്മളൊക്കെ കളിച്ചിരുന്ന കാലത്ത് കിലോമീറ്ററുള്ള, ഞാൻ റിയാലിറ്റി പറയാം, ഞാൻ ചെറുതായിരിക്കും ഷാജിറിനൊപ്പം കളിച്ചിട്ടാണ്. നമ്മൾ ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്കൂറോളം ട്രെയിൻ കിട്ടാതെ കിടന്നിട്ടുണ്ട്, പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ 8 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ പരാതി പറയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇതെല്ലാം ഓർഗൻ ചെയ്യുന്ന ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ഇതിന്റെ സൗകര്യങ്ങൾ. അപ്പൊ വേൾഡ് കപ്പ് എന്ന് പറയുന്ന വേറെ ലെവലാണ്. അപ്പൊ ഈ അസൗകര്യങ്ങളൊന്നും അവിടെ ഒരു പ്രശ്നമാകുന്നില്ല. അത് ഓവർകം ചെയ്യാനുള്ള ഫിഫ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, അവർ പ്ലാനിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കളി കാണുന്ന പോലെ കളിക്കുന്നത് പോലുള്ള ഫീലിംഗ്സും അതിനോടൊപ്പം തന്നെ ശാസ്ത്രം വളർന്നുണ്ട്. ഇതെല്ലാം ഫുട്ബോളുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും ട്രാവലിംഗ് അറേഞ്ച് ചെയ്യാനും ഇതിനെല്ലാം പണ്ട് നമ്മൾ തന്നെ കളിക്കാർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ടീമിന്റെ മാനേജർ എന്ന് പറഞ്ഞ ഒരാളുടെ തലയിൽ വെച്ച് കൊടുക്കും. ആ പാവപ്പെട്ട മനുഷ്യന് ഇതെല്ലാം ഓടി വെള്ളം വരെ കൊണ്ട് ബോൾ വരെ ചുമന്നുകൊണ്ടുവരും. പക്ഷെ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് എല്ലാം എന്താ പറയുക, വിരൽത്തുമ്പത്ത് സാധനം ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു അറേഞ്ച്മെന്റും കളി നടത്തുന്ന സാഹചര്യം ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള, എസ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യത്ത് അവരുടെ ഏറ്റവും വലിയ ചലഞ്ചാണ്. ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി കണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരില്ല. മാച്ചിന്റെ എണ്ണം കൂടുമ്പോൾ ബോർ അടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ
0: എന്റെ ഒരു ചോദ്യം, 104 മത്സരമാകുമ്പോൾ ചില മത്സരങ്ങളൊക്കെ ദുർബലമായ ടീമുകൾ തമ്മിലായിരിക്കും.
1: ബോറിംഗ് ഒന്നും അവർ ഏത് കളിയാലും ആരാധന മൂത്തിട്ടുള്ള ആൾക്കാർ ഏത് കളിയും കാണും.
2: ഇല്ല, ഈ ബോറിംഗ് എന്ന് പറയുമ്പോൾ കാര്യം വേൾഡ് കപ്പിൽ ബോറിംഗ് ഇല്ല. എസ്പെഷ്യലി പുതിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കളി കാണാൻ ആകാംക്ഷയുടെ കാര്യം, അവർ വേൾഡ് കപ്പിൽ വരണമെങ്കിൽ അവർക്കത് ഈ കഴിവുണ്ടായിരിക്കും. അപ്പൊ അവരുടെ പുതിയ നമ്മൾ കാണാത്ത ചിലപ്പോൾ പുതിയ ഒരു ശൈലിയിൽ കളിക്കുന്ന രാജ്യങ്ങളൊക്കെ,
1: ഈ രാജ്യമുണ്ട് 600,000 മാത്രം
0: ജനസംഖ്യ,
2: അത് അട്രാക്ഷൻ അല്ലേ, അത് ഒരു അട്രാക്ഷൻ, അതായത് ലോകത്തിനുള്ള എക്സൈറ്റ്മെന്റ്
1: കളിക്കുന്ന അത് കാണണല്ലോ നമ്മള്. ഈ 600,000

0: ഇവരെങ്ങനെ വന്നു,
1: എങ്ങനെ വേൾഡ് കപ്പിലേക്ക് വന്നു,
0: യോഗ്യത
1: കളി കാണണ്ടേ?
2: പണ്ട് നമ്മൾ ഐസ്ലാൻഡിന്റെ കളി,
0: അപ്പൊ നമ്മൾ ആ രാജ്യത്തെ കുറിച്ച് പഠിക്കാൻ അറിയാനും കഴിയുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ വിസിബിലിറ്റി നിങ്ങൾ ആലോചിച്ചു, ലോകം മൊത്തം അറിയപ്പെടുന്നത് അതാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
2: സെനഗലിനെ പറ്റിയൊക്കെ ആൾക്കാരൊക്കെ ഈ വേൾഡ് കപ്പൊക്കെ വരുന്നുണ്ട്. പല രാജ്യങ്ങളെയും കുറിച്ചും ഇന്നും
0: ആഫ്രിക്കൻ
2: ഒരു തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റുന്നത് ഈ ലോകകപ്പ് വന്നുകൊണ്ടാണ്. പല രാജ്യങ്ങളെയും കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത്
1: ഫുട്ബോളിന്റെ സൗന്ദര്യം തന്നെയല്ല. 10-250 രാജ്യങ്ങൾ കളിച്ച് ക്വാളിഫൈ ചെയ്ത് വരുന്ന ടീമാണ്.
2: 48
1: ആകെ വന്ന് 8 ടീമുകൾ കളിക്കുന്ന പോലെയല്ല ഇത്. 10-250 രാജ്യങ്ങൾ വർഷങ്ങളോളം
0: ഈ 8 ടീമല്ല. മുമ്പ് തന്നെ നമുക്കറിയാം ഇന്ന ഇന്ന ആൾക്കാരെ, കളിക്കാരുടെ പേരുപോലും അറിയാം, ഇന്നത്തെ കളിക്കാരുടെ പേരുപോലും അറിഞ്ഞു. അപ്പൊ അവരുടെ ശൈലി എങ്ങനെ, അവരെങ്ങനെ കളിക്കുന്നു, അപ്പൊ നമുക്കൊരു ആകാംക്ഷ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കളികളോ ഇവിടെ വേൾഡ് കപ്പിൽ ദുർബലമായ രാജ്യമൊന്നും ഇല്ല. കാരണം നമ്മൾ ദുർബലമായിട്ട് എഴുതുന്ന ടീം അടുത്ത കളിയിൽ അട്ടിമറി
1: ദുർബലാണെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ എവിടെയാ കിടക്കുന്നത് നോക്കണ്ടേ?
2: അതെ, തീർച്ചയായും
1: എല്ലാം ശക്തരാണ്,
2: എല്ലാം ശക്തരായ ടീമുകൾ. 48 ടീമുകൾ, 104 മത്സരങ്ങൾ. ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു വിലയിരുത്തലിന് സാധിക്കുമായിരിക്കും അല്ലെ? അതിന് മുമ്പ് ഒരു വിലയിരുത്തൽ സാർ പറഞ്ഞാണെങ്കിൽ 8-10 ടീമുകൾ ഏതൊക്കെ കുറെ ഒരേപോലെ
1: നിൽക്കുക.
2: അപ്പൊ ആദ്യത്തെ ഒരു പ്രാഥമിക റൗണ്ട് കഴിയണം അല്ലെ?
0: നമുക്കിപ്പോ ഒരു ഐഡിയ ഉണ്ട്. നമ്മള് കേരളക്കാര് ഫുട്ബോളിന്റെ ഏറെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ്. ഏത് രാജ്യത്ത് ഏത് വേൾഡ് കപ്പ് നടന്നാലും യൂറോപ്പ് കപ്പ് നടന്നാലും ലാറ്റിൻ അമേരിക്കയുടെ കപ്പ് നടന്നാലും നമ്മളിവിടെ ആഘോഷമാക്കി അവരുടെ ജേഴ്സി ഇട്ട് ആഘോഷം. അതുകൊണ്ട് ഒരുവിധമുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ കളിയെ കുറിച്ചും നമുക്ക്, അതുകൊണ്ടാണ് സപ്പോർട്ടേഴ്സ് ഉള്ളത്. പണ്ട് അർജന്റീന ബ്രസീൽ മാത്രമാണെങ്കിൽ ഇന്ന് നമ്മള് ഫ്രാൻസിനെയും ജർമ്മനിയും, ജർമ്മനിയൊക്കെ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കാര്യം അവരെ പെർഫോമൻസ് നമുക്കറിയാം. അവരെന്നും അവർക്കൊരു അച്ചടക്കമുള്ള ശൈലിയുണ്ട്, യന്ത്രം പോലെ കളിക്കുന്ന. അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും ഈ നമ്മളിപ്പം കണ്ട് പഴയ ടീമുകളെല്ലാം എന്തായാലും ഈ പറഞ്ഞ ക്വാർട്ടറിൽ വരാനുള്ള സാധ്യതയുണ്ട്.
2: അതുപോലെ തന്നെ നമ്മളിപ്പോ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഖത്തർ ടീമിൽ ഒരു തഹ്സിൻ എന്ന് പറയുന്ന ഒരു മലയാളിയുണ്ട്.
1: ഞാനും ജംഷി എന്റെ കൂടെ എസ് എം കോളേജ്
2: കളിച്ചു. ഇത് വളരെ
1: പ്രധാനപ്പെട്ട കഴിഞ്ഞ
0: അവസാനത്ത് നടന്ന ക്വാളിഫൈ റൗണ്ടിലൊക്കെ അദ്ദേഹം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, ഗോളും സ്കോർ. ഈ സമയത്ത് ഒരു അദ്ദേഹത്തിന് മനോഹരമായ ഒരു ഗോളിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
1: ലാസ്റ്റ് ഗോൾ ഉണ്ടായിരുന്നു.
0: അത് എങ്കിലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരെ ആഘോഷിക്കും, കാരണം അത് വേൾഡ് കപ്പ് കുറച്ചുകൂടെ നമ്മൾ അടുക്കും.
2: നമ്മൾക്ക് ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കുമ്പോൾ അതിന് കൈയടിക്കാനും വിജയത്തിൽ നമ്മൾ ആഹ്ലാദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ, അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് അതിനെ കുറിച്ച് സംസാരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേർക്കും നന്ദി. ഷായ് സാറിനും എബിൻ റോസിനും നന്ദി.
0: താങ്ക് യു.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കോഴിക്കോട്. ആരോഗ്യവാണി

0: ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ജൂൺ 8 ലോകമെമ്പാടും ബ്രെയിൻ ട്യൂമർ ദിനമായി ആചരിക്കുന്നു. ഇതോടനുബന്ധിച്ച് ബ്രെയിൻ ട്യൂമർ എന്ന അസുഖത്തെക്കുറിച്ചും നൂതന ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസുമായി നടത്തിയ അഭിമുഖമാണ് ഇന്ന് ആരോഗ്യവാണിയിൽ.
1: ആരോഗ്യവാണി
0: നമ്മുടെ അതിഥിയായി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ പ്രേംകുമാർ എസ് ആണ്. ഡോക്ടറെ ഹൃദ്യമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: താങ്ക് യു.
0: ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോഴേ പൊതുജനങ്ങളിൽ ഭയമാണ്. ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത ഒരു രോഗമാണ് എന്നാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നു. വർഷത്തിലൊരു ദിവസം ഈ ബ്രെയിൻ ട്യൂമറിനായിട്ട് മാറ്റിവെക്കാനുള്ള ഒരു പ്രസക്തി എന്താണ്? ഈ ദിവസത്തിന്റെ ഒരു പ്രസക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ അഭിമുഖം ആരംഭിക്കാമെന്ന് തോന്നുന്നു.
2: വേൾഡ് ബ്രെയിൻ ട്യൂമർ

0: 2000-ന് ശേഷം ലോകമെമ്പാടും വളരെ വിപുലമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ന്യൂറോ സർജൻസ്, ന്യൂറോളജിസ്റ്റ്, മറ്റ് അനുബന്ധ വിഭാഗങ്ങളും അതുപോലെ ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്നവരും പിന്നെ അതുപോലെ ശയ്യാവലംബരായവരും അതിൽ നിന്ന് വളരെ വിജയകരമായിട്ട് ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരും ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കെയർ ഗിവേഴ്സും ഉൾപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. ഇത്തവണ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം എന്നത് ബ്രെയിൻ ട്യൂമർ എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം, അതിന് ഉള്ള പ്രധാന പ്രാരംഭ ലക്ഷണങ്ങൾ, പ്രധാനമായിട്ടും അതിരാവിലെയുള്ള കഠിനമായൊരു തലവേദന, അതിനുശേഷം ഉണ്ടാകുന്ന നിർത്താതെയുള്ള ഛർദി, അപസ്മാരം വരാം, കാഴ്ചയ്ക്കും മങ്ങൽ വരാം, സ്വഭാവത്തിലും മറ്റ് ലക്ഷണങ്ങളും വരാം. അതുകൂടെ രണ്ടാമതായിട്ട് പറയുന്നത് ഇത് പെട്ടെന്ന് ഇങ്ങനെയൊരുള്ള അസുഖം വരുമ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ ഉടനടി തുടങ്ങുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇതിന് ഒരു സപ്പോർട്ട് കൊടുക്കുക. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെന്നും നമുക്കും ഇതിലൊരു അംഗമാകാമെന്നും അതിനുള്ള ഒരു മാനസികമായിട്ടും കായികപരമായിട്ടും അതുകൂടാതെ സാമ്പത്തികപരമായിട്ടും ഇങ്ങനെയുള്ള വിഷയത്തിൽ നമുക്കും സമൂഹത്തിന് വേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് June 8.
1: മറ്റ് ക്യാൻസറുകൾക്ക് കൊടുക്കുന്ന അത്ര ഒരു ശ്രദ്ധ അല്ലെങ്കിൽ പ്രാധാന്യം ബ്രെയിൻ ട്യൂമറിന് കിട്ടുന്നില്ല എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ?
0: അത് വളരെ ശരിയാണ്. ബ്രെയിൻ ട്യൂമർ സാധാരണ ഈ വളരെ അടുത്ത കാലം വരെ ബ്രെയിൻ ട്യൂമർ വരിക എന്ന ഡെത്ത് വാറണ്ടാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. ബ്രെയിൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മരണത്തിന് തയ്യാറായി കഴിഞ്ഞു എന്നതാണ്. പക്ഷേ അതിൻ്റെ ഇപ്പോഴുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു മുന്നേറ്റവും നേരത്തെ കണ്ടുപിടിക്കാൻ പാകപ്പെട്ടുള്ള ചികിത്സാവിധികളും പരിശോധന പ്രക്രിയകളും ഇത് മുൻകൂട്ടി കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയും അത് പ്രാരംഭ ലക്ഷണത്തിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ച് പ്രാരംഭ ദശയിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുകയും ചെയ്യും. അതുകൂടാതെ ഈ ബ്രെയിൻ ട്യൂമറിൽ 70% വരെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താം. അതായത് 70% നോൺ ക്യാൻസർ, ക്യാൻസർ വിഭാഗത്തിൽപ്പെട്ടതല്ല, വളരെ നിരുപദ്രവകാരികളായിട്ടുള്ള മുഴകളാണ്. അത് പൂർണ്ണമായിട്ടും നമുക്ക് ഓപ്പറേഷൻ വഴി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ബാക്കി വരുന്ന 30% താഴെ വരുന്ന ക്യാൻസർ വിഭാഗത്തിലുള്ള ട്യൂമറുകൾ മാത്രമേ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുള്ളൂ. അതിൽ തന്നെ നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിച്ച് ഓപ്പറേഷൻ ചെയ്ത് തുടർ ചികിത്സയായ റേഡിയേഷൻ, കീമോതെറാപ്പി മുതലായ അനുബന്ധ ചികിത്സാവിധികൾ കൊണ്ട് ഒരു പരിധിവരെ അവരുടെ ആയുർദൈർഘ്യം കൂട്ടാനും അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം തെളിയിക്കുന്നത്.
1: ബ്രെയിൻ ട്യൂമർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് സാർ?
0: ബ്രെയിൻ ട്യൂമർ വരാനുള്ള പ്രധാന കാരണം പല പല തിയറികളുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് ജനിതകം വളരെ കൂടുതലായിട്ട് കാണുന്നു. ന്യൂറോ ഫൈബ്രോമാറ്റോസ് എന്നുള്ള അസുഖം, അതുപോലെ അത് ഫാക്കമാറ്റോസിസ് പലതും ജനിതകപരമായിട്ട് വളരെ കോമൺ ആണ്. അതുപോലെ ഗ്ലയമയും ജനിതകപരമായിട്ട് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. രണ്ട്, റേഡിയേഷൻസിനൊരു കാരണമാണ്. അതായത് ചെർണോബിൽ അണുബാധയ്ക്ക് ശേഷം വളരെ ആൾക്കാർക്ക് ബ്രെയിൻ ട്യൂമറും മറ്റ് അനുബന്ധ ട്യൂമറുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെയിൻറ് ഇൻഡസ്ട്രി, ലെതർ ഇൻഡസ്ട്രി, ഹെവി മെറ്റൽസ് ഇൻഡസ്ട്രി, അതിലും കാണാം. ഹെഡ് ഇഞ്ചുറിയിൽ വളരെ ചുരുക്കം പേഷ്യനിൽ കാണാറുണ്ട്. പിന്നെ വൈറസ് ബാധ, HIV അനുബന്ധ രോഗങ്ങളിൽ ലിംഫോമ മുതലായ ട്യൂമറുകൾ വളരെ സാധാരണ കാണപ്പെടുന്നതാണ്.
1: സർ, പല ക്യാൻസറുകളും നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് പുകവലിക്കാർ ലങ് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ആധുനിക ജീവിത രീതിയിൽ മൊബൈൽ ഫോണുകൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരു സാധ്യതയായിട്ട് ഈ അസുഖം വരാനുള്ള സാധ്യതയായിട്ട് കണക്കാക്കാൻ പറ്റുമോ?
0: അത് വളരെ വളരെ നല്ല ചോദ്യമാണ്. കാരണം ക്യാൻസർ പ്രൈമറി ക്യാൻസർ, പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ അവിടെ നിന്ന് തന്നെ ഉത്ഭവിച്ച് അവിടെ നിന്ന് തന്നെ പടർന്ന് പന്തലിച്ച് നമ്മുടെ ജീവന് ഹാനി ഉണ്ടാകുന്ന ടൈപ്പ് പ്രൈമറി. സെക്കൻഡറി മെയിനായിട്ട് നമ്മുടെ തലച്ചോറിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, അതായത് ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ലിവർ, അതുപോലെയുള്ള മറ്റ് ഭാഗങ്ങളിൽ നിന്ന് തലച്ചോറിലോട്ട് കാലക്രമേണ വന്ന് ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, അതാണ് സെക്കൻഡറി ക്യാൻസർ. അപ്പോൾ അത്

0: ഒരു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ തലച്ചോറിലെ ക്യാൻസറിന് കാരണമാകാം.
1: ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സർ?
0: പ്രാരംഭ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും അതികഠിനമായ തലവേദന, അതിരാവിലെ രോഗി തലവേദനയായിട്ട് എഴുന്നേൽക്കുക, അതിനുശേഷം നിർത്താതെയുള്ള ഛർദി, ഇത് വളരെ പ്രധാനമാണ്, പ്രധാന ലക്ഷണമാണ്. മൂന്ന്, രോഗികൾക്ക് അപസ്മാരം, നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു അപസ്മാരം വരിക. നാല്, സ്വഭാവത്തിലുള്ള വ്യതിയാനം. അഞ്ച്, കാഴ്ചകൾ മങ്ങുക, പ്രധാനമായിട്ട് പിറ്റ്വറി മുതലായ ട്യൂമറുണ്ട്, ട്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ചകളിലുള്ള മങ്ങലുകളാണ് പ്രധാന പ്രാരംഭ ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാരംഭ ലക്ഷണങ്ങൾ, അത് കൂടാതെ തന്നെ അനുബന്ധമായിട്ട് ഏതാണ് ഈ ട്യൂമർ നമ്മുടെ തലച്ചോറിൽ ബാധിക്കുന്നത്, ആ ഏരിയ നിയന്ത്രിക്കുന്ന ഭാഗത്ത് അഫക്റ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങളും സാധാരണ കാണാറുണ്ട്.
1: സാർ, ഇന്ന് നമുക്ക് സ്ട്രെസ്, മാനസികമായിട്ടുള്ള ഒരു സംഘർഷം കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്, ജോലി മേഖലയിലായാലും പലതിലും. ഇപ്പം ഈ തലവേദന, ക്ഷീണം, പലതരം ലക്ഷണങ്ങൾ മാനസിക സംഘർഷത്തിൻ്റെതാണെന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ?
0: വളരെ വളരെ ശരിയാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ വളരെ ഗൗരവമായിട്ട് കാണാനുള്ള സമയം കിട്ടുന്നില്ല. നമ്മുടെ ഭൂരിഭാഗം സമയവും നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നു, പ്രധാനമായിട്ടും അനാവശ്യമായിട്ടുള്ള ഫോൺ ഉപയോഗം, അത് അനുബന്ധമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ ചില ചില രോഗലക്ഷണങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മളത് വളരെ സീരിയസ് ആയിട്ട് കാണാതിരിക്കുക. അതും ഒരു പരിധിവരെ നമ്മുടെ ഈ പറയുന്ന രോഗങ്ങളിൽ പ്രാരംഭ ദശയിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള കാലതാമസം വരാൻ വളരെ കൂടുതലാണ്.
1: ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു, ബ്രെയിൻ ട്യൂമറിൽ 70% ക്യാൻസർ അല്ലാത്ത ട്യൂമറുകളായിരിക്കാമെന്ന്. അതിൻ്റെ ടൈപ്സിനെ കുറിച്ചൊന്ന് പറയാമോ സാർ?
0: പ്രധാനമായിട്ട് പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ്, അതായത് തലച്ചോറിന് പ്രധാനമായിട്ട് തലയോട്ടി, തലയുടെ എല്ല്, തലച്ചോറിനെ കവർ ചെയ്ത് മെനിഞ്ചസ് എന്നുള്ള സ്ഥലം, ഉള്ളിലായിട്ട് CSF ദ്രാവകം തലച്ചോറും. അപ്പോൾ നമുക്ക് അതിൻ്റെ തലച്ചോറിൽ മെയിനായിട്ട് തലച്ചോറിലെ മെനിഞ്ചസ് ലെയർ, പുറമേയുള്ള കവറിങ്ങിൽ കാണുന്ന മെനിഞ്ചിയോമ ഒരു ട്യൂമർ, വളരെ കൂടുതലായിട്ട് കാണുന്ന ട്യൂമറാണ്. 90% കേസും മെനിഞ്ചിയോമ ക്യാൻസർ അല്ലാത്ത ഭാഗത്തിലുള്ളതാണ്. 10% കേസുകളിൽ മെനിഞ്ചിയോമ ക്യാൻസറിലോട്ട് മാറുകയും അതിന് റേഡിയേഷൻ, കീമോ മുതലായ ചികിത്സാ വിധികൾ നൽകേണ്ടി വരുന്നതായിട്ടുണ്ട്. പിന്നെ രണ്ട്, ഗ്ലയോമ. ഗ്ലയോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ കാണുന്ന പ്രധാന ക്യാൻസർ ടൈപ്പാണ്. അത് 1 മുതൽ 4 വരെ ഗ്രേഡുണ്ട്. ഗ്രേഡ് 1, 2 ഒക്കെ ആണെങ്കിൽ വളരെ ചെറിയ ക്യാൻസർ ഭാവമാണ്. ഗ്രേഡ് 1-ന് തുടർ ചികിത്സയും ഫോളോവും മതിയാവും. 3, 4, 4 കടക്കുമ്പോൾ ഗ്ലയോ ബ്ലാസ്റ്റോമ തലച്ചോറിലെ ഏറ്റവും വലിയ ക്യാൻസർ ആയി. അത് കഴിഞ്ഞ് നമുക്ക് തലച്ചോറിലെ ഞരമ്പുകളിൽ നിന്നുള്ള മുഴകൾ, ഷ്വാനോമ, പിന്നെ അതുകൂടാതെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള പിറ്റ്യൂട്ടറിയിലുള്ള പല പല ഗ്രന്ഥികളിലുള്ള മേള, പിറ്റ്യൂട്ടറിയിലെ പ്രൊലാക്ടിനോമ, ആക്രോമേഗാലി, അങ്ങനെ കുറേ, കുഷിംഗ് സിൻഡ്രോം, അങ്ങനെയുള്ള മുഴകൾ ഒരു ഭാഗം, ക്രേണിയോ ഫെരിഞ്ചിയോമ കുട്ടികൾ കാണുന്ന ഒരുതരം ട്യൂമറുകൾ, അതുകൂടാതെ CSF ദ്രാവകത്തിൻ്റെ ഒഴുക്കിനെ തടയുന്ന എപ്പൻഡിയോമ, കൊളോയിഡ് സിസ്റ്റ്, മെഡുലോബ്ലാസ്റ്റോമ, ആ ഭാഗത്തിലുള്ള കുറേ ട്യൂമറുകൾ, പിന്നെ രക്തക്കുഴലുകളുടെ അനുബന്ധിച്ച് വരുന്ന ഹിമാൻജിയോമ, ഹിമാൻജിയോ ബ്ലാസ്റ്റോമ, അതിൽ തന്നെ ഏകദേശം 25% ട്യൂമറുകൾ തലച്ചോറിൻ്റെ പുറത്ത് ശ്വാസകോശത്തിലെ സ്ഥാനങ്ങളിൽ നിന്ന് ഉദര ഭാഗത്തുള്ള ആമാശയം, വൻകുടൽ, ചെറുകുടൽ മുതലായ ഭാഗത്തു നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമറുകളുള്ളൂ, സെക്കൻഡറി ട്യൂമർ എന്നും പറയാം. ഇതാണ് ഏകദേശം ഒരു ധാരണ. ഈ അടുത്ത ആയിട്ട് WHO പ്രാരംഭ കണക്ക് പ്രകാരം ഏകദേശം 120 ബ്രെയിൻ ട്യൂമറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
1: 10-20 മുന്നേ ഉള്ളതുപോലെയല്ല ഇന്ന് ആരോഗ്യരംഗം. ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളും മരുന്നുകളും ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മൾ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പം ഒരു അതൊരു മരണത്തിലേക്ക് നയിക്കാത്ത ഒരു അസുഖമാണെന്ന് നമുക്ക് ഇന്ന് പറയാൻ സാധിക്കില്ലേ?
0: വളരെ ശരിയാണ്. ബ്രെയിൻ ട്യൂമർ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ വൈസ് പല പല നൂതന സാങ്കേതിക വശങ്ങൾ കൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലും വളരെ വളരെ മുന്നിലോട്ട് പോയി ബ്രെയിൻ ട്യൂമർ. ഒരു കാലത്ത് ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സ വളരെ

0: കുറവാണ്. ഇപ്പോൾ അതിന് വേറായിട്ട് പല പല ചികിത്സാവിധികളുണ്ട്. ഒന്നായിട്ട് നമുക്ക് ഓപ്പൺ സർജറി, കീ ഹോൾ സർജറി. കീ ഹോളിൽ തന്നെ പല പല ടൈപ്പുകളുണ്ട്. എൻഡോസ്കോപ്പി സർജറി, സ്റ്റീരിയോടാക്സി സർജറി, ന്യൂറോ നാവിഗേഷൻ, പല പല വിഭാഗങ്ങളിലോട്ട് മാറിയിരിക്കുന്നു. ഈ ചികിത്സാവിധികൾ മുമ്പ് നമ്മൾ വിചാരിക്കും ഇത് വളരെ വലിയ ഹോസ്പിറ്റല്, സ്വകാര്യ ഹോസ്പിറ്റൽ മാത്രമുള്ള ചികിത്സാവിധിയാണെന്നുള്ളൊരു തോന്നലുകൾ സാധാരണക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ സർക്കാർ ആശുപത്രികൾ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇതിനുള്ള എല്ലാ ചികിത്സാവിധികളും ഇപ്പോൾ ലഭ്യമാണ്. എല്ലാ ചികിത്സാവിധികളും ഗവൺമെൻറ് ഇൻഷുറൻസിലുണ്ട്. എല്ലാം വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ചികിത്സാവിധിയാണ്. എല്ലാ MRI, FMRI, PET, SPECT എല്ലാം നമ്മളെ മെയിനായിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ്.
1: രോഗനിർണയത്തിനും ചികിത്സ ലഭിക്കുന്നതിനും ഇടയിൽ വലിയൊരു ഗ്യാപ്പ്, വലിയൊരു സമയ വ്യത്യാസം വരുന്നതായിട്ട് സാറിന് അനുഭവപ്പെട്ടിട്ടുണ്ടോ?
0: വളരെ ശരിയാണ്. ട്യൂമർ കണ്ടാലും പല ആൾക്കാരും അത് ഒരു വിദഗ്ധ ചികിത്സ നേടാൻ വൈമുഖ്യം കാണിക്കാറുണ്ട്. കാരണം ട്യൂമറുകളുടെ ഓപ്പറേഷന് ശേഷം താൻ വളരെ കൈയും കാലും തളർന്ന് ബെഡ് റിഡൻ ആവുമെന്നുള്ളൊരു, ശയ്യാവലംബനായി തീരുമെന്നുള്ളൊരു ഭയപ്പാട്. ഇതോടുകൂടി എൻ്റെ എല്ലാ കർമ്മമണ്ഡലത്തിൽ നിന്ന് ഞാൻ നിഷ്കാസനായി തീരുമെന്നുള്ള ഒരു കാഴ്ചപ്പാട്, സമൂഹം എന്നെ വേറൊരാളായിട്ട് കാണുമെന്നുള്ള ഒരു മിഥ്യാധാരണ, ഇതെല്ലാം ഒരു ചികിത്സ നേടുന്നതിന് വൈമുഖ്യത കാണിക്കുന്നത് സാധാരണമാണ്.
1: രോഗനിർണയത്തിനുള്ള പുതിയ മാർഗങ്ങൾ, പുതിയ ടെക്നിക്കുകളൊക്കെ എന്താണ്?
0: മെയിനായിട്ട് നമ്മളൊരു രോഗി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഹിസ്റ്ററി, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ലക്ഷണങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും. ലക്ഷണങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം അത് അദ്ദേഹത്തിന് ഒരു ട്യൂമർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ഫണ്ടോസ്കോപ്പി എക്സാമിനേഷൻ ചെയ്യും. ഇപ്പോൾ ഫണ്ടോസ്കോപ്പി എക്സാമിനേഷൻ ചെയ്യുമ്പോൾ തലച്ചോറുള്ള നീർക്കിട്ട് നമുക്ക് ഫണ്ടസിൽ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ സാധാരണയായിട്ട് CT സ്കാൻ ഒട്ടുമിക്ക താലൂക്ക് ജില്ലാ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അതിലൊരു ട്യൂമർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തത വരുത്തുന്നതിനും പൂർണ്ണമായിട്ടും അതിൻ്റെ രൂപഘടന, ഭാവം എല്ലാം മനസ്സിലാക്കുന്നതിന് നമ്മളൊരു MRI സ്കാൻ, കോൺട്രാസ്റ്റ് മരുന്ന് കൊടുത്ത് ഒരു MRI സ്കാൻ എടുക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതുകൂടാതെ MR സ്പെക്ട്രോസ്കോപ്പി, നമ്മുടെ തലച്ചോറിലുള്ള ട്യൂമറുള്ള രാസഘടനയിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്കൊരു ട്യൂമർ അത് വളരെ ഗ്രേഡ് കൂടിയതാണോ ഗ്രേഡ് കുറഞ്ഞതാണോ എന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ PET സ്കാൻ, SPECT സ്കാൻ, ഫങ്ഷണൽ MRI എന്ന് മെയിനായിട്ട് ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരു നൂതന ചികിത്സാവിധിയാണ്. അത് മൂലം നമുക്ക് ഒരാളുടെ ട്യൂമർ ഏത് പ്രവർത്തന മേഖലയിലാണ് ബാധിച്ചതെന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. പ്രധാനമായിട്ട് ട്യൂമർ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ ഭാഗത്താണോ നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കൈകാലുകളുടെ ചലനം നിയന്ത്രിക്കുന്ന ഭാഗത്താണോ, സ്വഭാവം നിയന്ത്രിക്കുന്ന ഭാഗത്താണോ, അതുപോലെ ഈ അപസ്മാരം വരാൻ വളരെ കൂടുതലുള്ള ഭാഗത്താണോ, ഇങ്ങനെയുള്ള ഘടനകളും അതിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഭാവങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഫങ്ഷണൽ MRI ഒരു പരിധിവരെ സാധിക്കും.
1: ഇതൊക്കെ നമുക്ക് സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണോ സാർ?
0: ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും ഇത് ലഭ്യമാണ്.
1: രോഗനിർണയത്തിന് ശേഷം ഇതിൻ്റെ നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: തലച്ചോർ ട്യൂമർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്യുക എന്നാണ്. പ്രധാനമായിട്ടും ഓപ്പൺ സർജറി, അതുകൂടാതെ കീ ഹോൾ സർജറി. കീ ഹോൾ സർജറിയിൽ മെയിനായിട്ട് ന്യൂറോ നാവിഗേഷൻ, അതായത് നമ്മൾ കാറ് ഓടിക്കുന്ന GPS ഉപയോഗിച്ചാണ്. അതുകൂടാതെ നമ്മുടെ ബ്രെയിനിലെ ഏത് ഏരിയയിലാണ് ഈ ട്യൂമർ ബാധിച്ചതെന്ന് ഒരു ന്യൂറോ നാവിഗേഷൻ എന്ന നൂതന സാങ്കേതിക വിദ്യ വഴി നമുക്ക് ആ ഭാഗത്ത് മാത്രം ട്യൂമർ എടുക്കാം. അത് ഈ രോഗിയുടെ ചലനം, സംഭാഷണം, മറ്റ് പ്രധാന ഭാഗങ്ങൾ നമുക്ക് ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയും. അതുകൂടെ എൻഡോസ്കോപ്പി സർജറി, എൻഡോസ്കോപ്പ് ഒന്ന് നമ്മുടെ നാസാരന്ധ്രങ്ങൾ വഴി തലച്ചോറിൽ മെയിനായിട്ട് പിറ്റ്യൂട്ടറി ഭാഗത്തുള്ള ട്യൂമറുകൾ 100% തലച്ചോറിന് യാതൊരുവിധ കേടുപാടുകൾ കൂടാതെ നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാവിധിയാണ്. ഈ ചികിത്സാവിധി നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ എല്ലാം ലഭ്യമാണ്. അതുകൂടാതെ പ്രധാന സ്വകാര്യ ആശുപത്രികളിലും ലഭ്യമാണ്. അതുകൂടാതെ നമ്മുടെ ഈ ട്യൂമറുകൾ ഒരു രോഗിയുടെയും ചലനത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്കവരെ

0: എവേർഡ് ക്രേണിയക്ടമി എന്നുള്ള നൂതന ശാസ്ത്രക്രിയ കൊണ്ട് ഒരു പരിധിവരെ രോഗിയുടെ ഈ വൈറ്റൽ ഫങ്ഷൻസ് സംരക്ഷിക്കാൻ പറ്റും. ഈ രോഗിയെ നമ്മൾ ഉണർത്തി ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്. തലച്ചോറിൻ്റെ മെയിനായിട്ട് വേദനയില്ലാത്തൊരു അവയവമാണ്. നമ്മളിപ്പോൾ തലച്ചോറിൽ കീറലുകളോ മുറിവുകളോ ഒന്നും രോഗിക്ക് വേദന വരാറില്ല. തലച്ചോറിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസാണ് നമ്മുടെ വേദനയുള്ള ഭാഗം. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ കീഹോൾ വഴി ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് നമ്മൾ തരിപ്പിക്കുക. അതിനുശേഷം രോഗിയെ ഉണർത്തുക. ഉണർത്തിയതിന് ശേഷം നമ്മൾ ഏത് ഭാഗത്താണോ ട്യൂമർ എടുക്കുന്നത് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുക. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം നിന്ന് പോവുക, കൈകാലുകളുടെ ചലനം ഭാഗികമായി നിൽക്കുക. ആ ഭാഗത്ത് നമ്മൾ ആ ട്യൂമർ ആ ഭാഗത്തുള്ളത് നിർത്തി അത് രോഗിയുടെ വീണ്ടും റീഅസസ് ചെയ്യുകയാണ് പതിവ്. ഇത് വളരെ ഒരു നൂതന ശസ്ത്രക്രിയ വിഭാഗമാണ്. ഇതും എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാണ്. ഇത് നമ്മുടെ ഈ ന്യൂറോ സർജറി ട്യൂമർ വിഭാഗത്തിൽ വളരെ ഒരു ആശാവഹമായ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേർന്ന് ഇത് ചെയ്യുമ്പോൾ ഇത് പേഷ്യൻ്റ് വളരെ കോപ്പറേറ്റ് ചെയ്യാതിരിക്കണം. പേഷ്യൻ്റ് വളരെ കോപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ കുട്ടികളിൽ ഇത് എവേക്ട് ഗ്രാനിയേറ്റ് സാധാരണ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്? ശരിക്കും ദോഷങ്ങളുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് രോഗിക്ക് അപസ്മാരമടിക്കാം, ചിലപ്പോൾ അതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാകും. അതിനുശേഷം CT സ്കാൻ എടുത്ത് ഇത് ഉറപ്പുവരുത്താൻ 100% സാധിക്കും. അതുകൂടാതെ നമുക്ക് സ്റ്റീരിയോടാക്റ്റിക് സർജറി, അതായത് രോഗിയുടെ വളരെ ഉള്ളറകളിലുള്ള ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ട്യൂമറുകൾ ഒരു നീഡിൽ, സ്റ്റീരിയോടാക്റ്റിക് എന്ന് പറയാം ഒരു നീഡിലുള്ള ഉപയോഗിച്ച് ആ ട്യൂമർ നമ്മൾ ബയോപ്സിക്ക് എടുക്കുകയും ബയോപ്സിയുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കറക്റ്റായിട്ടുള്ള ചികിത്സാവിധി കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം പേഷ്യൻറ്റിന് റേഡിയോതെറാപ്പിയും അതുള്ള അനുബന്ധ ചികിത്സാവിധികളും വളരെ ഫലപ്രദമായി ചെയ്യാൻ പറ്റും.
1: ഇവർക്കുള്ളൊരു മാനസിക പിന്തുണ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് തോന്നുന്നു, രോഗിക്ക് മാത്രമല്ല കൂട്ടിരിപ്പുകാർക്കും. അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്?
0: വളരെ ശരിയാണ്. ഒരു ബ്രെയിൻ ട്യൂമർ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഷോക്കാണ്. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ വളരെ സമയമെടുക്കും. അപ്പോഴും നമ്മൾ ഈ രോഗിക്കായിട്ട് ഉപരിയായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വളരെ വിശദമായിട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൂടാതെ രോഗിക്ക് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട്, ചികിത്സ തുടങ്ങുന്നതിന് മുമ്പും പിൻപും ഒരു സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. അതുകൂടാതെ ചികിത്സയ്ക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് നമ്മൾ ഒരു പരിധിവരെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എല്ലാം ഫ്രീ ആണ്. ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിന് 100%, അല്ലാത്ത പേഷ്യൻസിനും വളരെ ചെറിയ ഒരു സാമ്പത്തിക ബാധ്യത മാത്രമേ വരുന്നുള്ളൂ. അതുകൂടാതെ അനുബന്ധ വിഭാഗമായ റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, സപ്പോർട്ടീവ് കെയർ, ഫിസിയോതെറാപ്പി, അതുകൂടാതെ എല്ലാ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളും ഓപ്പറേഷൻ ശേഷമുള്ള കൈകാലുകൾക്കും മറ്റുള്ള തളർച്ച, ക്ഷീണം, അതിനുള്ള ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷനുള്ള നൂതനമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ചികിത്സകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നടന്നു വരുന്നു. അതും ഇപ്പോഴുള്ള ഈ പേഷ്യൻസിൻ്റെ സ്ട്രെസ് കുറയ്ക്കാനും അവരുടെ കുടുംബത്തിലുള്ള കുടുംബ അംഗങ്ങൾക്കുള്ള ഇതിലുള്ള വിഷമാവസ്ഥ മറികടക്കാനും ഒരു പരിധിവരെ സാധിക്കും.
1: ഈ രോഗികളുടെ ആ ചികിത്സാനന്തരമുള്ള ഒരു പുനരധിവാസം എങ്ങനെയാണ് വേണ്ടത് സർ?
0: മെയിനായിട്ട് നമ്മുടെ ട്യൂമർ ഗ്ലയോമ അതുപോലുള്ള മാലിഗ്നന്റ് ട്യൂമേഴ്സിന് ഗവൺമെൻറ്റിൽ നിന്ന് പെൻഷൻ ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് ഉള്ള ചികിത്സ, മെയിനായിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കീമോതെറാപ്പി വളരെ സാമ്പത്തികമായിട്ട് വില കൂടിയ മരുന്നുകളാണ്. മെയിനായിട്ട് ടിമോസുലമൈഡ്, ബെവാസിസുമാവ്, ഇത് ഏറ്റവും വളരെ പ്രധാന വസ്തു നമ്മളെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചികിത്സാവിധിയാണ്. ഞാൻ ഈ വിഭാഗത്തിൽ വളരെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെന്ന സ്ഥിതിക്ക് എനിക്ക് ഓരോ രോഗിയുടെയും ചികിത്സയും അവരുടെ കൂട്ടിരിപ്പുകാരുടെ മാനസിക സ്ഥിതിയും നേരിട്ട് കണ്ടുബോധിച്ചത് കൊണ്ട് പറയുകയാണ്, 100% ചികിത്സ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയിട്ട് ചെയ്തു വരുന്നു. ഇതിന് നമുക്ക് അധികമായിട്ട് ഒരു ബാധ്യതയും വരുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇവരെ പുനരധിവസിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ കുറച്ച് കൂടുതൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ ഭരണാധികാരികളും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. വികസിത രാജ്യങ്ങളിൽ പുനരധിവാസ പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക്

0: കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, അതിൽ തർക്കമില്ല.
1: സാർ ഒരുപാട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരാളാണ് ക്ലാസ് എടുക്കാനും മറ്റ് സെമിനാറുകൾക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ വിദേശ രാജ്യത്തുള്ളൊരു ചികിത്സാരീതിയും അവരുടെ റീഹാബിലിറ്റേഷനും നമ്മുടെ നാട്ടിൽ ഉള്ളതും തമ്മിലൊരു പ്രധാന വ്യത്യാസം എന്താണ് സാറിന് തോന്നിയിട്ടുള്ളത്?
0: ഞാൻ ഒരുമാതിരി ഒരു ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇറ്റലിയും പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും സന്ദർശിക്കുകയും അവരുടെ പ്രഗത്ഭന്മാരായുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുകയും അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തതിൽ പ്രകാരം നമ്മുടെ ചികിത്സ അവരുടെ ചികിത്സയിലും ഒരുപോലെയാണ്. അതിൽ ഒരു തെറ്റും ഞാൻ ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു കാര്യം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ചികിത്സ കണ്ടുപിടിച്ച് അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അത് പ്ലാൻ ചെയ്ത് ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് അതിന് ശേഷമുള്ള അഡ്ജുവൻ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്തു വരുന്നു. മറ്റ് വികസിത രാജ്യങ്ങളിൽ കാലതാമസം ഒരു വിഷയം തന്നെയാണ്. ഒരു ഡേറ്റ് കിട്ടാനും അതിൻ്റെ ഓപ്പറേഷൻ കിട്ടാനും മാസങ്ങളോളം കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയാണ്. അതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള റീഹാബിലിറ്റേഷൻ പെട്ടെന്ന് വളരെ എഫക്റ്റീവായിട്ടുള്ള റീഹാബിലിറ്റേഷനാണ്. പിന്നെ അതിൽ സപ്പോർട്ടീവ് കെയർ, സപ്പോർട്ടീവ് യു കമ്മ്യൂണിറ്റി എന്നൊരു കമ്മ്യൂണിറ്റി പുറം രാജ്യങ്ങളിൽ അത് വളരെ പ്രചാരത്തിലുള്ള ഒരു സംഭവമാണ്. സപ്പോർട്ടിങ് ഗ്രൂപ്പ്സ്, അവരിങ്ങനെ ഒരു ഗ്ലാമ ഒരു ട്യൂമറിനും സപ്പോർട്ടിങ് ഗ്രൂപ്പ്, അവർ ആ രീതിയിലുള്ള പേഷ്യൻസിനെ കൂടുതൽ അവരുടെ മാനസികവും അവരുടെ സാമ്പത്തികമായിട്ടായിട്ടും അവരുടെ ജോലിപരമായ കാര്യമായിട്ടും ഇവർ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുകയും അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടി പല പല ഏജൻസികളും ഫണ്ടിങ് നടത്താറുണ്ട്. അപ്പോഴവർക്ക് ഈ മരുന്നുകളിലായാലും അഡ്ജുവൻ ട്രീറ്റ്മെൻറ്റിലായാലും ഫണ്ടിങ്ങിലൊരു പ്രശ്നമില്ല. ആ സപ്പോർട്ടിങ് കമ്മ്യൂണിറ്റി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും നാമമാത്രമായിട്ടുള്ളതാണ്. ആ ഭാഗത്തും നമുക്ക് വളരെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമുള്ള അവരുടെ റീഹാബിലിറ്റേഷൻസ്, പുനരധിവാസം, അതിലും നമുക്ക് മുന്നേറാൻ ഇനിയും ഉണ്ട്. മറ്റ് രാജ്യങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ഉപരിയായിട്ട് അവർ സപ്പോർട്ട് കെയറും അവരുടെ റീഹാബിലിറ്റേഷനിലും വളരെ വളരെ മുന്തിയ പരിഗണന കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് വളരെ വളരെ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം വളർന്നു വരുന്ന യുവതലമുറയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള ഇടപെടലുകളും അവരുടെ ഈ വിഷയത്തിലുള്ള ആകാംക്ഷയും ആകുലതയും ഒരു പരിധിവരെ നമുക്ക് ഈ വിഷയത്തിൽ അവരെയും ഇൻവോൾവ് ചെയ്ത് നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിൽ തർക്കമില്ല.
1: അപ്പോൾ പൊതുജനങ്ങളോട് ഈ ഒരു ദിനാചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ നൽകാൻ ആഗ്രഹിക്കുന്നൊരു പ്രധാന സന്ദേശം എന്താണ്?
0: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു പരിധിവരെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. വളരെ കുറച്ച് ട്യൂമറുകൾ വളരെ ക്യാൻസർ സംബന്ധമായിട്ട് ഉള്ള വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി അവരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സമൂഹത്തിന് ഈ വിഷയത്തിൽ പ്രാധാന്യം കൊടുത്ത് ഇവരെ നമ്മുടെ സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റണം. അതാണ് ഈ ഒരു സന്ദേശമായിട്ട് കൊടുക്കാനുള്ളത്.
1: ഡോക്ടറുടെ ഒരു ദിവസം വളരെ തിരക്കേറിയതാണെന്ന് നമുക്കറിയാം. ഈ തിരക്കിട്ട ജീവിതത്തിനിടയിലും കുറച്ച് സമയം ആരോഗ്യവാണി പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ.
0: നന്ദി, നമസ്കാരം.
1: ബ്രെയിൻ ട്യൂമർ, ഈ അസുഖത്തെക്കുറിച്ചും നൂതന ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസുമായി ഡോക്ടർ സൂര്യ വി എസ് നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്ത ആഴ്ച. ആരോഗ്യവാണി.

0: സമയം 11 മണി.
1: ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കുകയാണ്. ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പൊതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യം സാക്ഷ്യം വഹിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവുകോൽ ജനങ്ങളുടെ ആരോഗ്യമാണ്. ഇന്ത്യൻ ആരോഗ്യമേഖലയിൽ അഭൂതപൂർവമായ പരിവർത്തനങ്ങളുടെ കാലമായിരുന്നു ഈ 12 വർഷം. എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യത്തിലൂന്നി നടപ്പിലാക്കിയ ചരിത്രപരമായ പദ്ധതികൾ ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും ചികിത്സാരീതികളെയും അടിമുടി മാറ്റിമറിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആരോഗ്യ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്ത് അടുത്ത കാലത്തായി വളരെയധികം ശക്തിപ്പെട്ടതായും ഈ വർഷത്തെ ബജറ്റാനന്തര വെബിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. സമഗ്ര ആരോഗ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ആയുഷ്മാൻ ഭാരത് യോജന, ആരോഗ്യ മന്ദിർ എന്നിവയിലൂടെ ഗ്രാമീണ തലങ്ങളിലടക്കം ആരോഗ്യ സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് ആജ് പ്രിവെന്റീവ് ഓർ ഹോളിസ്റ്റിക് ഹെൽത്ത് കെ ലിയെ ഏക് വിശാൽ വിജൻ പർ കാം കർ റഹാ ഹൈ. പിച്ചലേ കുച്ച് വർഷോ മേ ദേശ് കാ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മജ്ബൂത് ഹുവാ ഹൈ. सैकड़ों जिलों में नए नए मेडिकल कॉलेज खुल गए हैं. आयुष्मान भारत योजना, आरोग्य मंदिरों के माध्यम से स्वास्थ्य सेवाओं की पहुंच गांव गांव

0: गांव तक बढ़ाई गई है। हमारे योग और आयुर्वेद पूरी दुनिया में पॉपुलर हो रहे हैं। आने वाले दशक में देश में सीनियर सिटीजन्स की संख्या तेजी से बढ़ेगी। इसके अलावा आज वर्तमान में दुनिया के कई देशों में केयर गिवर्स की भारी मांग है, इसलिए अब हेल्थ सेक्टर में लाखों युवाओं के लिए नई स्किल आधारित रोजगार के नए अवसर तैयार हो रहे हैं।
1: സാധാരണക്കാരന് താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകൾ, ഗ്രാമീണ മേഖലകളിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് എന്നിവയായിരുന്നു ഇന്ത്യയിലെ ആരോഗ്യരംഗം നേരിട്ടിരുന്ന പ്രധാന വെല്ലുവിളികൾ. എന്നാൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് കേവലം രോഗചികിത്സ എന്നതിനപ്പുറം സമഗ്രമായ ആരോഗ്യമെന്ന കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ മാറി. താങ്ങാനാകുന്ന ചികിത്സ, ആധുനിക സൗകര്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വലിയ മാറ്റമാണ് ഈ കാലയളവിലുണ്ടായത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികൾ, പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന, ഇ സഞ്ജീവനി, ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ, ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ, മിഷൻ ഇന്ദ്രധനുഷ്, പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ ഉണർവ് നൽകുന്ന ആയുഷ് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള 40% വരുന്ന വിഭാഗങ്ങൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 500,000 രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കും. മരുന്നുകൾ, മറ്റവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ഐസിയു ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും സഹായം ലഭിക്കും. രാജ്യത്തെ 50 കോടിയിലധികം വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കാൻ പദ്ധതിയിലൂടെ സാധിച്ചു എന്നത് സർക്കാർ ആരോഗ്യമേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. രാജ്യത്തെ 12 കോടിയിലധികം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ ഏകദേശം 55 കോടി ജനങ്ങളെ ഈ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവന്നു. 2024 സെപ്റ്റംബർ മുതൽ വരുമാന പരിധിയില്ലാതെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സ ഉറപ്പാക്കി. 90 കോടിയിലേറെ ആഭ അക്കൗണ്ടുകളാണ് രൂപീകരിച്ചത്. ഇതിൽ 49.75% സ്ത്രീകളാണ്. 43.5 കോടിയിലധികം ഡിജിറ്റൽ ആയുഷ്മാൻ കാർഡുകൾ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു. 10.68 കോടിയിലധികം പേർക്ക് ആയുഷ്മാൻ ഭാരത് ക്ലെയിമുകൾ ലഭിച്ചു. 36,000-ലേറെ ആശുപത്രികളാണ് പദ്ധതിക്ക് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ളത്. 19,500-ഓളം സർക്കാർ ആശുപത്രികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ സഹായിച്ചു. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഗുണഭോക്താവ് തൃക്കാക്കരയിൽ നിന്നുള്ള സുമി സംസാരിക്കുന്നു.
2: നമസ്കാരം, എന്റെ പേര് സുമി, ഞാൻ എറണാകുളം തൃക്കാക്കര സ്വദേശിനിയാണ്. ഞാനൊരു കിഡ്നി പേഷ്യന്റ് ആണ്. ഞാൻ ഡയാലിസിസ് ചെയ്താണ് എന്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ 3 വർഷത്തോളായിട്ട് ഡയാലിസിസിലാണ്. ഞാനിപ്പോ എന്റെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് വഴി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ എനിക്ക് ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായാണ് ചെയ്യുന്നത്. അതിന്റെ മെഡിസിൻസ്, രക്തം കൂടാനുള്ള ഇഞ്ചക്ഷൻ, ഇത് മാത്രമേ എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുള്ളൂ. ഞാനിത് തുടങ്ങുന്ന സമയത്ത് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. ആയുഷ്മാൻ ഭാരത് അങ്ങനെ യാതൊരുവിധ ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്കൊരു ഡയാലിസിന് 1,800 മുതൽ 2,500-3,000 രൂപ വരെ ചെലവ് വരും. ആഴ്ചയിൽ 3 ദിവസം ചെയ്ത് ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു പ്രോസസ് ആയതുകൊണ്ട് ഒരു സാധാരണ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതല്ല. അതുകൂടാണ്ട് ഞാനൊരു ജോബ്ലെസ് പേഴ്സൺ ആണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ ടെൻഷൻ ഇല്ല. എന്റെ ജീവിതാവസാനം വരെ എനിക്കിത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു സമാധാനമുണ്ട്. എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ഇപ്പൊ ഹോസ്പിറ്റലില് ഡയാലിസിസ് സൗജന്യമാണ്, പക്ഷെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകൾ ഇതിനോടനുബന്ധിച്ച് വേറെ

0: എന്തെങ്കിലും അസുഖം വന്നാൽ അവിടെ അഡ്മിറ്റായി ചെയ്യുമ്പോൾ ആയുഷ്മാൻ ഭാരത് അവിടെ കിട്ടില്ല. അപ്പൊ അതും കൂടി അതിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള നിർധനർക്ക് അതൊരു ആശ്വാസകരമായിരിക്കും.
1: ആശുപത്രിയിൽ പോകാതെ വീട്ടിലിരുന്ന് തന്നെ തികച്ചും സൗജന്യമായി ഡോക്ടർമാരുടെ ഓൺലൈൻ സേവനം ലഭ്യമാക്കുന്ന ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വഴി സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് രോഗികൾക്ക് ഡോക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ്

0: ഇ സഞ്ജീവനിയിൽ ഡോക്ടർ ടു ഡോക്ടർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളിലുള്ള തിരക്കുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങിയത്. നിലവിൽ ഓഫീസ് സേവനങ്ങൾ സ്വീകരിക്കുന്നവരിൽ വലിയൊരു ശതമാനം പേർക്കും തുടർ ചികിത്സ ആവശ്യമാണ്. തുടർ ചികിത്സയ്ക്കായി വിദഗ്ധ ഡോക്ടറെ കാണാൻ വലിയ ആശുപത്രികളിൽ തിരക്കുണ്ടാകും. ഇതിനൊരു പരിഹാരമാണ് ഡോക്ടർ ടു ഡോക്ടർ സേവനം. മെഡിക്കൽ കോളേജുകളിൽ പോകാതെ തന്നെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്ന് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ലഭ്യമാക്കുന്നതാണ് ഡോക്ടർ ടു ഡോക്ടർ സേവനം. മെഡിക്കൽ കോളേജുകളില്ലാത്ത ജില്ലകളിൽ സ്വകാര്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനമാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ജില്ലാ ജനറൽ ആശുപത്രികൾ മുഖേന സ്പെഷ്യാലിറ്റി സേവനങ്ങളും മെഡിക്കൽ കോളേജുകൾ വഴി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളുമാണ് ലഭ്യമാക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സ്പോക്കായാണ് പ്രവർത്തിക്കുക. ജില്ലാ ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ് ഹബുകൾ. രോഗിയെ വിദഗ്ധ ഡോക്ടർക്ക് റെഫർ ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ജില്ലാ ജനറൽ മെഡിക്കൽ കോളേജിലെ ഹബിലെ ഡോക്ടർക്ക് ഡോക്ടർ ടു ഡോക്ടർ സംവിധാനം വഴി കണക്ട് ചെയ്യും. വീഡിയോ കോൺഫറൻസ് വഴി ജനങ്ങൾക്ക് ഡോക്ടറോട് നേരിട്ട് രോഗവിവരം സംസാരിക്കാം. ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം മരുന്ന് കുറിപ്പടി ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യാം. തുടർന്നും സേവനം തേടാനും സാധിക്കും. ഗൃഹസന്ദർശനം നടത്തുന്ന പാലിയേറ്റീവ് കെയർ സ്റ്റാഫ്, ആശാ വർക്കർമാർ, സ്റ്റാഫ് നഴ്സുമാർ എന്നിവർക്കും ഡോക്ടർ ടു ഡോക്ടർ സംവിധാനം വഴി ഡോക്ടർമാരുടെ സേവനം രോഗികൾക്ക് നൽകാം. ഇ സഞ്ജീവനി opd.in/kerala എന്ന വെബ്സൈറ്റ് വഴിയോ ഇ സഞ്ജീവനി ആപ്ലിക്കേഷൻ വഴിയോ ഇ സഞ്ജീവനി സേവനം ലഭ്യമാണ്. ടെലിമെഡിസിൻ സംവിധാനത്തിൽ ജനവിശ്വാസം വർദ്ധിക്കുന്നതായും ഗ്രാമ നഗര അന്തരമില്ലാതെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഇസിസേ ജുഡാ ദൂസറാ വിഷയ ടെലിമെഡിസിൻ കാ ഹൈ. ആജ് ബഡി സംഖ്യാ മേ ദൂർ ദരാജ് കെ ക്ഷേത്ര കെ ലോഗ് ഭി ഇസ്കാ ലാഭ ഉഠാ രഹേ ഹൈ ഔർ വിശ്വാസ് ബഡ്താ ചലാ ജാ രഹാ ഹൈ. ലേക്കിൻ മേ സമജ്താ ഹൂം ഇസ്മേ അബ് ഭി ജാഗരൂക്ത और सहजता बढ़ाए जाने की बहुत जरूरत है.
0: മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. വിപണി വിലയേക്കാൾ 50% മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ലഭ്യമാകുന്നത്. WHO GMP മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മികച്ച കമ്പനികളിൽ നിന്നാണ് മരുന്നുകൾ സംഭരിക്കുന്നത്. ഈ പദ്ധതി വഴി രാജ്യത്തെ ജനങ്ങൾക്ക് ചികിത്സാ ചിലവിനത്തിൽ ഏകദേശം 40,000 കോടി രൂപയാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. മരുന്നുകൾക്ക് പുറമെ സർജിക്കൽ ഉപകരണങ്ങളും കൂടാതെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി കേവലം 1 രൂപയ്ക്ക് സുവിധ സാനിറ്ററി പാഡുകളും ഈ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. 2014 രാജ്യത്താകെ വെറും 80 ജൻ ഔഷധി കേന്ദ്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും 2026 ആയപ്പോഴേക്കും ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം 170 മടങ്ങിലധികമാണ് വർദ്ധിച്ചത്. നിലവിൽ 18,646 രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം. ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഗ്രാമപ്രദേശങ്ങളിലും സേവനം ലഭ്യമാക്കുക, സ്ത്രീകൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ധനസഹായവും നൽകി വരുന്നു. കണ്ണൂർ ചാലയിലുള്ള ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റ് റഹ്മാൻ അനുഭവം പങ്കുവയ്ക്കുന്നു.
2: എന്റെ പേര് റഹ്മാൻ, ഞാൻ ഇവിടുത്തെ ഫാർമസിസ്റ്റാണ്. ചാല ജൻ ഔഷധി ഈ സ്ഥാപനം തുടങ്ങി 2 വർഷമായി. വളരെ വില കുറച്ചിട്ടാണ് മെഡിസിനൊക്കെ കൊടുക്കുന്നത്. കാരണം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ ഡെയിലി കഴിക്കേണ്ട മരുന്നുകളാണ്. നമ്മൾ സാധാരണ കൺവെൻഷനൽ ഫാർമസി എന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസ് നമുക്ക് അഫോർഡബിൾ അല്ല. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻസുലിൻ മിക്സ്ഡ് 40 എന്ന ഇൻസുലിൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 151 rupees. അതേ സാധനം നമ്മളിവിടെ കൊടുക്കുന്നത് 90 rupees. അല്ല ലാൻഡസ് ഇൻസുലിന് അത് പുറത്തുനിന്നാണെങ്കിൽ 650 rupees അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇവിടെ ജനൗഷധിയിൽ അത് 350 rupees. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പ്രഷറിൻ്റെ ഒരു മെഡിസിനാണ് Telma 40. ഈ Telma 40 നമ്മൾ 30 ഗുളികയ്ക്ക് പുറത്തുനിന്ന് 216 rupees. പക്ഷേ നമ്മൾ ഇവിടുന്ന് ജനൗഷധി 30 ഗുളിക വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 33 rupees അതിന് വരും. സാധാരണ ജനങ്ങളെ കൺഫ്യൂഷന് ഈ ജനൌഷധി മെഡിസിന് വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ലാന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, നമ്മളിപ്പോൾ ഇൻസുലിൻ എന്ന സാധനം സാധാരണ ഒരു മാനുഫാക്ചറിന് ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ ഹൈ ഫെസിലിറ്റി ഉള്ള അഡ്വാൻസ്ഡ് ഫെസിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റും.

0: ഞങ്ങളെ എല്ലാ ഇൻസുലിനും ജനൌഷധിയിൽ ലഭ്യം. എല്ലാ ഇൻസുലിൻ മാത്രമല്ല, പുറത്ത് കിട്ടുന്ന എല്ലാ മെഡിസിനും ജനൌഷധിയിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കോസ്റ്റ് ഇപ്പം ഞങ്ങളിവിടെ നമ്മളെ കസ്റ്റമേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് മെഡിസിൻ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സസ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇതിനെക്കുറിച്ച് അറിയുന്ന പാരാമെഡിക്കൽ സ്റ്റാഫ് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മെഡിസിൻ വാങ്ങുന്നത്. ഇപ്പം നമ്മൾ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ഇതൊക്കെ മിക്കവാറും 40 കഴിഞ്ഞല്ല ഒരുപക ആൾക്കാർക്കൊക്കെ ഈ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ഏകദേശം ചിലപ്പോൾ ചില മെഡിസിനൊക്കെ 80%, മിക്ക മെഡിസിനും ബിലോ 50% നമ്മൾ വില കുറച്ചിട്ടാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രഷറിൻ്റെ ഗുളിക പുറത്തുനിന്ന് 30 Telma 40 എന്ന ഗുളിക നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് 30 ഗുളികയ്ക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് 216 രൂപയാവും. പക്ഷേ ഇവിടുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മാസത്തേക്ക് 33 രൂപയെ വരും. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലിനാണ്. അതിന് പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ മിക്സ്ഡാണ് ഇൻസുലിന് 151 രൂപയാണ് പുറത്ത് വില. പക്ഷേ ഇവിടെ അത് ജസ്റ്റ് 90 രൂപീസിനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്ന ആൾക്കാർ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ എത്രയോ ബെറ്ററാണ് ഈ ജനൌഷധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാർമസിയാണ് ഈ ജനൌഷധി ഫാർമസി.
1: കോവിഡ് കാലത്തെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റലായി നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കോവിൻ. കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ, സ്ലോട്ട് ബുക്കിംഗ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയെല്ലാം ഇതിലൂടെയാണ് നിർവഹിച്ചിരുന്നത്. രാജ്യത്തെ വാക്സിൻ വിതരണം, ലഭ്യമായ കേന്ദ്രങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിച്ചു. 2021 ജനുവരി 16 കോവിൻ ആരംഭിച്ചത്. വാക്സിൻ ഡോസുകളുടെ വിതരണം സുഗമമാക്കാൻ ഇതിലൂടെ സാധിച്ചു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് അക്കൌണ്ടുകൾ നിർമ്മിച്ചു നൽകി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആരോഗ്യരംഗം വിരൽത്തുമ്പിലേക്ക് എത്തിക്കാൻ ഡിജിറ്റൽ ഹെൽത്ത് മിഷന് സാധിച്ചു. ഓരോ പൌരനും ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി നൽകി. ഇതിലൂടെ രോഗവിവരങ്ങളും ലബോറട്ടറി റിപ്പോർട്ടുകളും പേപ്പർ രഹിതമായി സൂക്ഷിക്കാനും സാധിച്ചു. പുതിയ എയിംസ് ആശുപത്രികളുടെ സ്ഥാപനവും രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ 16 പുതിയ എയിംസുകളാണ് ആരംഭിച്ചത്. ഇതോടെ ആകെ എയിംസുകളുടെ എണ്ണം 23. അസമിൽ എയിംസ് സ്ഥാപിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരോഗ്യ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സർക്കാരിന് കഴിഞ്ഞു. MBBS PG സീറ്റുകളുടെ എണ്ണം ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു. MBBS സീറ്റുകളിൽ 130% PG സീറ്റുകളിൽ 138% വർധനയാണുണ്ടായത്. ഇത് രാജ്യത്തെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ സഹായകമായി. പ്രാദേശിക ഭാഷകളിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭ്യമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ നേട്ടം കൈവരിക്കാനും സർക്കാരിന് സാധിച്ചു. 818 അലോപ്പതി സീറ്റുകളും 323 ഡെന്റൽ സീറ്റുകളും 924 ആയുഷ് കേന്ദ്രങ്ങളും നിലവിലുണ്ട്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം അടിസ്ഥാന സൌകര്യ വികസനത്തിനായി തുക അനുവദിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്ത് പകരാൻ സർക്കാരിന് സാധിച്ചു. ന്യൂറോ സർജറി, കാർഡിയോ വാസ്കുലാർ റിസർച്ച് തുടങ്ങിയ മേഖലകളിൽ ഒരു ആഗോള കേന്ദ്രമെന്ന നിലയിലേക്കുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയെ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കും. ഇതിനു പുറമെ ചികിത്സയ്ക്കുള്ള കാലതാമസം ഒഴിവാക്കാനും നിലവിൽ ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കാനും അടിയന്തര ചികിത്സ എളുപ്പത്തിൽ ലഭ്യമാക്കാനും കഴിയും. നിപ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യരംഗത്തും വലിയ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കോഴിക്കോട് ജില്ലയിലെ ആശുപത്രിയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് NHM കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK ഷാജി.
2: നാഷണൽ ഹെൽത്ത് മിഷൻ കോഴിക്കോട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഇതേവരെയുള്ള പൂർത്തിയാക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ വർക്കിന്റെ വിശദമായ വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, സ്ട്രെങ്തനിങ് ഓഫ് മെറ്റേണിറ്റി വിംഗ്, വടകര DH. 2,67,43,000 രൂപയാണ് അതിന്റെ വർക്കിന്റെ കോസ്റ്റ് ഉണ്ടായത്. അത് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തത് നമുക്ക് ഉള്ളത് ന്യൂ ബിൽഡിംഗ് ചെറുവാടിയാണ്. 1,82,60,000 രൂപയാണ് അതിന് ചെലവായത്. സെറ്റിംഗ് ഓഫ് ദി ജിറാട്ടിക് വാർഡ് വടകര DH 50,00,000 രൂപ. ന്യൂ ബിൽഡിംഗ് ഫോർ ദി സബ് സെന്റർ പെരുവണ്ണ 55.5 ലക്ഷം രൂപ. ന്യൂ ബിൽഡിംഗ് ഡിസ്ട്രിക്ട് വെക്ടർ കൺട്രോൾ 2,17,40,000 രൂപ. ന്യൂ ബിൽഡിംഗ് ഫോർ PHC ചെറുവാടി 1,43,00,000 രൂപ. ഇത്രയും ആരോഗ്യമുള്ള വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ OPD, നമ്മുടെ നൂതനമായ OPD ട്രാൻസ്ഫോർമേഷൻ

0: ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് താലൂക്ക് ഹോസ്പിറ്റലിലാണ് നമ്മൾ വർക്ക് നടന്നത്. ഒന്ന് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ 1,09,30,000 രൂപയും മറ്റതിൽ കുറ്റ്യാടിയിൽ 66,12,800 രൂപയുടെയും വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ CHC ബ്ലോക്ക് FSC ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ രണ്ട് ഇടത്തിലാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് CHC കളിൽ, ഒന്ന് കുന്നുമ്മൽ CHC, ഒന്ന് തിരുവങ്ങളൂർ CHC. 35 ലക്ഷം രൂപയാണ് അത് നമുക്ക് ചിലവായിരുന്നത്. ഇപ്പോൾ ഒരു വർക്ക് CHC FSC ആയിട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് CHC ചെറുവാടിയാണ്. ചെറുവാടി നമുക്കിപ്പം 30% വർക്ക് കംപ്ലീറ്റ് ആയി. അതേപോലെ തന്നെ ആർദ്രത്തിൽ നമുക്ക് ഇപ്പോൾ 3rd stage നമുക്ക് 3 PSC ആണ് FSC കൺവേർട്ട് ചെയ്യാനായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് പെരുവയൽ PSC, കക്കയം PSC, കീഴറി PSC ഇതിനൊക്കെ 15 ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം ഓൺഗോയിങ് ആയിട്ട് നമുക്ക് ചെറിയ വർക്കുകൾ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അതായത് ന്യൂ ബിൽഡിംഗ് ഫോർ FSC കൂത്താളി, അതിനെ 1,43,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിന് 80% വർക്ക് കംപ്ലീറ്റ് ആയി. റെസ്ക്യൂ ഹോം ഫോർ TB പേഷ്യൻ്റ്, അതിന് 1,74,00,000 രൂപയാണ് അനുവദിച്ചത്. അതിൻ്റെ 55% വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ന്യൂ ബിൽഡിംഗ് ഫോർ PSC ആയഞ്ചേരിയാണ്, 1,43,00,000 രൂപയാണ് അനുവദിച്ചത്. അതിന് 35% ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് ഓൺഗോയിങ് ആണ്. അപ്പോൾ അതുപോലെ സെറ്റിംഗ് ഓഫ് IPH ലാബ്, അതിന് 1,00,00,000 നമുക്ക് അനുവദിച്ചത്. അതിന് 20% നമ്മൾ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് നമ്മൾ NHM ROP പ്രകാരം, റെക്കോർഡ് ഓഫ് പ്രൊസീഡിങ്സ് പ്രകാരമുള്ള വർക്കുകൾ. ഇതിൽ തന്നെ 15th FC വർക്കിൽ നമ്മൾ NHM 15th FC ഫണ്ട് ഉപയോഗിച്ച് NHM വർക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജാക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രമാണ്, അതിൽ നമുക്ക് 4 എണ്ണമാണ് ഇപ്പം വർക്ക് ഓൺ ഗോയിങ് ഉള്ളത്. ജാക്ക് കട്ടിപ്പാറ, ഇതൊക്കെ കട്ടിപ്പാറ, ചാലിയം, കടവൂർ, അടിയൂർ, ഇത്രയും ജാക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ. അതിൻ്റെ 10% നമ്മൾ വർക്ക് നടക്കുന്നത്. 55.5 ലക്ഷം രൂപയാണ് ഇതിന് അനുവദിച്ചിരിക്കുന്നത് 15th FC. ഇത്രയും വർക്കുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഈ May 31 വരെ നമുക്ക് വർക്ക് സ്റ്റാറ്റസ്.
1: ചികിത്സയെക്കാൾ രോഗപ്രതിരോധത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളായി പുനഃക്രമീകരിച്ചത്. ഇത്തരത്തിൽ രാജ്യത്തുടനീളം 1.6 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളാണുള്ളത്. രക്തസമ്മർദ്ദം, പ്രമേഹം, അർബുദം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളുടെ ആദ്യഘട്ട കണ്ടെത്തലും സൗജന്യ പരിശോധനയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. യോഗ, ആയുർവേദം, ശാരീരിക വ്യായാമം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആരോഗ്യകരമായ ജീവിതശൈലി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. 1,84,000 ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളാണ് രാജ്യത്തുള്ളത്. 178 ഗോത്രമേഖലകളിൽ 30,817 മന്ത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളിലൂടെ 130 കോടിയിലധികം പരിശോധനകൾ പൂർത്തിയായി. കുട്ടികളുടെയും ഗർഭിണികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഊർജിതമാക്കിയും സർക്കാർ ലോകത്തിന് മാതൃകയായി. മിഷൻ ഇന്ദ്രധനുഷിലൂടെ കുട്ടികൾക്കുള്ള വാക്സിൻ ലഭ്യത ഉറപ്പാക്കി. ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ്, റോട്ടാവൈറസ് തുടങ്ങിയ മാരക രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനുകൾ ദേശീയ പട്ടികയിൽ ഉൾപ്പെടുത്തി സൗജന്യമാക്കി. 2,67,00,000 നവജാത ശിശുക്കളെയും 2,09,00,000 ഗർഭിണികളെയും ലക്ഷ്യമിട്ടുള്ളതാണ് സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതി. ആശാപ്രവർത്തകരിലൂടെ കുത്തിവയ്പ്പ് യജ്ഞത്തിൽ രാജ്യത്തെ എല്ലാ നവജാത ശിശുക്കളെയും ഗർഭിണികളെയും പങ്കാളികളാക്കുന്നു. 11 രോഗങ്ങളുടെ വാക്സിനുകളാണ് ഇതിലൂടെ നൽകി വരുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി 3 മാസം നീണ്ടു നിൽക്കുന്ന HPV വാക്സിൻ പദ്ധതിക്കും സർക്കാർ തുടക്കം കുറിച്ചു. ദേശീയ വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിൻ നൽകിയത്. ഇന്ത്യയിലെ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ 2ാമത്തെ പ്രധാന ക്യാൻസർ ഗർഭാശയകള ക്യാൻസറാണ്. രാജ്യത്ത് 2022 79,103 കേസുകളും 34,805 മരണവും ഗർഭാശയകള ക്യാൻസർ മൂലമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. എല്ലാ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സൗജന്യമായി HPV വാക്സിൻ നൽകി. ഒരു ഡോസിന് ഏകദേശം 4,000 രൂപയോളമാണ് വാക്സിന് സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കുന്നത്. ഇതാണ് സർക്കാർ സൗജന്യമായി വിതരണം ചെയ്തത്. സെർവിക്കൽ ക്യാൻസർ തടയുന്നതിൽ HPV വാക്സിൻ 90%ത്തിലധികം ഫലപ്രദമാണ്. HPV മൂലമുണ്ടാകുന്ന അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന ആന്റിബോഡികൾ വാക്സിൻ സ്വീകരിക്കും.

എന്ന വ്യക്തിയുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നു. രാജ്യത്തെ പരമ്പരാഗത ചികിത്സാ രീതികളായ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയ്ക്ക് ആഗോള അംഗീകാരം നേടിക്കൊടുക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സർക്കാരിന് സാധിച്ചു. ആയുഷ് മേഖലയ്ക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുകയും ഗവേഷണങ്ങൾക്ക് വലിയ തുക വകയിരുത്തുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ഗുജറാത്തിൽ സ്ഥാപിതമായി. രാജ്യത്തെ മെഡിക്കൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിനായി സ്വകാര്യ പങ്കാളിത്തത്തോടെ അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങളും പുനരധിവാസ സേവനങ്ങളും ഉൾക്കൊള്ളുന്ന 5 സംയോജിത മെഡിക്കൽ ഹബുകൾ രാജ്യത്തുടനീളം സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ 2026-27 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഒരു നൂറ്റാണ്ട് മുൻപ് വരെ വിട്ടുമാറാത്ത പകർച്ചവ്യാധികളോട് പോരാടിയിരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഗോള പൊതുജനാരോഗ്യ രംഗത്ത് കൂടുതൽ വലിയ സംഭാവനകൾ നൽകാൻ പാകത്തിൽ ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന ഈ വളർച്ച അത്യന്തം ശ്രദ്ധേയമായ നേട്ടമാണ്. മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിലും രാജ്യം ശ്രദ്ധേയ പുരോഗതിയാണ് കൈവരിച്ചത്. മാതൃമരണ നിരക്കിൽ 83% കുറവാണുണ്ടായത്. ഇന്ത്യയുടെ ഈ നേട്ടം ആഗോള ശരാശരിയേക്കാൾ വളരെ മികച്ചതാണ്. ഇന്ത്യയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 75% കുറഞ്ഞു. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം ക്ഷയരോഗ നിർണയത്തിലും ചികിത്സയിലും ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ ലോകാരോഗ്യ സംഘടന അടുത്തിടെ പ്രശംസിച്ചിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് രോഗം നേരത്തെ കണ്ടെത്താനും TB മൂലമുള്ള മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ തീവ്ര ക്ഷയരോഗ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇത് ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി. ഇന്ത്യയിൽ നിന്ന് 2047 അരിവാൽ രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പദ്ധതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. 2026 ജൂൺ മാസത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ ദൌത്യത്തിന് കീഴിൽ രാജ്യത്തുടനീളം 6 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞു. ദേശീയ സിക്കിൾ സെൽ മിഷന്റെ കീഴിൽ സ്ക്രീൻ ചെയ്തവരിൽ 215,000 ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത എന്നാൽ അടുത്ത തലമുറയിലേക്ക് രോഗം പകർത്താൻ സാധ്യതയുള്ള 16,000 വാഹകരെ കണ്ടെത്തി. കേരളത്തിലെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള രാജ്യത്തെ ആദിവാസി മേഖലകളിലെ 40 വയസ്സുവരെ പ്രായമുള്ള 7 കോടി ജനങ്ങളെയാണ് ഈ പദ്ധതി വഴി പരിശോധിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനിതക മാറ്റത്തിലൂടെ സിക്കിൾ സെൽ അനീമിയ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ തദ്ദേശീയ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിനിടെ പുകയില ഉപയോഗത്തിൽ 17.3% കുറവ് വരുത്താനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. എല്ലാ മേഖലകളിലും എന്ന പോലെ ആരോഗ്യ മേഖലയിലും നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2022 മുതൽ 2025 വരെയുള്ള കാലയളവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ കുറവ് നികത്തുന്നതിനും രോഗപ്രതിരോധ ചികിത്സകൾ വിപുലീകരിക്കുന്നതിനുമായി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഒരു ഏകീകൃത പദ്ധതി രൂപീകരിച്ച് പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. 2026 ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയിൽ നടന്ന AI ഉച്ചകോടിയിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സ്ട്രാറ്റജി ഫോർ AI ഇൻ ഹെൽത്ത് കെയർ ഫോർ ഇന്ത്യ അഥവാ SAHI ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ രംഗത്ത് ഇത്തരമൊരു നയം രൂപീകരിക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ധാർമ്മികമായ ഉപയോഗത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ആരോഗ്യരംഗത്ത് നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനകം തന്നെ സർക്കാർ AI സാങ്കേതിക വിദ്യ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലും മറ്റാരോഗ്യ പദ്ധതികളിലും സംയോജിപ്പിച്ചിട്ടുണ്ട്. ക്ഷയരോഗ നിർണയം, പ്രമേഹം മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യങ്ങൾ എന്നിവ തുടക്കത്തിലേ കണ്ടെത്താൻ AI അധിഷ്ഠിത ക്യാമറകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിനായി ആരംഭിച്ച ഭാഷിണി AIയിലൂടെ ഡോക്ടർമാരുടെ ഇംഗ്ലീഷ് കുറിപ്പടികളും മെഡിക്കൽ നിർദ്ദേശങ്ങളും രോഗിയുടെ മാതൃഭാഷയിലേക്ക് തത്സമയം വിവർത്തനം ചെയ്തു നൽകുന്നു. ഉൽപാദന അളവിൽ ലോകത്തിന്റെ 3rd സ്ഥാനത്തുള്ള ഇന്ത്യ ആഗോളതലത്തിലുള്ള ജനറിക് മരുന്നുകളുടെ 20% വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 200 രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ഇന്ത്യ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. HIV ചികിത്സ കുറഞ്ഞ ചെലവിലാക്കാൻ സഹായിക്കുന്ന ആഗോള ആന്റി റെട്രോവൈറൽ മരുന്നുകളുടെ 70%ത്തിലധികവും നൽകുന്നത് ഇന്ത്യയാണ്. ആഗോളതലത്തിൽ യുനിസെഫ് സംഭരിക്കുന്ന വാക്സിനുകളുടെ 55% മുതൽ 60% വരെ ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയാണ്. ലോകമെമ്പാടുമുള്ള DPT, BCG, 5-ാം പനി വാക്സിനുകളുടെ വലിയൊരു പങ്കും ഇന്ത്യയാണ് നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഇന്ത്യ കോവാക്സിൻ, കോവിഷീൽഡ് തുടങ്ങിയ തദ്ദേശീയ വാക്സിനുകൾ വികസിപ്പിക്കുകയും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. കുറഞ്ഞ ചെലവിലുള്ളതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ ഇന്ത്യൻ മരുന്നുകൾ വികസ്വര രാജ്യങ്ങൾക്ക് വലിയൊരു ആരോഗ്യ സുരക്ഷാ കവചമൊരുക്കുന്നു.

വ്യാപകമായ പകർച്ചവ്യാധികളോട് പോരാടിയിരുന്ന ഒരു രാജ്യത്തിൽ നിന്നും ആഗോള മെഡിക്കൽ ടൂറിസം ഹബായും ആരോഗ്യ സാങ്കേതിക വിദ്യയുടെ നേതൃനിരയിലേക്കും ഇന്ത്യ മാറിയത് സർക്കാരിന്റെ തന്ത്രപരമായ ഇടപെടലുകൾക്ക് എന്തെല്ലാം കൈവരിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ്. ആയുഷ്മാൻ ആരോഗ്യമന്ത്രികൾ മുതൽ 86 കോടിയിലധികം ഹെൽത്ത് ഐഡികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ ഇക്കോസിസ്റ്റം വരെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം രാജ്യത്തിനകത്തെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയും ചെയ്തു. ഭരണത്തിന്റെ 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത് വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം രാജ്യം അതിവേഗം മറികടക്കുകയാണ്. ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ ഘടന, ഭൂമിശാസ്ത്രപരമായോ സാമ്പത്തികമായോ ഉള്ള വ്യത്യാസങ്ങളില്ലാതെ ഓരോ പൗരനും ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്ന ഉറച്ച പ്രതിജ്ഞാബദ്ധത എന്നിവയിലൂടെ വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ആരോഗ്യ സമത്വത്തിന്റെ ഒരു മികച്ച മാതൃകയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.